ആകാശവാണി ആനന്ദപുരി എഫ് എം 101.9. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 23, കൊല്ലവർഷം 1201 ഇടവം 30, 2026 ജൂൺ 13 ശനിയാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53:30. 101.9 MHz ൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം പള്ളിക്കൽ സുനിൽ അവതരിപ്പിക്കുന്നു.
1: മറ്റുള്ളവർക്ക് ദോഷകരമായ പ്രവർത്തനങ്ങൾ ചെയ്യുക ചിലർക്ക് ഒരു രസമാണ്. അവർ ചെയ്യുന്ന ദ്രോഹ പ്രവൃത്തികൾക്ക് തക്ക ശിക്ഷ അവർക്കും കിട്ടാതിരിക്കില്ല. പണ്ടൊരു ശൈലിയുള്ളതാണ്, വിതച്ചതേ കൊയ്യൂ എന്ന്. നാം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് യോജിച്ച ഫലങ്ങളാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. നെല്ല് വിതച്ചാൽ നെല്ല് തന്നെയാണ് മുളയ്ക്കുകയും ഫലം തരികയും ചെയ്യുന്നത്. കള വിതയ്ക്കാറില്ലല്ലോ. നെല്ല് വിളയുന്ന പാടത്തു തന്നെ കളയും വളരുകയാണ്. കള കളയാതെ വിള വളരില്ല. അതിനാൽ വിനാശകരമായ ദുഷ്കർമ്മങ്ങൾ കുരുങ്ങുന്നവർ അതിനുള്ള ശിക്ഷയും അനുഭവിക്കാൻ തയ്യാറാകണം എന്നത് ഒരു പരമമായ നീതിയാണ്. അനുകൂലമായ പരിതസ്ഥിതിയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പ്രവർത്തിക്കണം. കൊയ്ത്ത് കഴിയുമ്പോൾ പാടത്ത് പതിരും മണിയും വേർതിരിച്ച് വെടുപ്പാക്കുന്നത് കാറ്റത്ത് പാറ്റാനിട്ടിട്ടാണ്. കാറ്റിന് വേണ്ടി വീശുകയും പതിവാണ്. അപ്പോൾ പ്രകൃതിദത്തമായ കാറ്റ് നന്നായി വീശുന്നുണ്ടെങ്കിൽ പിന്നെ നെല്ലിനെയും പതിരിനെയും വേർതിരിക്കാൻ എളുപ്പമാണ്. വീശിക്കൊടുക്കേണ്ട ക്ലേശമില്ല. നമ്മുടെ പ്രവർത്തനത്തിന് ഉതകുന്ന സാഹചര്യം സ്വാഭാവികമായി ലഭ്യമാണെങ്കിൽ അത് പരമാവധി പ്രയോജനപ്പെടുത്തുന്നതാണ് ബുദ്ധി. അവസരത്തിനൊത്ത് പ്രവർത്തിച്ചാൽ നേട്ടങ്ങൾ ധാരാളം ഉണ്ടാകുമെന്ന് മാത്രമല്ല ക്ലേശങ്ങൾ പലതും ഒഴിവാക്കാനും സാധിക്കും. തക്ക സമയത്ത് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ബുദ്ധി. പക്ഷേ അതിൽ അത്യാഗ്രഹം ആപത്താണ്. കൂടുതൽ മെച്ചമുള്ളതാണെന്ന് കരുതി കയ്യിൽ കിട്ടിയത് നഷ്ടപ്പെടുത്തി പറക്കുന്നതിനെ പിടിക്കാൻ ശ്രമിക്കുന്നത് മഠേതരമാണ്. കയ്യിലുള്ളത് പോവുകയും ചെയ്യും, ആഗ്രഹിക്കുന്നത് കിട്ടിയെന്നും വരില്ല. അത്യാഗ്രഹമാണ് ഇങ്ങനെ പ്രവർത്തിക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നത്. നാം എത്രമാത്രം സത്യസന്ധമായി ആത്മാർത്ഥമായി പ്രവർത്തിച്ചാലും ചില ഘട്ടങ്ങളിൽ അതിനെയൊക്കെ നിസ്സാരമായി തള്ളിക്കളയുന്ന ചില കൂട്ടരെയും കാണാൻ സാധിക്കും. അവർക്ക് നാം യാഥാർത്ഥ്യമായ കർമ്മങ്ങൾ എത്ര ശ്രദ്ധയിൽപ്പെടുത്തിയാലും നിസ്സാരമായി മാത്രമേ കാണാൻ സാധിക്കൂ. ആത്മാർത്ഥത ഏതു രംഗത്തും വിലമതിക്കുന്ന ഒന്നാണ്. പക്ഷേ കപട ലോകത്തിൽ ആത്മാർത്ഥത ഒരു കള്ളനാണയമായി പലരും കരുതുന്നുള്ളൂ. വഞ്ചനയും കാപട്യവും സർവത്ര നടമാടുന്നത് കൊണ്ടുകൂടിയാവാം അങ്ങനെ ചില കാര്യങ്ങളെ ചിലർ അവഗണിക്കുന്നത്. തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാളെ നേർവഴിക്ക് നയിക്കാനായി ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമെല്ലാം നാം കൊടുക്കുന്നു. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ അയാൾ പഴയതുപോലെ തന്നെ ആയാൽ നാം പറഞ്ഞതും നിർദ്ദേശിച്ചതുമെല്ലാം വൃഥാവിലായി. അതിന് പണ്ട് പറയുന്ന ഒരു ശൈലിയാണ് കുടം കമഴ്ത്തി വെച്ച് വെള്ളമൊഴിച്ചതുപോലെ എന്ന്. അവിടെ മറ്റുള്ളവർ എന്ത് കരുതുന്നു എന്ന് ചിന്തിക്കാതെ സത്യമാണ് താൻ ചെയ്യുന്നതെന്ന ചിന്തയോടെ പ്രവർത്തിക്കുന്നതാണ് ഉചിതം. പക്ഷേ അത് വിനയം കൊണ്ടേ സാധിക്കും. വിനയമാണ് ഉയർച്ചയ്ക്കുള്ള കാരണം. ധിക്കാരിക്ക അധപ്പതനമായിരിക്കും അനുഭവം. മഹാവാക്യങ്ങൾ പലപ്പോഴും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശ്രേഷ്ഠത കൈവരുത്തുന്നത് ശ്രദ്ധേയമാണ്.
0: പള്ളിക്കൽ സുനിൽ അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഫ്രാൻസ്, സ്ലോവാക്യ എന്നീ രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. നാളെ ഫ്രാൻസിലെ നീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം ഇന്ന് കോഴിക്കോടെത്തും. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിലെ വിദഗ്ധരുടെ സംഘമാണ് കോഴിക്കോട്ടെത്തുക. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ്പ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ക്വാറന്റൈനിൽ കഴിയുന്ന 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും സ്രവങ്ങൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. മലപ്പുറത്ത് വയറിളക്കം ബാധിച്ച് മരിച്ച വയോധികയ്ക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു 69-കാരിയുടെ അന്ത്യം. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന KSRTC പ്രിയദർശിനി പദ്ധതി മറ്റന്നാൾ പ്രാബല്യത്തിൽ വരും. എല്ലാ വിഭാഗം ഓർഡിനറി സർവീസുകളിലും പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ദൂരപരിധിയില്ലാതെ സൌജന്യ യാത്ര അനുവദിക്കും. മഴക്കാലത്തെ വൈദ്യുതി സംബന്ധിച്ച ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA നേതൃത്വത്തിൽ നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. KCB ഉത്തരമലബാർ മേഖലാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വിളിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചേരാനല്ലൂർ സിഗ്നലിന് സമീപത്ത് മുണ്ടിയാത്ത് റോഡിലെ വാടക കെട്ടിടത്തിൽ തടങ്കലിൽ പാർപ്പിച്ചിരുന്ന 7 അതിഥി തൊഴിലാളികളെ ചേരാനല്ലൂർ പോലീസ് രക്ഷപ്പെടുത്തി. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ കണ്ടെത്തിയത്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. കാനഡയിലെ ടൊറന്റോയിൽ ഇരു ടീമുകളും 1 ഗോൾ വീതം നേടി. പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, വൈലോപ്പിള്ളിയുടെ പെരിയാറിനോട് എന്ന കവിത, ആലാപനം കല്ലറ ഗോപൻ, തുടർന്ന് ഉദയഗീതം, വിജയ് യേശുദാസ് പാടിയത്, തുടർന്ന് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 മുതൽ നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം, ആയുരാരോഗ്യം, തുടർന്ന് തൊഴിൽ ദർശനം, പാട്ടും പൊരുളും. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകിട്ട് 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 47-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 മുതൽ 11 മണി വരെ പുത്തൻ പാട്ടുകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ഗാനകൈരളി, മലയാളം കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടിയിൽ സ്വാതി തിരുനാൾ പദങ്ങൾ 1-ാം ഭാഗം. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:02

നവമാധുരി 12:40 പ്രകാശധാര. വയറിളക്കം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ അജിത് വി എസ് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കൂട. 2:02 നേർമൊഴി. നാടകകൃത്തും സംവിധായകനും കേരള സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യ കൃഷ്ണമൂർത്തിയുമായി അഭിമുഖം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 സ്പോൺസേഡ് പരിപാടി ലംഹെ. 3:00 തിരയിപ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ്. 5:02 6:02 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. നെല്ലിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും നിയന്ത്രണ മാർഗങ്ങളും. ഡോക്ടർ ജ്യോതി സാറ ജേക്കബുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ. 9:30 സംഗീത സുധ. 6:00 വെങ്കിട്ടരാമൻ അവതരിപ്പിച്ച വീണ കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ് ഭാരതിയിലെ അറിയിപ്പുകളിൽ. ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.7 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 23.7 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 20.7 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 28 മില്ലിമീറ്റർ. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരിയിലേക്ക് ഏവർക്കും സ്നേഹപൂർവം സ്വാഗതം. പരിപാടിയിൽ ആദ്യം
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് വയലൂപ്പള്ളി ശ്രീധരമേനോന്റെ കവിത പെരിയാറിനോട് പാരായണം ചെയ്യുന്നത് കല്ലറഗോപൻ.

0: ഉഷമലരിൽ ഇതുവരെ കേട്ടത് മൈലൂപ്പള്ളി ശ്രീധരമേനോന്റെ കവിത പെരിയാറിനോട്, പാരായണം ചെയ്തത് കല്ലറഗോപൻ.
1: ഇനി ഉദയഗീതം വിജയ് യേശുദാസ് പാടിയ അയ്യപ്പ സ്തുതികൾ കേൾക്കാമെന്ന്. സ്വാമിയല്ലാതെ എനിക്കാരുണ്ട് എന്ന് തുടങ്ങുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിങ്കളാഴ്ച രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ജീവ മരിയ ജോയ്. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9495965631. പരിപാടിയുടെ സമയം തിങ്കളാഴ്ച രാവിലെ 11:00.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരിയിൽ ഇനി പ്രഭാതഭേരി. ആദ്യം പത്രവൃത്താന്തം. നിക്ഷേപത്തിന് സർക്കാർ ഗ്യാരണ്ടിയുള്ള സഹകരണ സംഘങ്ങളുടെയും ബാങ്കുകളുടെയും പട്ടിക പൊതുജനങ്ങൾക്ക് കാണാനാകുന്ന വിധം പ്രസിദ്ധീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചു. വിഖ്യാത ഷൂട്ടിംഗ് താരവും പരിശീലകനുമായ ജസ്പാൽ റാണ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്ന് ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വ്യാഴാഴ്ച രാത്രിയായിരുന്നു അന്ത്യം. മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള തന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജൻ നൽകിയ റിട്ട് ഹർജി സുപ്രീംകോടതി തള്ളി. ജില്ലയിൽ വീണ്ടും ഷിഗല്ല രോഗബാധ.

0: കടാക്കട സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കടാക്കടയിലെ ബേക്കറിയിൽ നിന്ന് ശേഖരിച്ച ശീതളപാനീയത്തിൽ ഷിഗെല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. 3 മാസത്തിലേറെയായി ഇറാനുമായി നടത്തുന്ന യുദ്ധം അവസാനിപ്പിച്ചെന്നും സമാധാന കരാറിനുള്ള ധാരണാപത്രം നാളെ യൂറോപ്പിൽ ഒപ്പിടുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാഴാഴ്ച പ്രഖ്യാപിച്ചു. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ സ്കോട്ട്ലൻഡ് അയർലൻഡ് ടീമുകൾ ഏറ്റുമുട്ടും. ഉച്ചകഴിഞ്ഞ് 3 മാഞ്ചസ്റ്ററിലാണ് മത്സരം. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഏഷ്യൻ പ്രതിനിധികളായ ദക്ഷിണ കൊറിയ ചെക്ക് റിപ്പബ്ലിക്കിനെ 2-1 പരാജയപ്പെടുത്തി.
1: സ്കൂൾ കുട്ടികളും മുതിർന്നവരും പാമ്പുകടിയേറ്റ് മരിക്കുന്ന സംഭവങ്ങൾ അടുത്തിടെയായി നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ്. ഇതിന് ഒരു പ്രധാന കാരണം നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനവാസ മേഖലയോട് ചേർന്ന് വലിയ പറമ്പുകൾ യാതൊരു പരിചരണവുമില്ലാതെ കാട് പിടിച്ചു കിടക്കുന്നതാണ്. ഇവ ഇങ്ങനെ വിഷപാമ്പുകളുടെയും മറ്റു മാരക ജന്തുക്കളുടെയും താവളമായി മാറുന്നു. ഈ വിഷയത്തിലാണ് ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ നിന്ന് അതീവ സുപ്രധാനമായ ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. അയൽപ്പക്കത്തെ കാട് പിടിച്ച പറമ്പിൽ നിന്ന് വിഷജന്തുക്കളുടെ ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി മാവേലിക്കര തെക്കേക്കര സ്വദേശി ജിജി വർഗീസ് നൽകിയ ഹർജിയിലാണ് കേരള ഹൈക്കോടതി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഉടമസ്ഥനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും വിഷപാമ്പുകളുടെ താവളമായി മാറുന്ന ഇത്തരം പറമ്പുകൾ വെട്ടിത്തെളിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ബാധ്യതയുണ്ടെന്നാണ് കോടതി വിധി. മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നവാസ് S.
2: ശ്രീ ജിജി വർഗീസ് തറയിൽ പുത്തൻവീട് പല്ലാരിമംഗലം എന്നയാൾ 24/4/2026 താൻ താമസിക്കുന്ന വീടിനോട് ചേർന്ന് പുല്ല് പിടിച്ച് കാടായി കിടക്കുന്നുവെന്നും അതിൽ നിന്ന് പാമ്പ് ഇഴഞ്ഞുവെന്ന് ശല്യം ഉണ്ടാകുന്നു എന്നും കാട് പിടിച്ചിടക്കുന്ന സ്ഥലം ആരുടേതാണെന്ന് അറിയില്ല, ആയതിനാൽ പഞ്ചായത്ത് ഇടപെട്ട് പരിഹാരം കണ്ടെത്തി തരണം എന്ന് കാണിച്ച് പഞ്ചായത്തിന്റെ മെയിലിൽ പരാതി സമർപ്പിച്ചിരുന്നു. അന്നേ ദിവസം തന്നെ അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ CMO പോർട്ടലിൽ ഇതേ പരാതി തന്നെ സമർപ്പിച്ചിരുന്നു. പരാതി സംബന്ധിച്ച് അന്വേഷണം നടത്തിയപ്പോൾ പരാതിക്കാരന്റെ വീട് ഒരു ടാർ റോഡിന്റെ വശത്തായി ചുറ്റുമതിലോട് കൂടി സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടം ആണ് എന്നും റോഡിന്റെ മറുവശത്തായി നിലമായി കാണപ്പെടുന്ന ഒരു സ്ഥലവും അതിന് സമീപമായി ഒരു വീടിന് ഫൗണ്ടേഷൻ കെട്ടിയ സ്ഥലത്ത് വർഷങ്ങളായിട്ട് കുറെ മരങ്ങൾ വളർന്ന് കാട് പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലവും കണ്ടെത്താൻ കഴിഞ്ഞു. സമീപവാസികളോട് അന്വേഷിച്ചപ്പോൾ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്തിന്റെ ഉടമയെ കുറിച്ച് വിവരം അറിയില്ല എന്നറിഞ്ഞതിനാൽ പ്രസ്തുത സ്ഥലത്തിന്റെ സർവേ നമ്പർ അടക്കം ഉടമസ്ഥന്റെ വിവരങ്ങൾ അറിയിക്കാൻ തെക്കേക്കര വില്ലേജ് ഓഫീസർക്ക് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് കത്ത് നൽകി. വില്ലേജ് ഓഫീസിൽ നിന്ന് ഉടമസ്ഥന്റെ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് ഉടമസ്ഥന് നോട്ടീസ് നൽകി കാട് വെട്ടിത്തെളിക്കുന്ന നടപടി സ്വീകരിക്കുന്നതാണ് എന്നുള്ള വിവരം കാണിച്ച് പരാതിക്കാരനായ ശ്രീ ജിജി വർഗീസിനെ ഓഫീസിൽ നിന്നും 2/5/2026 രേഖാമൂലം കത്ത് അയച്ചിരുന്നു. എന്നാൽ പരാതിക്കാരൻ പ്രശ്നപരിഹാരത്തിനായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും ബഹുമാനപ്പെട്ട കോടതി പരാതിക്കിടയായ പ്രസ്തുത സ്ഥലം സെക്രട്ടറി നേരിട്ട് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കണം എന്നും ആയതിനു വേണ്ടി ചെലവാകുന്ന തുക ഉടമസ്ഥനെ കണ്ടെത്തുന്ന മുറയ്ക്ക് ഉടമസ്ഥനിൽ നിന്നും ഈടാക്കണം എന്നും ഉത്തരവായിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രസ്തുത സ്ഥലം വൃത്തിയാക്കിയിട്ടുള്ളതാണ്, തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതാണ്.
1: മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയ വിനോദ്.
3: കാട് വെട്ടിത്തെളിക്കുന്നതും മരം വെട്ടിത്തെളിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ പഞ്ചായത്തിൽ ലഭിക്കാറുണ്ട്. സമയബന്ധിതമായി അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാറുമുണ്ട്. പക്ഷേ ഈ ഹൈക്കോടതിയിൽ പോയ കേസ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആണ്, ഏകദേശം 1 മാസക്കാലയളവിൽ തന്നെയാണ് കോടതി വിധി ഉണ്ടായത്. കേരളത്തിലെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ചായിരിക്കാം പാമ്പിന്റെ ശല്യം മൂലം പല മരണങ്ങളും ഉണ്ടാകുന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടുമാകാം കോടതിയിൽ അങ്ങനെ വിധി ഉണ്ടായത്. പഞ്ചായത്തിൽ കിട്ടുന്ന പരാതികൾ സമയബന്ധിതമായിട്ട് പരിഹരിച്ചാണ് മുന്നോട്ട് പോകുന്നത്.
1: കേരള വനംവകുപ്പിന്റെ പാലക്കാട് ജില്ലയിലുള്ള സ്നേക് റെസ്ക്യൂവർ അൻസാർ.
4: നമ്മുടെ വീട്ടിലും പരിസരത്തും പാമ്പുകളെ എങ്ങനെ അകറ്റി നിർത്താം? വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. വീടിന്റെ പരിസരത്ത് ഫുഡ് വേസ്റ്റുകളോ ഒന്നും നിക്ഷേപിക്കാതിരിക്കുക. മരച്ചില്ലകളോ കട്ട കല്ല് മുതലായവയോ വീടിന്റെ പരിസരത്ത് അലക്ഷ്യമായി ഇടാതിരിക്കുക. എലികൾ താമസിക്കുന്ന മാളങ്ങൾ പരിസരത്തുണ്ടെങ്കിൽ അത് അടച്ച് ക്ലിയർ ചെയ്യുക. വീടിനോട് ചേർന്ന് മരങ്ങളുണ്ടെങ്കിൽ മരത്തിന്റെ ചില്ലകൾ വീടിന്റെ മുകളിലേക്കോ മറ്റോ ചാഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം വെട്ടി ക്ലിയർ ചെയ്യുക. ജനാലകൾ തുറന്നിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ വളർത്തുന്ന പൂച്ചകൾ പുറത്തു പോകുന്നുണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കുക. വീടിൻ്റെ പരിസരത്ത് കാട് പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം വെട്ടി വൃത്തിയാക്കുക. വീടിനകത്തു നിന്നോ ബാത്റൂമുകളിൽ നിന്നോ വെള്ളം പോകുന്നതിന് വേണ്ടി നമ്മൾ പൈപ്പുകൾ പുറത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വായ് ഭാഗം ഒരു നെറ്റ് വെച്ച് കവർ ചെയ്യുക. വീടിന് അകത്ത് നമ്മൾ അഴിച്ചിടുന്ന ഷൂ പോലുള്ള പാദരക്ഷകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. കിടക്കാൻ പോകുന്ന സമയത്ത് ബെഡ്ഷീറ്റുകളും ബെഡും നല്ലതുപോലെ കുടഞ്ഞ് പരിശോധിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. കോഴിക്കൂടുകളും ലോ ബേർഡ്സ് മുതലായ വളർത്തുമൃഗങ്ങളുടെ കൂടുകളും വെളിയിൽ ഉണ്ടെങ്കിൽ അതിനകത്ത് കൈയിടുന്ന സമയത്ത് ശ്രദ്ധിക്കുക.
1: ഗുരുവായൂർ നഗരസഭയിൽ നിന്നും ആരോഗ്യ വിഭാഗത്തിന്റെ മേധാവിയായി വിരമിച്ച അശോക് കെ.സി.
5: കാട് വെട്ടി തെളിക്കാത്ത സ്ഥലങ്ങൾ എന്നുള്ളത് ഈ കാലത്ത് ഉപേക്ഷിക്കപ്പെട്ട വീടുകൾ പോലെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലങ്ങളായി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലും അറിയാത്ത രീതിയിൽ ധാരാളം ആൾക്കാർ സ്ഥലം വാങ്ങിച്ചിടുകയും അതിന് യഥാസമയം കാട് വെട്ടി തെളിക്കാതെയും അല്ലെങ്കിൽ വൃക്ഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെട്ടി വൃത്തിയാക്കാതെയും മറ്റും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോ നിലവിലത്തെ ഈ മഴക്കാലം കൂടൊക്കെ വന്നത് കാരണം കാട് യഥാസമയം വെട്ടി തെളിച്ചില്ല എങ്കിൽ രോഗങ്ങൾ പകരാനുള്ള സാധ്യത, ഇപ്പൊ കൊതുകുജന്യ രോഗങ്ങളായാലും അല്ലെങ്കിൽ മറ്റ് ബാക്ടറികൾ കൊണ്ടുണ്ടാകുന്ന പേലി പോലുള്ള പെരിച്ചാഴി പോലുള്ള ഇവയൊക്കെ ഉണ്ടാകുന്ന വവ്വാല് പോലുള്ള ജീവികൾ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ ഇവയൊക്കെ പടർന്നു പിടിക്കുന്നതിനുള്ള സാധ്യത ഇത്തരത്തിൽ വെട്ടി വൃത്തിയാക്കാത്ത പുരയിടങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. കൂടാതെ ഇവിടെ നമ്മളെല്ലാം കേൾക്കുന്നുണ്ട് പാമ്പ് ശല്യം, അത് പല സ്ഥലങ്ങളിലും 18 പാമ്പിനെ അല്ലെങ്കിൽ 28 പാമ്പിനെ പാമ്പ് കുഞ്ഞുങ്ങളെയൊക്കെ പിടികൂടുന്ന അവസ്ഥ. ആൾക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അവനവന്റെ സ്ഥലം അവനവൻ തന്നെ വെട്ടി വൃത്തിയാക്കിയില്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കൊതുകുജന്യ രോഗങ്ങളായാലും അല്ലെങ്കിൽ മറ്റ് വെക്ടർ കൊണ്ടുള്ള രോഗങ്ങൾ അസുഖങ്ങളായാലും ഒക്കെ പറന്നു പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ ഇപ്പോ വന്നിട്ടുള്ള നിപ്പ വൈറസ് ഇങ്ങനെയുള്ള ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളിലാണ് വവ്വാലുകളും മറ്റും കൂടുകൂട്ടുന്നതിനും അവയിൽ നിന്നുമൊക്കെ രോഗം പകരുന്നതിനുള്ള സാധ്യത നിലവിൽ കണ്ടുവരും.
1: അഡ്വക്കേറ്റ് ജോണി കെ ജോർജ്.
6: ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ 2026 മെയ് മാസം 29 തീയതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൃഷിയില്ലാതെ വിജനമായി ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ കാട് കയറി സമീപവാസികൾക്ക് ശല്യമാകുന്ന തരത്തിലേക്ക് മാറുന്ന സാഹചര്യത്തിൽ, അതായത് വൃത്തിയായി സൂക്ഷിക്കുന്നതിനും അതിന്റെ വസ്തു ഉടമസ്ഥനോട് അങ്ങനെ വൃത്തിയായി സൂക്ഷിക്കുന്നതിന് കാട് തെളിക്കുന്നതിനും മറ്റും വന്നിട്ടുള്ള ചെലവ് ഈടാക്കിയെടുക്കാൻ അനുവദിച്ചുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഉത്തരവ് വളരെ ഗൗരവതരമായ, വളരെ ശ്രദ്ധേയമായ, വളരെ ഗുണകരമായ ഒരു ഉത്തരവാണ്. ഇവിടെ കേരള സംസ്ഥാനത്തിൽ വളരെയധികം സ്ഥലങ്ങളും വീടുകളും താമസമില്ലാതെയും കൃഷിയില്ലാതെയും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഉടമസ്ഥരാരാണ് എന്ന് പോലും തിരിച്ചറിയാത്ത അവസ്ഥയിൽ കിടക്കുന്ന സാഹചര്യമുണ്ട്. ഈ വസ്തുക്കളും ഉപേക്ഷിക്കപ്പെട്ട വീടുകളും ഒക്കെ സാമൂഹിക വിരുദ്ധരുടെ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ വന്യജീവികളും ഉരഗങ്ങളും ഒക്കെ അവരുടെ സങ്കേതങ്ങളാക്കി മാറ്റി സമീപവാസികൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ നിരന്തരമായി നമ്മുടെ നാട്ടിലുണ്ട്. ഈ സുപ്രധാനമായ വിധിയിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പഞ്ചായത്ത് രാജ് ആക്ട് 1994 238 239 വകുപ്പുകൾ അനുസരിച്ചുകൊണ്ട് പഞ്ചായത്തുകൾക്കുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അവകാശവും ആയതിന്റെ ബാധ്യതയും കൃത്യമായി എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. തീർച്ചയായും വളരെ ആശാവഹമായ ഒരു വിധിയാണിത്. കേരളത്തിലെ നഗരങ്ങളെന്നോ ഗ്രാമങ്ങളെന്നോ വ്യത്യാസമില്ലാതെ ധാരാളം വസ്തുവകകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുണ്ട്. യഥാർത്ഥത്തിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ളതല്ല, അതിന്റെ യഥാർത്ഥ ഉടമസ്ഥന് അത് ഗുണകരമായ രീതിയിൽ അനുഭവിക്കേണ്ട ആവശ്യമില്ലാതെ പലപ്പോഴും ഉടമസ്ഥർ വിദേശത്തും സ്വദേശത്ത് തന്നെ മറ്റ് സ്ഥലങ്ങളിലും മറ്റു ജോലികളിലും ഏർപ്പെട്ട് നിൽക്കുന്നവർ അവരവരുടെ ഉടമസ്ഥതയിൽപ്പെട്ട സ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള ബാധ്യത ഓരോ പൗരന്റേതുമാണ് എന്നുള്ള കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആയതിന് ഗ്രാമപഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവ് നമ്മുടെ ഗ്രാമങ്ങളെയും നമ്മുടെ നഗരങ്ങളെയും സർവോപരി പ്രദേശത്തെ ഭംഗിയായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉതകും, സമീപ ഭാവിയിൽ ഗുണകരമായ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.
1: നിയമങ്ങളുടെ സങ്കീർണതയേക്കാൾ ഉപരിയായി ജനങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കുമാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന കോടതിയുടെ നിരീക്ഷണം തികച്ചും സ്വാഗതാർഹമാണ്. കേരള പഞ്ചായത്ത് രാജ് ആക്ട് 238, 239 വകുപ്പുകൾ പ്രകാരം ഇത്തരം പൊതുശല്യങ്ങൾ സ്വന്തം നിലയ്ക്ക് നീക്കം ചെയ്യാൻ പഞ്ചായത്തുകൾക്ക് പൂർണ്ണ അധികാരമുണ്ട്. ഇതിനായി വരുന്ന ചെലവുകൾ പിന്നീട് ഉടമസ്ഥനെ കണ്ടെത്തുമ്പോൾ ഈടാക്കാവുന്നതുമാണ്. വീടിനടുത്തോ ക്യാമ്പസിനടുത്തോ പരിസരത്തോ ഇത്തരത്തിൽ കാടുപിടിച്ചു കിടക്കുന്ന അപകടകരമായ പറമ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രേഖാമൂലം പരാതി നൽകാവുന്നതാണ്.

0: നമ്മുടെ പരിസരം സുരക്ഷിതവും ശുചിത്വമുള്ളതുമായിരിക്കട്ടെ.
1: പ്രഭാതഭേരി സമാപിച്ചു. വീണ്ടും നാളെ രാവിലെ ഇതേ സമയം.

പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങൾക്കെഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: airtvpm@gmail.com.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

ഇന്ന് രാവിലെ 11:00-ന് ഗാന കൈരളി മലയാളം കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടിയിൽ സ്വാതി തിരുനാൾ പദങ്ങൾ 1 ഭാഗം ഇന്ന് രാവിലെ 11:00-ന്.

ഇന്ന് 12:40 പ്രകാശധാര. വയറിളക്കം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ അജിത് VS സംസാരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് 12:40.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരും 6:55 മുതൽ. സമയം 6 മണി കഴിഞ്ഞ് 44:55. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന്

0: യാത്ര തിരിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നാളെ. ഓപ്പറേഷൻ സിന്ദൂറിൽ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. ലോകകപ്പ് ഫുട്ബോളിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. വാർത്തകൾ വിശദമായി. ഫ്രാൻസ്, സ്ലോവാക്യ എന്നീ രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. നാളെ ഫ്രാൻസിലെ നീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ ഭാഗമായി നീസിൽ സംഘടിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടി ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സ്ലോവാക്യയിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായും പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുമായും കൂടിക്കാഴ്ച നടത്തും. ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്യയിൽ എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലോവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്യയിൽ സന്ദർശനത്തിന് എത്തുന്നതിന്റെ ആവേശത്തിലാണ് സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവ. സന്ദർശനത്തിന് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി ഫിക്സോയുമായി ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി സഹകരണത്തിനുള്ള പുതിയ മേഖലകൾ പരിഗണിക്കുകയും ചെയ്യും. പ്രസിഡന്റ് പെല്ലിഗ്രിനിയെയും ശ്രീ മോദി സന്ദർശിക്കും. ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2024 $1 ബില്യൺ എന്ന നാഴികക്കല്ല് പിന്നിടുകയും തുടർന്ന് തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഉഭയകക്ഷി വ്യാപാരം $1.8 ബില്യൺ എത്തിയിരുന്നു. യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളുമായും സഹകരണം ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കൂടുതൽ ശക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനം.
0: സ്ലോവാക്യൻ സന്ദർശനത്തിന് ശേഷം ഫ്രാൻസിൽ മടങ്ങിയെത്തുന്ന പ്രധാനമന്ത്രി ഈ മാസം 16-17 തീയതികളിൽ ഏവിയാനിൽ ചേരുന്ന G7 ഉച്ചകോടിയിലും പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഹൈദരാബാദിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സിന്റെ ഭാഗമായ DRDL അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആകാശ്, ബ്രഹ്മോസ് തുടങ്ങിയ മിസൈലുകൾക്ക് ആഗോളതലത്തിൽ മത്സരിക്കാൻ ശേഷിയുണ്ടെന്നും വ്യോമാക്രമണ ഭീഷണികളെ ഇന്ത്യ വിജയകരമായി ചെറുത്തതായും രാജ്നാഥ് സിംഗ് പറഞ്ഞു. സംസ്ഥാനത്ത് വീണ്ടും നിപ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിലെ വിദഗ്ധരുടെ സംഘമാണ് കോഴിക്കോട്ടെത്തുക. സംഘം കോഴിക്കോട്ടെ നിപ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ പരിശോധനകളിൽ പങ്കാളികളാവുകയും ചെയ്യും. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ക്വാറന്റൈനിൽ കഴിയുന്ന 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും സ്രവങ്ങൾ പരിശോധനയ്ക്കയക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നയാൾക്ക് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനപ്രകാരം ICMR മാനദണ്ഡങ്ങൾ പാലിച്ച് മോണോക്ലോണൽ ആന്റിബോഡി ആദ്യത്തെ ഡോസ് നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. പുതിയതായി 10 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി. നിലവിൽ 87 പേരാണ് പട്ടികയിൽ ഉള്ളത്. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മൃഗങ്ങളിൽ നിന്ന് രോഗപകർച്ച തടയുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ PA മുഹമ്മദ് റിയാസ് MLA നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ കളക്ടറേറ്റും നിപ കൺട്രോൾ റൂമും രാമനാട്ടുകര നഗരസഭയും സന്ദർശിച്ചു. ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പ് പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എന്നിവരുമായി MLA വിശദമായ ചർച്ച നടത്തി. മലപ്പുറത്ത് വയറിളക്കം ബാധിച്ച് മരിച്ച വയോധികയ്ക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു 69-കാരിയുടെ അന്ത്യം. മരണശേഷം നടത്തിയ വിശദ പരിശോധനയിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. അതേസമയം മലപ്പുറം ജില്ലയിൽ വ്യാഴാഴ്ച 2 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം 5. കോഴിക്കോട് പയ്യോളി നഗരസഭയിലെ തച്ചൻകുന്നിൽ 3 വയസ്സുകാരന് ഷിഗല്ല സ്ഥിരീകരിച്ചു. പനിയും മറ്റ് ലക്ഷണങ്ങളും കണ്ടതിനെ തുടർന്ന് കുട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരം കാട്ടാക്കടയിലെ ബേക്കറിയിൽ വിതരണം ചെയ്ത ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാട്ടാക്കടയിലെ കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ഓറഞ്ച് ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. ഇതേ തുടർന്ന് അധികൃതർ ഇടപെട്ട് ഈ ബേക്കറി അടപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ഈ കാലയളവിൽ പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി മോദി ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
2: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പാരമ്പര്യത്തിലൂന്നിയതും ലോകത്തിന് മുന്നിൽ തുറന്നിട്ടതുമായ രീതിയിലാണ് ഇന്ത്യയുടെ സാംസ്കാരിക രംഗം അഭിവൃദ്ധി പ്രാപിക്കുന്നത്. ജനങ്ങളിൽ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് ആഴത്തിൽ അഭിമാനം വളർത്തുന്നതിനായി ദേശീയതലത്തിലും അന്തർദേശീയ തലത്തിലും ഗവൺമെന്റ് നിരവധി പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. കാശി വിശ്വനാഥ് കൊറിഡോർ നിർമ്മാണം, മഹാകാൽ ലോക് പ്രോജക്ട്, മാ കാമാഖ്യ ക്ഷേത്രത്തിന്റെ പുനർവികസനം, ജുന സോമനാഥ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം, അയോധ്യയിലെ ഗ്രാമക്ഷേത്ര സ്ഥാപനം എന്നിവ മോദി ഗവൺമെന്റിന്റെ പ്രധാന സാംസ്കാരിക നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. ആത്മീയ സർക്യൂട്ടുകളിലൂടെയും ആധുനിക തീർത്ഥാടന സൌകര്യങ്ങളിലൂടെയും ഇന്ത്യയുടെ നാഗരിക അഭിമാനം തടസ്സമില്ലാതെ പുനരുജ്ജീവിപ്പിക്കപ്പെടുകയാണ്. മ്യൂസിയം ഗ്രാന്റ് സ്കീം, കൾച്ചറൽ ഫംഗ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഗ്രാന്റ് സ്കീം എന്നിവ ഈ പരിവർത്തനത്തിന് കരുത്തുപകരുന്ന പ്രധാന പദ്ധതികളിൽ ഉൾപ്പെടുന്നു.
0: പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC ഇറക്കി. പദ്ധതി മറ്റന്നാൾ മുതൽ പ്രാബല്യത്തിൽ വരും. എല്ലാ വിഭാഗം സർവീസുകളിലും പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ദൂരപരിധിയില്ലാതെ സൌജന്യ യാത്ര അനുവദിക്കും. എന്നാൽ സിറ്റി ഫാസ്റ്റ്, ഫാസ്റ്റ് പാസഞ്ചർ ഉൾപ്പെടെ സൂപ്പർ ക്ലാസ് സർവീസുകൾ, ഉത്സവകാല സ്പെഷ്യൽ സർവീസുകൾ, വീക്കെൻഡ് അഡീഷണൽ സർവീസുകൾ, BTC സർവീസുകൾ, ചാർട്ടേഡ് ട്രിപ്പുകൾ എന്നിവയിൽ ഈ സൌജന്യം ഉണ്ടായിരിക്കില്ല. യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് തുക ഈടാക്കാതെ നിർബന്ധമായും 0 ടിക്കറ്റ് നിരക്കിലുള്ള ടിക്കറ്റ് നൽകണം. ടിക്കറ്റിൽ കയറിയ സ്ഥലവും ഇറങ്ങേണ്ട സ്ഥലവും കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണെന്നും KSRTC അധികൃതർ വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ദേശീയ തയ്യൽ മെഷീൻ ദിനം. വസ്ത്രങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന രീതിയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച തയ്യൽ മെഷീന്റെ കണ്ടുപിടുത്തത്തെ ആഘോഷിക്കുന്നതിനായാണ് എല്ലാ വർഷവും June 13 ദേശീയ തയ്യൽ മെഷീൻ ദിനമായി ആചരിക്കുന്നത്. 1790 ഇംഗ്ലീഷുകാരനായ തോമസ് സെയിന്റാണ് ആദ്യത്തെ തയ്യൽ മെഷീൻ പാറ്റന്റ് ചെയ്തത്. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA നേതൃത്വത്തിൽ നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകൾ ഉൾപ്പെട്ട KCB ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വിളിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്ന് വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലും ലക്ഷദ്വീപിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശം നൽകി. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. കാനഡയിലെ ടൊറന്റോയിൽ ഇരു ടീമുകളും 1 ഗോൾ വീതം നേടി. ഇപ്പോൾ അമേരിക്ക പരാഗ്വേയുമായി ഏറ്റുമുട്ടുകയാണ്. ലോസ്ആഞ്ചലസിലെ ഇംഗിൾവുഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ അമേരിക്ക 1 ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു. ഇന്ന് രാത്രി 12:30 ഖത്തർ സ്വിറ്റ്സർലൻഡിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ബ്രസീലും മൊറോക്കോയും ഏറ്റുമുട്ടും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹിമാചൽ പ്രദേശിൽ നടക്കും. ധർമ്മശാലയിലെ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഇന്നലെ വൈകിട്ട് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദർശനം നടത്തിയ ശേഷം വൈകിട്ട് 4 മണിയോടെ മുഖ്യമന്ത്രി ചെന്നൈയിലേക്ക് തിരിച്ചു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4-ാമത്തെ ആരാധനയായ രോഹിണി ആരാധന നാളെ. ചൊവ്വാഴ്ച മുതൽ ചതുശ്ശതങ്ങൾക്ക് തുടക്കമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസ്, സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നാളെ. ഓപ്പറേഷൻ സിന്ദൂറിൽ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി K. മുരളീധരൻ. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. ലോകകപ്പ് ഫുട്ബോളിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുന്നു. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. താഴ്വാരം എന്ന ചിത്രത്തിനു വേണ്ടി ഭരതൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം. ഗാനത്തിന്റെ വരികൾ എഴുതിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരിയിൽ ഇനി ഇന്നത്തെ ചോദ്യം. 2026 പുലിറ്റ്സർ പുരസ്കാരം കരസ്ഥമാക്കിയ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകർ ആരെല്ലാമാണ്? ചോദ്യം ഒരിക്കൽ കൂടി. 2026 പുലിറ്റ്സർ പുരസ്കാരം കരസ്ഥമാക്കിയ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകർ ആരെല്ലാമാണ്? ഈ ചോദ്യത്തിനുത്തരം 8 മണിക്കുള്ള FM ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം കേൾക്കാം. നമസ്തേ അനന്തപുരിയിൽ ഇനി
1: കാർഷിക മേഖലാ വാർത്തകൾ. മഴ, വെള്ളപ്പൊക്കം, ശക്തമായ കാറ്റ്, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ മൂലം കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് അതത് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാവുന്നതാണ്. ലഭിക്കുന്ന പരാതികളും വിവരങ്ങളും അതിവേഗം ബന്ധപ്പെട്ട കൃഷി ഓഫീസുകൾക്ക് കൈമാറി ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കും. ഇതോടനുബന്ധിച്ച് എയിംസ് പോർട്ടൽ മുഖേന കർഷകർ സമർപ്പിക്കുന്ന അപേക്ഷകളുടെയും നഷ്ടപരിഹാര നടപടികളുടെയും പുരോഗതി തത്സമയം നിരീക്ഷിക്കാൻ കഴിയുന്ന ഡാറ്റാബേസും സജ്ജീകരിച്ചിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കർഷകർക്ക് ഇനി പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. തിരുവനന്തപുരം 9383470086, കൊല്ലം 9383470318, ആലപ്പുഴ 9383470561, കോട്ടയം 9383470704, പത്തനംതിട്ട 9383470499, എറണാകുളം 9383471150, ഇടുക്കി 9383470821, തൃശൂർ 9383473242, പാലക്കാട് 9383471457, മലപ്പുറം 9383471618, കോഴിക്കോട് 9383471779, വയനാട് 9383471912, കണ്ണൂർ 9383472028, കാസർഗോഡ് 9383471961. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലുള്ള ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. റോബസ്റ്റ തൈ 1 25 രൂപ നിരക്കിലും നെടുനേന്ത്രൻ തൈ 1 40 രൂപ നിരക്കിലും രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9048178101, 0487243856. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ടരോഗം മഴക്കാലത്ത് ഇന്ത്യയിൽ കണ്ടുവരുന്ന പ്രധാന

0: രോഗമാണ്. ചെടികൾ പെട്ടെന്ന് വാടുകയും കട ചെയ്യുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ലക്ഷണം. പച്ചവാട്ടം എന്നറിയപ്പെടുന്ന ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം രോഗം ബാധിച്ചവ പിഴുത്തുമാറ്റിയ ശേഷം കുമ്മായം സെന്റൊന്നിന് 2.5 കിലോ വീതം ഇടണം. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡോമോണസ്, 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് രോഗം ബാധിച്ച തടങ്ങളിലും അതിനുശേഷം ചുറ്റുമുള്ള തടങ്ങളിലും ഇട്ടുകൊടുക്കണം. കാർഷിക മേഖല വാർത്തകൾ കഴിഞ്ഞു.
1: ഇനി കോന്നിയൂർ ഭാസ് വരികൾ എഴുതി രവീന്ദ്രൻ ഈണം നൽകി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കളിപ്പാട്ടം.

0: വെച്ച വിമോചന സമരത്തിന്റെ ഭാഗമായുള്ള അങ്കമാലി വെടിവെയ്പ് നടന്നത് 1959 ജൂൺ 13. വിമോചന സമരത്തിന്റെ ഭാഗമായി അങ്കമാലി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്ത സമരക്കാർക്ക് നേരെയാണ് പോലീസ് വെടിവെയ്പ് നടത്തിയത്. ഈ വെടിവെയ്പ്പിൽ 7 പേർ സംഭവസ്ഥലത്തു തന്നെ മരണപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അങ്കമാലി വെടിവെയ്പ്പിനെ തുടർന്നുണ്ടായ വൻ ജനരോഷം വിമോചന സമരത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു. ഇത് ഒടുവിൽ 1959 ജൂലൈ 31 ഭരണഘടനയുടെ 356-ാം വകുപ്പ് പ്രകാരം EMS സർക്കാരിനെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിടുന്നതിലേക്ക് നയിച്ചു. മലയാളത്തിലെ പ്രശസ്ത ഹാസ്യ സാഹിത്യകാരനും പത്രപ്രവർത്തകനുമായിരുന്ന മാണിക്യോത്രാമുണ്ണി നായർ എന്ന സഞ്ജയൻ ജനിച്ചത് 1903 ജൂൺ 13. ഇന്ത്യൻ സിനിമാ ചരിത്രത്തെയും രാജ്യത്തെയും ഒന്നുപോലെ നടുക്കിയ ഡൽഹി ഉപഹാർ സിനിമാ തിയേറ്റർ ദുരന്തം നടന്നത് 1997 ജൂൺ 13. ബോർഡർ എന്ന ഹിന്ദി സിനിമ പ്രദർശിപ്പിക്കുന്നതിനിടെ ഉണ്ടായ തീപിടുത്തത്തിൽ ശ്വാസം മുട്ടിയും മറ്റും 59 പേർ മരണപ്പെടുകയും 100-ലധികം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് അസോസിയേഷൻ ഓഫ് വിക്ടിംസ് ഓഫ് ഉപഹാർ ഫയർ ട്രാജഡി രൂപീകരിക്കുകയും നീണ്ട നിയമ പോരാട്ടം നടത്തുകയും ചെയ്തു. വൈദ്യുത കാന്തികതയുടെ പിതാവായി അറിയപ്പെടുന്ന വിഖ്യാത സ്കോട്ടിഷ് ഭൗതിക ശാസ്ത്രജ്ഞൻ ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ജനിച്ചത് 1831 ജൂൺ 13. സ്കോട്ട്ലൻഡിലെ എഡിൻബറോയിലാണ് അദ്ദേഹം ജനിച്ചത്. വൈദ്യുതി, കാന്തികത, പ്രകാശം എന്നിവ ഒരേ പ്രതിഭാസത്തിന്റെ വിവിധ രൂപങ്ങളാണെന്ന് അദ്ദേഹം തെളിയിച്ചു. മാക്സ്വെൽ സമവാക്യങ്ങൾ ഭൗതികശാസ്ത്രത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തലുകളിൽ ഒന്നാണ്. പ്രകാശം എന്നത് ഒരു വൈദ്യുത കാന്തിക തരംഗമാണെന്ന് ആദ്യമായി പ്രവചിച്ചത് ഇദ്ദേഹമാണ്. ലോകത്തിലെ ആദ്യത്തെ സ്ഥിരതയുള്ള കളർ ഫോട്ടോ നിർമ്മിച്ചത് മാക്സ്വെല്ലിന്റെ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. 2ാം ലോകമഹായുദ്ധത്തിന്റെ ഗതിയെ സ്വാധീനിച്ച ആദ്യത്തെ V1 ഫ്ലയിംഗ് ബോംബ് ആക്രമണം ലണ്ടനെ ലക്ഷ്യമാക്കി ജർമ്മനി നടത്തിയത് 1944 ജൂൺ 13. മിത്രകക്ഷികൾ ഫ്രാൻസിലെ നോർമാണ്ടിയിൽ ലാൻഡ് ചെയ്ത് കൃത്യം 1 ആഴ്ച തികയുമ്പോഴാണ് ഹിറ്റ്ലറുടെ നാസിപ്പട ഈ പുതിയ പ്രതികാര ആയുധം ബ്രിട്ടന് നേരെ പ്രയോഗിച്ചത്. ആദ്യ ദിവസത്തെ ആക്രമണത്തിൽ വലിയ ആൾനാശമുണ്ടായില്ലെങ്കിലും തുടർന്നുള്ള മാസങ്ങളിൽ 10,000-ക്കണക്കിന് V1 ബോംബുകൾ ജർമ്മനി ബ്രിട്ടന് നേരെ പ്രയോഗിക്കുകയും 5,000-ലധികം സാധാരണക്കാർ കൊല്ലപ്പെടാൻ ഇത് കാരണമാകുകയും ചെയ്തു. ഭൂമിയിൽ നിന്നും മനുഷ്യൻ നിർമ്മിച്ച് വിക്ഷേപിച്ച പയനിയർ 10 എന്ന ബഹിരാകാശ പേടകം നെപ്റ്റ്യൂണിന്റെ ഭ്രമണപഥവും മറികടന്ന് സൗരയൂഥത്തിന് പുറത്തേക്ക് സഞ്ചരിച്ച ചരിത്രപരമായ ദിവസം 1983 ജൂൺ 13. 1972 നാസ വിക്ഷേപിച്ച ഈ പേടകം വ്യാഴഗ്രഹത്തെ ഇത്രയും അടുത്തുനിന്ന് നിരീക്ഷിച്ച ആദ്യത്തെ മനുഷ്യനിർമ്മിത വസ്തുവായിരുന്നു. സൗരയൂഥത്തിലെ ഏറ്റവും പുറത്തുള്ള ഗ്രഹങ്ങളെയും കടന്ന് അന്തമില്ലാത്ത പ്രപഞ്ചത്തിലേക്ക് കുതിച്ച ഇത് ശാസ്ത്രലോകത്തിന് വലിയ ആത്മവിശ്വാസം നൽകി. പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ജീവന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അവർക്ക് വായിച്ചറിയാനായി മനുഷ്യനെ കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ ഒരു സ്വർണ ഫലകവും ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 2ാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മനി ചരിത്രത്തിൽ ആദ്യമായി വികസിപ്പിച്ച V1 എന്ന മിസൈൽ ബോംബ് ലണ്ടൻ നഗരത്തിന് നേരെ പ്രയോഗിച്ചത് 1944 ജൂൺ 13. ആധുനിക ക്രൂസ് മിസൈലുകളുടെ ആദ്യ രൂപമായി കണക്കാക്കപ്പെടുന്ന ഈ പൈലറ്റില്ലാ വിമാനം ലണ്ടനിൽ വൻ നാശനഷ്ടങ്ങളും ജനങ്ങൾക്കിടയിൽ ഭീതിയും വിതച്ചു. ഭാരത സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും ധീരനായ വിപ്ലവകാരികളിൽ ഒരാളായ ഷഹീദ് ഉധം സിംഗ് ലണ്ടനിലെ പെന്റോൺവിൽ ജയിലിൽ വെച്ച് തൂക്കിലേറ്റപ്പെടാൻ വിധി വന്നത് 1 ജൂൺ 13. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായ മൈക്കിൾ ഒഡ്വേറെ ലണ്ടനിൽ വെച്ച് വെടിവെച്ചു കൊന്നതിനാണ് ബ്രിട്ടീഷ് കോടതി അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചത്. നീണ്ട 21 വർഷത്തെ കാത്തിരിപ്പിനും ആസൂത്രണത്തിനും ശേഷമാണ് അദ്ദേഹം മാതൃരാജ്യത്തിനു വേണ്ടി ഈ പ്രതികാരം വീട്ടിയത്.
1: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
2: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിന് ആരണ്യകം, തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
4: ആയുരാരോഗ്യത്തിൽ നിന്ന് ആൽബിനിസം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ.
0: ഇതേക്കുറിച്ച് ഡോക്ടർ എം ജയശ്രീ സംസാരിക്കുന്നു.

0: ആൽബിനിസം അപൂർവവും പാരമ്പര്യമായി ലഭിക്കുന്നതുമായ ഒരു ജനിതക അവസ്ഥയാണ്. ഇതിൽ ശരീരം മെലനിൻ എന്ന നിറം നൽകുന്ന പദാർത്ഥം ഉൽപ്പാദിപ്പിക്കാതിരിക്കുകയോ വളരെ കുറച്ചു മാത്രം ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്നു. ഇതിനാൽ ചർമ്മം, മുടി, കണ്ണുകൾ എന്നിവ അസാധാരണമായി നിറമില്ലാത്തതായോ നിറം കുറഞ്ഞതായോ കാണുന്നു. ഇതിനു പുറമെ ഇത് ഒപ്റ്റിക് നാഡിയുടെ വളർച്ചയെ ബാധിക്കുകയും സ്ഥിരമായ കാഴ്ച വൈകല്യത്തിന് കാരണമാവുകയും ചെയ്യുന്നു. 1908 ബ്രിട്ടീഷ് ഡോക്ടർ സർ ആർച്ചിബാൾഡ് എഡ്വേർഡ് ഗാരോദാണ് ഈ അവസ്ഥയെ ആദ്യമായി നിർവചിച്ചത്. ലോകമെമ്പാടും ഏകദേശം 17,000 മുതൽ 20,000 വരെ വ്യക്തികളിൽ ഒരാൾക്ക് ആൽബിനിസം ഉണ്ട്. എന്നാൽ സബ് സഹാറൻ ആഫ്രിക്കയിൽ ഇതിൻ്റെ നിരക്ക് വളരെയധികമാണ്. 3,000 മുതൽ 2,000 പേരിൽ ഒരാൾക്ക് എന്ന നിരക്കിൽ സബ് സഹാറൻ ആഫ്രിക്കയിൽ ആൽബിനിസം കാണപ്പെടുന്നു. ഇന്ത്യയിൽ ഇത് ഏകദേശം ഒരു 10,000 പേരിൽ ഒരാൾക്ക് എന്ന നിരക്കിലാണ് കാണപ്പെടുന്നത്. ശരീരത്തിൽ മെലനിൻ്റെ ഉൽപ്പാദനവും വിതരണവും നിയന്ത്രിക്കുന്ന ജീനുകളുടെ മ്യൂട്ടേഷൻ അഥവാ വ്യതിയാനങ്ങളാണ് ആൽബിനിസം ഉണ്ടാക്കുന്നത്. ഈ വ്യതിയാനങ്ങൾ ഓട്ടോസോമൽ റിസസീവ് രീതിയിലാണ് ഒരു കുഞ്ഞിന് ലഭിക്കുന്നത്. ഇതിൽ മ്യൂട്ടേറ്റഡ് ജീനുകൾ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും ലഭിക്കുന്നവർക്കാണ് ആൽബിനിസം ഉണ്ടാവുന്നത്. എന്നാൽ മാതാപിതാക്കൾക്ക് ആൽബിനിസം ഉണ്ടാവണമെന്നില്ല, അവർ മ്യൂട്ടേറ്റഡ് ജീനിൻ്റെ വാഹകർ മാത്രമായിരിക്കും. ഏത് ജീനിലാണ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പലതരം ആൽബിനിസം ഉണ്ട്. ഓക്കുലോ ക്യൂട്ടീനസ് ആൽബിനിസമാണ് ഏറ്റവും സാധാരണയായി കാണുന്നത്. ഇത് കണ്ണുകൾ, ചർമ്മം, മുടി എന്നിവയെ ബാധിക്കുന്നു. ചർമ്മത്തിൻ്റെ നിറത്തിലും കാഴ്ച പ്രശ്നങ്ങളുടെ വ്യത്യാസത്തിനുമനുസരിച്ച് 1 മുതൽ 7 തരം വരെ ഓക്കുലോ ക്യൂട്ടീനസ് ആൽബിനിസം നിർവചിച്ചിട്ടുണ്ട്. മറ്റൊരു തരം ആൽബിനിസമാണ് ഓക്കുലാർ ആൽബിനിസം. ഇതിൽ പ്രധാനമായും കണ്ണുകളിലെ മെലാനിൻ്റെ അഭാവമാണ് കാണുന്നത്. ചർമ്മവും മുടിയും സാധാരണ നിറത്തിലാകാം. ആൽബിനിസത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചർമ്മം വളരെ നിറം കുറഞ്ഞതും സൂര്യതാപമേൽക്കാൻ സാധ്യതയുള്ളതും ആകുന്നു. അൾട്രാവയലറ്റ് രശ്മികൾ മൂലമുണ്ടാകുന്ന പൊള്ളലുകൾ ഇത്തരക്കാരിൽ സാധാരണമാണ്. അൾട്രാവയലറ്റ് രശ്മികൾ മൂലമുണ്ടാകുന്ന ക്യാൻസറുകളുടെ സാധ്യതയും ഇത്തരക്കാരിൽ വളരെ അധികമാണ്. ഇവരുടെ മുടിയുടെ നിറവും വെള്ള മുതൽ ചുവപ്പ്, തവിട്ട്, സ്വർണ്ണ വർണ്ണമുള്ളത് ഒക്കെയായി കാണാൻ സാധിക്കും. ആൽബിനിസം ബാധിച്ചവരിൽ കാഴ്ച വൈകല്യങ്ങൾ സാധാരണമാണ്. കണ്ണുകളിൽ മെലാനിൻ ഇല്ലാതിരിക്കുന്നത് റെറ്റിനയെയും ഒപ്റ്റിക് നാഡിയെയും തകരാറിലാക്കാം. ആൽബിനിസം ബാധിച്ച വ്യക്തികൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. പ്രധാനമായുള്ളത് സൂര്യ സംരക്ഷണമാണ്. ബ്രോഡ് സ്പെക്ട്രം, അതായത് UVA UVB രണ്ടിനെയും പ്രതിരോധിക്കുന്ന ഒരു സൺസ്ക്രീൻ SPF 50 ഉള്ളത് വളരെ ഉത്തമമായിരിക്കും. ഇത് പകൽ എല്ലാ 3-4 മണിക്കൂർ കൂടുമ്പോഴും വീണ്ടും വീണ്ടും വെയിലേൽക്കുന്ന ഭാഗങ്ങളിൽ പുരട്ടേണ്ടതാണ്. അൾട്രാ വയലറ്റ് രശ്മികൾ തടയുന്ന സൺഗ്ലാസുകൾ ഇത്തരക്കാർ നിർബന്ധമായും ഉപയോഗിക്കേണ്ടതായുണ്ട്. സൂര്യപ്രകാശം ഏൽക്കുന്നത് തടയുന്ന തരത്തിലുള്ള കൈനീളമുള്ള വസ്ത്രങ്ങൾ ഇത്തരക്കാർ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. കണ്ണുകളുടെ ചെക്കപ്പിനും ത്വക്ക് രോഗ ക്യാൻസറുകളുടെ പ്രാരംഭ ലക്ഷണങ്ങൾ പരിശോധിക്കുന്നതിനും ഒരു നേത്രരോഗ വിദഗ്ധനെയും ത്വക്ക് രോഗ വിദഗ്ധനെയും ഉൾപ്പെടുത്തി വാർഷിക പരിശോധന നടത്തുന്നത് അത്യാവശ്യമാണ്. ആൽബിനിസം എന്ന അവസ്ഥയെ ശാസ്ത്രീയമായി മനസ്സിലാക്കുക വഴി അതുള്ള വ്യക്തികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അവരെ ചേർത്ത് നിർത്താനും സാധിക്കും. അവർക്ക് ജനറ്റിക് കൗൺസിലിംഗ്, വാർഷിക പരിശോധനകൾ തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട്. അവരുടെ അവകാശ സംരക്ഷണവും സാമൂഹ്യ സുരക്ഷയും ഈ സമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും കടമയാണ്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ആൽബിനിസം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ MJ ശ്രീ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.
3: ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിനു വേണ്ടി അനൂപ് മേനോൻ വരികളെഴുതി രതീഷ് വേഗ ഈണം നൽകി ഗായത്രി പാടിയ ഗാനം.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂറിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുള്ള് എം ആർ ടിന്നെ വാങ്ങും.
4: അതേട്ടാ,
3: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
4: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ.
3: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
0: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
5: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ.
0: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.

0: പിൻഗാമി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനമാണ് കേട്ടത്. കൈതപ്രത്തിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ജോൺസൺ.
1: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
1: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: മഴയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോളൂ ചൂടോടെ ഒരു സൂപ്പർ ഓഫർ. പിട്ടാപ്പള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ, അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ. എല്ലാ വാട്ടർ ഹീറ്റർ പെർച്ചേസിനുമൊപ്പം 5 years പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 വർഷത്തെ കോംപ്രിഹെൻസീവ് വാറന്റി ഫ്രീ ആണെന്ന്. ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോ തണുപ്പൊക്കെ മാറ്റി വെച്ച് നേരെ വിട്ടോ പിട്ടാപ്പള്ളിൽ ഏജൻസീസിലേക്ക്.
4: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആണോ? അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
5: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
6: വെറും 5,000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
5: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
6: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
7: തൊഴിൽ ദർശനം.
0: ബിരുദധാരികൾക്ക് കേന്ദ്ര ഗവൺമെന്റ് സർവീസിലെ നിയമനത്തിന് അവസരമൊരുക്കുന്ന കംബൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയ്ക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. വിവിധ ഓഫീസുകളിലെയും സ്ഥാപനങ്ങളിലെയും ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി വിഭാഗങ്ങളിൽപ്പെടുന്ന തസ്തികകളിലേക്കാണ് വിജ്ഞാപനം. 12,256 ഒഴിവുണ്ട്. അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ സെൻട്രൽ കേഡർ, അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ സ്റ്റേറ്റ് കേഡർ, അസിസ്റ്റന്റ് അക്കൌണ്ട്സ് ഓഫീസർ സ്റ്റേറ്റ് കേഡർ, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്. പ്രായം എല്ലാ തസ്തികയ്ക്കും 18-30 വയസ്സിനും ഇടയിൽ. അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ്, ഇന്റലിജൻസ് ബ്യൂറോ, റെയിൽവേ, വിദേശകാര്യ മന്ത്രാലയം, AFHQ, ഇലക്ട്രോണിക്സ്, IT, മറ്റ് മന്ത്രാലയങ്ങൾ വകുപ്പുകൾ. ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് CBDT, ഇൻസ്പെക്ടർ സെൻട്രൽ എക്സൈസ് CBIC, ഇൻസ്പെക്ടർ പ്രിവന്റീവ് ഓഫീസർ CBIC, ഇൻസ്പെക്ടർ എക്സാമിനർ.

0: സിബിഐസി, അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ റവന്യൂ, സബ് ഇൻസ്പെക്ടർ സിബിഐ, ഇൻസ്പെക്ടർ സെൻട്രൽ ബ്യൂറോ ഓഫ് നർക്കോട്ടിക്സ്, പ്രായം അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, റെയിൽവേ, വിദേശകാര്യം, AFHQ, സബ് ഇൻസ്പെക്ടർ സിബിഐ എന്നീ തസ്തികകളിലേക്ക് 20-നും 30 വയസ്സിനും ഇടയിൽ, മറ്റ് തസ്തികകളിലേക്ക് 18-നും 30 വയസ്സിനും ഇടയിൽ. അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, വിവിധ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ. എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് സിബിഐസി, റിസർച്ച് അസിസ്റ്റന്റ് മനുഷ്യാവകാശ കമ്മീഷൻ, ഡിവിഷണൽ അക്കൌണ്ടന്റ് CAN AG, സബ് ഇൻസ്പെക്ടർ NIA, സബ് ഇൻസ്പെക്ടർ ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ, നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ Grade 2 ആഭ്യന്തരം, ഓഫീസ് സൂപ്രണ്ട് CBDT, സെക്ഷൻ ഹെഡ്, ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്. പ്രായം ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, സ്റ്റാറ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ തസ്തികയിലേക്ക് 18-നും 32 വയസ്സിനും ഇടയിൽ, മറ്റ് തസ്തികകളിലേക്ക് 18-നും 30 വയസ്സിനും ഇടയിൽ. ഓഡിറ്റർ, CAN AG, CGDA ഓഫീസുകൾ, മറ്റ് മന്ത്രാലയങ്ങൾ അല്ലെങ്കിൽ വകുപ്പുകൾ. അക്കൗണ്ടന്റ്, CAN AG, കൺട്രോളർ ജനറൽ ഓഫ് അക്കൌണ്ട്സ്, അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ്, വിവിധ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ. പ്രായം എല്ലാ തസ്തികകളിലും 18-നും 27 വയസ്സിനും ഇടയിൽ. പോസ്റ്റൽ അസിസ്റ്റന്റ്, സോർട്ടിംഗ് അസിസ്റ്റന്റ്, തപാൽ വകുപ്പ്, സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അപ്പർ ഡിവിഷൻ ക്ലർക്ക്, വിവിധ മന്ത്രാലയങ്ങൾ. സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസസ്. ടാക്സ് അസിസ്റ്റന്റ്, CBDT, CBIC, സബ് ഇൻസ്പെക്ടർ, സെൻട്രൽ ബ്യൂറോ ഓഫ് നർക്കോട്ടിക്സ്. പ്രായം എല്ലാ തസ്തികകളിലും 18-നും 27 വയസ്സിനും ഇടയിൽ. എല്ലാ തസ്തികകളിലേക്കും ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അസിസ്റ്റന്റ് ഓഡിറ്റർ ഓഫീസ്, അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ, അസിസ്റ്റന്റ് അക്കൌണ്ട്സ് ഓഫീസർ, സ്റ്റേറ്റ് കേഡർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് റീജിയണൽ ഒഫീഷ്യൽ ഭാഷാ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. ഭാഷാ പരിജ്ഞാനം തെളിയിക്കുന്ന സ്കൂൾ തല സർട്ടിഫിക്കറ്റുകളും ഉണ്ടായിരിക്കണം. ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ 12-ാം തലം പരീക്ഷയ്ക്ക് മാത്തമാറ്റിക്സിൽ 60% മാർക്ക് നേടിയ ബിരുദധാരികളോ ബിരുദതലത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു വിഷയമായി പഠിച്ചവരോ ആയിരിക്കണം. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ Grade 2 തസ്തികയിലേക്ക് സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, എക്കണോമിക്സ്, പോപ്പുലേഷൻ സ്റ്റഡീസ്, ഓപ്പറേഷൻ റിസർച്ച്, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ടെക്നോളജി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഡേറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ബിരുദമുണ്ടായിരിക്കണം. എല്ലാ തസ്തികകളിലും ഉയർന്ന പ്രായപരിധിയിൽ SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. ഭിന്നശേഷിക്കാർക്ക് ജനറൽ 10 വർഷം, SC ST 15 വർഷം, OBC 13 വർഷം. വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും അപേക്ഷാ ഫീസ് ഇല്ല. മറ്റുള്ളവർ 100 രൂപ ഓൺലൈനായി അടയ്ക്കണം. June 23 വരെ ഫീസ് അടയ്ക്കാം. www.ssc.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാത്തവർ അത് ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 22. അപേക്ഷയിൽ തിരുത്തൽ വരുത്തുന്നതിന് June 29 മുതൽ July 1 വരെ അവസരമുണ്ട്. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.ssc.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.ssc.gov.in.
1: തൊഴിൽ ദർശനം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: പാട്ടും പൊരുളും, രചന ശ്രീകുമാർ മുഖത്തല.
5: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പാട്ടും പൊരുളും പരിപാടിയിലേക്ക് സ്വാഗതം. പ്രകൃതിയോടിണങ്ങിയും പ്രകൃതിയിൽ ചേർന്നുമാണ് ഭൂമിയിൽ സകല ജീവജാലങ്ങളുടെയും ജീവിതം. അതിൻ്റെ ലാവണ്യം ഗ്രഹിക്കാൻ പാകത്തിൽ മനസ്സിൻ്റെ സ്പർശിനികൾ സജീവമാക്കുന്നവർ ചുരുക്കം. അറിഞ്ഞതും പരിചയിച്ചതുമായ ഉപാധികൾ ആധാരമാക്കി കുറേ പേർ പ്രകൃതിയെ അറിഞ്ഞു, അതറിയിക്കാൻ ശ്രമിച്ചു. മറ്റു ചിലർ ഭാവനയുടെ അതിർത്തിയെഴാത്ത ഭൂമികയിൽ പ്രകൃതിയെ അറിഞ്ഞു സഞ്ചരിച്ചു. അവരാണ് കവികൾ. മലയാള ചലച്ചിത്ര ഗാനങ്ങൾ എഴുതാൻ നിയോഗം കിട്ടിയ കവികൾ പി ഭാസ്കരൻ, ഒ എൻ വി

വയലാർ തുടങ്ങിയവർ തികഞ്ഞ വ്യതിരിക്തതയോടെ പ്രകൃതിയെ കണ്ടു. ഇവർ തമ്മിൽ ഇക്കാര്യത്തിലുള്ള വ്യത്യാസം ഒടുവിൽ പറയാം. ഇപ്പോൾ ഒരു പാട്ട് നമുക്ക് പരിശോധിക്കാം. പാതിരാവായില്ല പൗർണമി കന്യയ്ക്ക് 17-18 പ്രായം, മൂവന്തി പൊയ്കയിൽ മുങ്ങി നീരാടി പാവാട മാറ്റിയ പ്രായം,

ഭാസ്കരൻ മാസ്റ്റർ ഇതാ പൗർണമിയെ, വെളുത്ത വാവിനെ കന്യകയാക്കിയിരിക്കുന്നു. പാതിരാവാകും മുമ്പേ അവൾക്ക് പ്രായം 17 or 18 മാത്രം. അന്തിക്ക് തന്നെ പ്രത്യക്ഷമായി പുലരുവോളം നിൽക്കുന്ന പൗർണമിക്ക് പാതിരാവിന് മുമ്പ് യൗവനം വന്നുദിച്ചു എന്ന് പറയുന്നത് എത്ര ചേതോഹരം. മൂവന്തിയുടെ പൊയ്കയിൽ മുങ്ങി നീരാടി, മുങ്ങിക്കുളിച്ചു പാവാടം മാറ്റിയ പ്രായം യൗവനത്തിൻ്റെ ആ വരവിനെ ഒന്നുകൂടി ഉറപ്പിക്കുന്നു കവി. പാതിരാവാകും മുമ്പ് 17 or 18 ആണെങ്കിൽ മൂവന്തിയിൽ അവൾ പെണ്ണായി മുതിർന്നു വരുന്നതേയുള്ളൂ. പെൺകുട്ടികൾ ഇർതുമതിയാവുമ്പോൾ മുങ്ങിക്കുളിച്ച് പുതിയ വസ്ത്രം ധരിക്കുന്ന ചടങ്ങുണ്ട് എന്നും ഓർക്കാം. എത്ര ഹൃദ്യമായി മധുരമായി പൗർണമി യൗവനത്തിൻ്റെ തിളക്കത്തിലേക്ക് കടക്കുന്നത് ഭാസ്കരൻ മാസ്റ്റർ അവതരിപ്പിക്കുന്നു.

താരക കണ്ണെഴുതി വിണ്ണിലെ തൂവെള്ള താമര പൂവൊന്ന് ചൂടി വെൺമുകിൽ തൂവാല തുന്നിയിരിക്കുന്നു കണ്ണിൽ കവിതയുമായി അവൾ പൗർണമി കന്യക കുളി കഴിഞ്ഞ് ഒരുങ്ങുകയാണ്. താരകക്കണ്ണ് നക്ഷത്രങ്ങളാകുന്ന കണ്ണ് എഴുതിയിട്ടുണ്ടവൾ. വിണ്ണിലെ തൂവെള്ള താമരപ്പൂവാണ് ചൂടിയിരിക്കുന്നത്. പൗർണമിയുടെ വെളുത്ത വാവിൻ്റെ പ്രകാശത്തിൻ്റെ വെൺതാമരയാണവൾ മുടിയിൽ ചൂടിയിരിക്കുന്നത്. എന്നിട്ടോ അവൾ വെൺമുകിലിൻ്റെ വെളുത്ത മേഘത്തിൻ്റെ തൂവാല അഥവാ കൈലേസ് തുന്നിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വരിയിൽ ഇപ്പറഞ്ഞതിൻ്റെ ഒക്കെ ഫലശ്രുതി ചേർത്തിരിക്കുന്നു. കണ്ണിൽ കവിതയുമായി, പൗർണമി കന്യയുടെ കണ്ണിൽ കവിതയാണുള്ളത്. അവളുടെ കണ്ണ് കവിയുടെ ഹൃദയം തന്നെയാണ് എന്ന് നാം തിരിച്ചറിയുന്നു. അന്നൊക്കെ കാമുകിമാർ കൈലേസ് തുന്നി അതിൽ പ്രിയപ്പെട്ടവരുടെ പേരാലേഖനം ചെയ്ത് സൂക്ഷിച്ചിരുന്നു എന്നും ഓർക്കാം.

മണിവീണക്കമ്പിയെ ചുംബിച്ചുണർത്തുന്ന മലരണി കൈവിരൽ പോലെ ഹൃദയത്തിൻ തന്ത്രികൾ തട്ടി ഉണർത്തുന്നു അനുരാഗസുന്ദര സ്വപ്നം. ഈ വരികളെ നമ്മൾ തൊട്ടുമുമ്പ് പാടി നിർത്തിയ വരികളോട് ചേർത്ത് ആലോചിക്കണം. പൗർണമി കന്യക കണ്ണിൽ കവിതയുമായി തൂവാല തുന്നുകയാണ്. ഭാസ്കരൻ മാസ്റ്റർ തുടരുന്നതിങ്ങനെ: ഒരനുരാഗസ്വപ്നം, ഒരു പ്രണയക്കിനാവ് ഹൃദയത്തിൻ്റെ തന്ത്രികളെ തട്ടി ഉണർത്തുന്നു. എന്തുപോലെ? മണിവീണക്കമ്പിയെ ചുംബിച്ചുണർത്തുന്ന മലരണി കൈവിരൽ പോലെ. മണിവീണക്കമ്പിയെ തൊട്ടുണർത്തുകയല്ല, ചുംബിച്ചുണർത്തുകയാണ്. വെറും കൈവിരലല്ല, മലരണി കൈവിരലാണ്. പുഷ്പാലങ്കാരമണിഞ്ഞ കൈവിരൽ, പൂക്കളാൽ അലങ്കരിക്കപ്പെട്ട പുഷ്പാങ്കുലീയമണിഞ്ഞ കൈവിരൽ മണിവീണക്കമ്പിയെ ചുംബിക്കുന്ന അത്ര ലോലമായി, പ്രണയഭരിതമായി ഉണർത്തുന്നതുപോലെ ഹൃദയതന്ത്രികളിൽ പ്രണയത്തിൻ്റെ സുന്ദര സ്വപ്നം ഉണരുന്നു. വെറുതെ ഉണരുകയല്ല, തട്ടി ഉണർത്തുകയാണ്.

ഭാസ്കരൻ മാസ്റ്റർക്ക് മുന്നിൽ ശിരസ്സുകുനിച്ച് ആദരമർപ്പിക്കുകയാണ് നമ്മൾ. ആദ്യം പറയാമെന്ന് സൂചിപ്പിച്ച താരതമ്യം കൂടി വിശദമാക്കാം. ഭാസ്കരൻ മാസ്റ്ററിൽ പ്രകൃതി ഈ പാട്ടിൽ പറഞ്ഞതുപോലെ ഹൃദയതന്ത്രിയിൽ നിന്ന് പുറപ്പെടുന്ന സംഗീതമാണ്. വയലാറിലാവട്ടെ, പ്രകൃതി ആഘോഷവും മനുഷ്യന്റെ അധൃഷ്യത വിളംബരം ചെയ്യാനുള്ള ഉപാധിയുമാണ്. ONV-യിൽ അത് സാന്ദ്രമധുരമായ കാഴ്ചയും അനുഭവവുമാണ്. ഇവരെ കേൾക്കുന്ന, വായിക്കുന്ന, അറിയാൻ ശ്രമിക്കുന്ന നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. ഈ ഗാനത്തിന് പ്രണയഭരിതമായ ഈണം സമ്മാനിച്ചത് MS ബാബുരാജ്, പാടിയത് യേശുദാസും S ജാനകിയും. ചിത്രം മനസ്വിനി, തിരശീലയിൽ മധുവും ശാരദയും.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട് ലിയർ എറണാകുളം.
3: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഇനി കോടതി സമക്ഷം ബാലൻ വക്കീൽ. ഈ ചിത്രത്തിനു വേണ്ടി ബി കെ ഹരിനാരായണൻ വരികൾ എഴുതി രാഹുൽ രാജ് ഈണം നൽകി ഹരിശങ്കർ പാടിയ ഗാനം കേൾക്കാം.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: പി ഭാസ്കരന്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണം നൽകി. യേശുദാസ് പാടിയ ഗാനം ചിത്രം വെങ്കലം.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരും FM ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം. സമയം 8 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർമ്മാണാധിഷ്ഠിത വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും നൽകുന്ന പ്രാധാന്യം വ്യവസായ പുരോഗതിക്ക് ആക്കം കൂട്ടിയതായി കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി. ബംഗളൂരുവിൽ സെൻട്രൽ മാനുഫാക്ചറിംഗ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 65-ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ PA മുഹമ്മദ് റിയാസ് MLA നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ കളക്ടറേറ്റും നിപ കൺട്രോൾ റൂമും രാമനാട്ടുകര നഗരസഭയും സന്ദർശിച്ചു. ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പ് പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എന്നിവരുമായി MLA വിശദമായ ചർച്ച നടത്തി. രാജ്യ പുരോഗതിക്ക് അനിവാര്യമായ വിവരശേഖരണത്തിൽ പങ്കാളിത്തം ഉറപ്പാക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് കൊല്ലം ജില്ലാ സെൻസസ് പ്രിൻസിപ്പൽ ഓഫീസറായ കളക്ടർ ആനി ജൂല തോമസ്. വിവരങ്ങൾ സ്വയം സമർപ്പിക്കുന്നതിന് ആദ്യമായി അവസരം ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ ഇത് പ്രയോജനപ്പെടുത്താൻ ഓരോരുത്തരും മുൻകൈയെടുക്കണമെന്നും കളക്ടർ അറിയിച്ചു. കേരള നിയമസഭാ സെക്രട്ടേറിയറ്റിലെ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മീഡിയ ആൻഡ് പാർലമെന്ററി സ്റ്റഡീസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നിയമസഭ സാമാജികർക്കായി നടത്തുന്ന ദ്വിദിന പരിശീലന പരിപാടി ഈ മാസം 17-ന് നടത്തും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4-ാമത്തെ ആരാധനയായ രോഹിണി ആരാധന നാളെ ചൊവ്വാഴ്ച മുതൽ ചതുശതങ്ങൾക്ക് തുടക്കമാകും. അഭയകേന്ദ്രത്തിൽ പാർപ്പിച്ച വയോധികമാരെ കേന്ദ്രത്തിന്റെ ഉടമ ക്രൂരമായി പീഡിപ്പിച്ചതായി പരാതി. കൊല്ലം തെന്മല പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന പുനർജനി അഭയകേന്ദ്രം ഉടമ ബ്രഹ്മദാസിനെ തെന്മല പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജില്ലാ ഭരണ സംവിധാനവും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും സംയുക്തമായി കാസർഗോഡ് ജില്ലയിലെ ഗവൺമെന്റ് ജീവനക്കാർക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. കാനഡയിലെ ടൊറന്റോയിൽ ഇരു ടീമുകളും 1 ഗോൾ വീതം നേടി. പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

നമസ്തേ അനന്തപുരി തുടരുന്നു. ഇനി നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യം ഓർമ്മയുണ്ടല്ലോ. 2026 പുലിറ്റ്സർ പുരസ്കാരം കരസ്ഥമാക്കിയ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകർ ആരല്ല? ഉത്തരം ആർ കെ ആനന്ദ്, സുപർണ ശർമ്മ. US മാധ്യമമായ ബ്ലൂംബെർഗിന് വേണ്ടി നതാലി ഒബിക്കോ പിയേഴ്സിനൊപ്പം ചേർന്ന് അവർ തയ്യാറാക്കിയ ട്രാപ്ഡ് എന്ന പ്രോജക്റ്റിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയിലെ സൈബർ കുറ്റകൃത്യങ്ങളെയും ഡിജിറ്റൽ തടങ്കലുകളെയും കുറിച്ചുള്ള അന്വേഷണാത്മക റിപ്പോർട്ട് ആണിത്. മാധ്യമപ്രവർത്തനം, സാഹിത്യം, സംഗീത സംവിധാനം എന്നീ രംഗങ്ങളിൽ US കൊളംബിയ സർവകലാശാലയാണ് വർഷാവർഷം പുലിറ്റ്സർ പുരസ്കാരം നൽകുന്നത്. 2026 പുലിറ്റ്സർ പുരസ്കാരം കരസ്ഥമാക്കിയ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകർ ആർ കെ ആനന്ദും സുപർണ ശർമ്മയുമാണ്.

0: പൂവച്ചൽ ഖാദർ വരികൾ എഴുതി രഘുകുമാർ ഈണം നൽകി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം താളവട്ടം.
1: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
6: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
7: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
6: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
0: ഇനി കാലം സാക്ഷി.
8: എസ് പി പിള്ള. മലയാള സിനിമയിലെ ആദ്യകാല ഹാസ്യ നടന്മാരിൽ ഒരാളായിരുന്ന എസ് പി പിള്ള എന്ന ശങ്കരപിള്ള പങ്കജാക്ഷൻ പിള്ള 1913 ഏറ്റുമാനൂരിൽ ജനിച്ചു. ചെറുപ്പത്തിലെ തന്നെ മാതാപിതാക്കളെ നഷ്ടമായതിനെ തുടർന്ന് കാര്യമായ വിദ്യാഭ്യാസമൊന്നും ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. നാടക നടനായിട്ടാണ് അദ്ദേഹം തന്റെ കലാജീവിതം ആരംഭിച്ചത്. ഭൂതരായർ ആയിരുന്നു ആദ്യ ചിത്രം, പക്ഷേ അത് പുറത്തിറങ്ങിയില്ല. ആദ്യകാലങ്ങളിൽ പകരക്കാരനായി വേഷമിട്ട അദ്ദേഹം പിന്നീട് ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തു. അതിനുശേഷം ജ്ഞാനാംബിക, നല്ല തങ്ക, ചേച്ചി, ശശിധരൻ, അവകാശി, കണ്ണം വെച്ച കോട്ട തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട്. ഇതിനിടയിൽ തിക്കുറിശി, TN ഗോപിനാഥൻ നായർ എന്നിവരുമായി ചേർന്ന് കലാകേന്ദ്രം തുടങ്ങി. ചെമ്മീനിലെ അച്ചൻകുഞ്ഞും ഉദയായുടെ വടക്കൻപാട്ട് ചിത്രങ്ങളിലെ പാണനാരും അദ്ദേഹത്തിന്റെ വളരെ ശ്രദ്ധ നേടിയ കഥാപാത്രങ്ങളാണ്. 1977 ടാക്സി ഡ്രൈവറിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള സംസ്ഥാന അവാർഡ് ഇദ്ദേഹത്തിന് ലഭിച്ചു. സഞ്ചാരിയായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന ചിത്രം. 1985 June 12 എസ് പി പിള്ള അന്തരിച്ചു.
9: നടപ്പുള്ള കാര്യം പറയണേ നല്ല പെണ്ണേ, എനിക്കിവിടെ വിശന്നിട്ട് നിൽക്കാൻ മേലെന്ന്.
10: 1.5 വയസ്സിൽ അച്ഛൻ മരിച്ചു. അച്ഛനൊരു പോലീസുകാരനായിരുന്നു. 7 വയസ്സിൽ അമ്മ മരിച്ചു. പിന്നത്തെ വളർച്ച ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെ കൊണ്ടും വിദ്യാഭ്യാസത്തിന് വലിയ സാഹചര്യം കിട്ടില്ല. 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ആ കാലഘട്ടം കൊണ്ടാണ് നാടകത്തിലേക്ക് കയറാനും നാടകം പോകാനും കാരണം. അങ്ങനെ മലയാള നാടകം എന്ന് പറയാൻ എന്നാ മലയാളമാണോ അതല്ല, എന്നാ തമിഴ് നാടകമാണോ അതല്ല, ആ കാലഘട്ടമാണ് നാടകങ്ങളുടെ പുതുമ. പൗഡർ പോലും കിട്ടാത്ത കാലം, വെള്ളക്കായയുടെ മോടം കളഞ്ഞ് കല്ലിലരച്ച ചുണ്ണാമ്പും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് റോസ് കളറിലാണ് മുഖത്തെന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അത് ചിലപ്പം കൂടുതലായ മുഖം പൊള്ളിയും അല്ലാതെ വന്നാലും എൻ്റെ ഭംഗി കിട്ടാതെയും അരിക്കിലാമ്പ് മുതൽ കെട്ടിത്തൂക്കിയാണ് നാടകം. മലയാളത്തിന് തമിഴും കൂടെ മിക്സ് ചെയ്യണം, പാട്ട് തമിഴിൽ പറയണം. അന്നതിന് കാണിച്ചമില്ല, ഒരു സമയമില്ല, തോന്നുന്നതുപോലെ പോകാം. അതാത് സ്ഥലങ്ങളിൽ പോയി നാടകം നടത്തിക്കൊണ്ടിരുന്നു. ജീവിതമാർക്ക് അങ്ങനെ മുമ്പോട്ടും പോയി. അങ്ങനെ ഇരുന്നപ്പോൾ അരിപ്പാട്ട് എന്നൊരു കമ്പനി ഇവിടെ വന്നു. അവരുടെ കോമഡിയനെ കാഞ്ഞു കൊടുക്കാൻ ഉണ്ടാവും പടങ്ങിപ്പോയി. അപ്പോൾ ആരോ പറഞ്ഞ് ഇങ്ങനെ ഒരാളുണ്ട്, നമുക്ക് അയാളെ സഹകരിപ്പിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അതിനകത്ത് ചെന്നു. ഏതാണ്ട് അന്നത്തെ നാടകങ്ങളുടെ പേര് പറയുകയാണെങ്കിൽ കോവിലിഞ്ചരിപ്പത്, നല്ലതങ്ക, അല്ലറാണി, കുലേബക്കാവലി എന്ന് പറയുന്ന നാടകങ്ങളാണ് എന്നുള്ളത്. അല്ലാണ്ട് ഇപ്പോഴത്തെ പുതുമയുള്ള നാടകങ്ങളൊന്നുമില്ല. അങ്ങനെ ആ നാടകങ്ങൾക്ക് അതിലുള്ള ചില്ലറപ്പാട്ടുകളെല്ലാം എടുത്തപ്പോൾ അവർക്ക് സന്തോഷമായിട്ട് അവരുടെ കൂടെ അങ്ങ് പോയി. ആ 3 കൊല്ലം ആ നാടക കമ്പനി സഹകരിക്കുകയും അങ്ങനെ വന്ന് വന്നാണ് ഏറ്റുമാര ക്ഷേത്രത്തിൻ്റെ തളക്കല്ല് പണി തുടങ്ങിയപ്പോൾ ഇവിടെ വന്ന് കുറേശ്ശെ കൂലിപ്പണിയെടുക്കും. ഈ കൂലിപ്പണിയെടുക്കുന്ന കൂട്ടത്തിൽ ഭൂതരായരെന്നും പറഞ്ഞ നപ്പം തമ്പുരാൻ്റെ ഒരു പബ്ലിസിറ്റി കണ്ടു തൃശ്ശൂരിൽ നിന്ന് സിനിമയായി. അപ്പോൾ ഞാൻ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. ഈ നാട്ടിലുള്ള SR പല്ലാട്ട് എന്ന് പറഞ്ഞൊരാൾ ഞാനും ഇവിടെ കൊണ്ടു പോയി. എന്നെ അവർ നോമിനേറ്റ് ചെയ്ത് ഞാൻ അവിടെ താമസിച്ചു. അങ്ങനെയാണ് സിനിമ ഇട്ടെല്ലാം കാരണം. അവിടുന്ന് അത് റിലീസായുമില്ല, നിവൃത്തിയില്ല. ഇനി ഇങ്ങോട്ട് വന്ന ഇവിടെ ജീവിതമാർഗം രണ്ടാമത് കൂലിപ്പണിയിലേക്ക് പോകുമല്ലോ എന്നുള്ള വിചാരിച്ച് നേരെ കലാമണ്ഡലത്തിൽ പോയി. മഹാകവി ഉള്ളതുകൊണ്ട് പോയിട്ട് 3 വർഷം കലാമണ്ഡലത്തിൽ താമസിച്ചു. അങ്ങനെ ഇന്ത്യയിലുള്ള നാട്ടുരാജന്മാരുടെ മുമ്പിലും എല്ലാം കാണാനും കേൾക്കാനും സന്തോഷമായിട്ട് തോന്നുന്നു.
8: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് എസ് പി പിള്ളയുടെ ശബ്ദം.
0: കണ്ടം വെച്ച കോട്ട്. ഈ ചിത്രത്തിന് വേണ്ടി മെഹബൂബും എം എസ് ബാബുരാജും പാടിയ ഗാനം കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾക്ക് സംഗീതം നൽകിയത് എം എസ് ബാബുരാജ്.

0: കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: നിന്റെ ആഗ്രഹം എന്താ?
2: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
1: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
3: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
4: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
5: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
4: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
6: ഇന്ന് എന്താ അല്ലേ MRT ഹോം നീഡ്സിൽ പോണം?
7: എന്താ കാര്യം പറ?
6: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
4: സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാലാ.

0: അഭിനന്ദനം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികളെഴുതി കണ്ണൂർ രാജൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്.
1: പ്ലസ് ടു കഴിഞ്ഞല്ലോ, ഇനി എന്താണ് പ്ലാൻ?
2: ഉന്നത പഠനത്തിനും മികച്ച കരിയറിനുമായി തിരഞ്ഞെടുക്കാം കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകൃത സ്ഥാപനമായ നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല.
1: BCA വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BBA വിത്ത് ലോജിസ്റ്റിക്സ്, BCOM വിത്ത് ഏവിയേഷൻ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വി ഫോക്കസ് ഓൺ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ. നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല. വിളിക്കൂ 8590946200.
3: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജനുവിനാണ്. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
4: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
5: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
6: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
7: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
8: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
9: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
10: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
0: നമസ്തേ. ആനന്ദപുരിയിൽ ഇനി നമുക്ക് ചുറ്റും. ജല അതോറിറ്റിയുടെ അരുവിക്കര ജലശുദ്ധീകരണശാലയിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ ഇന്ന് രാത്രി 10 മണിവരെ തിരുവനന്തപുരം നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ജലവിതരണം മുടങ്ങും. കാഞ്ഞിരമ്പാറ, പാങ്ങോട്, വട്ടിയൂർക്കാവ്, വാഴോട്ടുകോണം, നെട്ടയം, കാച്ചാണി, തുരുത്തുമൂല, കൊടുങ്ങാനൂർ, തിരുമല, വലിയവിള, തൃക്കണ്ണാപുരം, പുന്നയ്ക്കാമുകൾ, പൂജപ്പുര, മുടവൻമുകൾ, കരമന, നെടുങ്കാട്, കാലടി, അറന്നൂർ, പാപ്പനംകോട് എന്നിവിടങ്ങളിലാണ് ജലവിതരണം മുടങ്ങുന്നത്. സ്റ്റാച്യു, MG റോഡ്, പുളിമൂട്, ജനറൽ ആശുപത്രി പരിസര പ്രദേശം, തമ്പുരാൻമുക്ക്, വഞ്ചിയൂർ, ഋഷിമംഗലം, ശാസ്തമംഗലം, കൊച്ചാർ റോഡ്,

ആൽത്തറ, വഴുതക്കാട്, ഇടപ്പഴിഞ്ഞി, പേരൂർക്കട, കുടപ്പനക്കുന്ന്, അമ്പലമുക്ക്, മുട്ടട, പരുത്തിപ്പാറ, കേശവദാസപുരം, പട്ടം, ഉള്ളൂർ, കൊച്ചുള്ളൂർ, കവടിയാർ, കുറവൻകോണം, മരപ്പാലം, ഊളൻപാറ, പൈപ്പിൻമൂട്, പേട്ട, വല്യശാല, വെള്ളയമ്പലം എന്നീ പ്രദേശങ്ങളിലും ജലവിതരണം ഭാഗികമായി തടസ്സപ്പെടും. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കരമന നദിയിൽ കേന്ദ്ര ജല കമ്മീഷൻ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നദീതീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. നദിയിൽ ഇറങ്ങാനോ നദി മുറിച്ച് കടക്കാനോ പാടില്ലെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പരീക്ഷാ ദൈർഘ്യം 15 മിനിറ്റ് കൂട്ടും. 2 മണി മുതൽ 5:15 വരെ പരീക്ഷ എഴുതാം. RSS ചീഫ് മോഹൻ ഭാഗവതിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇന്നും നാളെയും നഗരത്തിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. ഇന്ന് രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ വെട്ടുറോഡ്, കഴക്കൂട്ടം, ഫ്ലൈഓവർ, മുക്കോലയ്ക്കൽ, കുഴിവിള, ലുലു, ലോഡ്സ്, ചാക്ക, പേട്ട, പാറ്റൂർ, ആശാൻ സ്ക്വയർ, രക്തസാക്ഷി മണ്ഡപം, LMS മ്യൂസിയം, വെള്ളയമ്പലം, കവടിയാർ റോഡിലും സെന്റ് ആൻഡ്രൂസ് ആറാട്ട് വഴി, മേനംകുളം, കഴക്കൂട്ടം, കാര്യവട്ടം, ശ്രീകാര്യം, ഉള്ളൂർ, കേശവദാസപുരം, പട്ടം, കുറവൻകോണം, കവടിയാർ റോഡിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. നാളെ പുലർച്ചെ 3 മുതൽ 5:30 വരെ കവടിയാർ, വെള്ളയമ്പലം, വഴുതക്കാട്, വിമൻസ് കോളേജ് ജംഗ്ഷൻ, പനവിള, മോഡൽ സ്കൂൾ, റാണാമുക്ക്, തമ്പാനൂർ റോഡിലാണ് നിയന്ത്രണം. കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ മുട്ടടയിൽ പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള സയൻസ് ബാച്ചുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. SSLC, CBSE, ICSE അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോം സ്കൂളിലും IHRD.kerala.gov.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. SC, ST, OEC വിഭാഗക്കാർക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യവും സ്റ്റൈപ്പൻഡും ലഭിക്കുന്നതാണ്. കോഴ്സുകൾ ഇവയാണ്: ബയോ, മാത്സ്, കമ്പ്യൂട്ടർ. വിഷയങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, കമ്പ്യൂട്ടർ, ഇംഗ്ലീഷ്. മറ്റൊരു കോഴ്സ് ഇലക്ട്രോണിക്സ്, മാത്സ്, കമ്പ്യൂട്ടർ. വിഷയങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ, ഇംഗ്ലീഷ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447242722. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9447

0: ബിച്ചു തിരുമല വരികൾ എഴുതിയ ജോൺസൺ ഈണം നൽകി. പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം സി ഐ ഡി ഉണ്ണികൃഷ്ണൻ, ബി എ പി എഡ്.
1: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: ബോധം തെളിഞ്ഞപ്പോൾ അമ്മ അടുത്തു നിൽക്കുന്നതാണ് ഗോപിക്കുറുപ്പ് കണ്ടത്. അവർ ചോദിച്ചു, നിനക്കെന്താണ് ഗോപി? ഒന്നുമില്ല. എന്നാലും നിഷേധസ്വരത്തിൽ ഒരു മൂളൽ. നീ വല്ലതും കണ്ടു പേടിച്ചോ കുട്ടി? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഗോപിക്കുറുപ്പ് സ്വൽപ്പം കയർത്താണ് സംസാരിച്ചത്. ആ അമ്മ പിൻവലിഞ്ഞു. തൻ്റെ മകന് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് അവരുടെ ഹൃദയം മന്ത്രിച്ചു. ഒരു മന്ത്രവാദിയെ വിളിച്ച് ഒന്ന് ഉഴിഞ്ഞു വാങ്ങിക്കഴിഞ്ഞാൽ നന്ന്. അവൻ അനുസരിക്കുമോ? അനുസരിച്ചാൽ തന്നെ കാശെവിടെ? ഒടുവിൽ അവർ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു, ഭഗവാനെ, ഒന്നുകിൽ നീ എന്നെ കൊണ്ടുപോ, അല്ലെങ്കിൽ എന്റെ കുട്ടിയെ മര്യാദയ്ക്കാക്കിത്താ. ഈശ്വരൻ കേട്ടുവോ? ആ അമ്മയുടെ കണ്ണുനീർത്തുള്ളികൾ പൂജാപുഷ്പങ്ങൾ പോലെ തറയിൽ വന്ന് വീഴുന്നുണ്ടായിരുന്നു. ഗോപിക്കുറുപ്പ് വല്ലതും അറിയുന്നുണ്ടോ?

0: കുത്തിച്ചാരിയിരുന്നു. പുറമേ നിശബ്ദത, അകം ശബ്ദായമാനം. ഹൃദയത്തിൽ പൊട്ടിച്ചിരികളും വളക്കിലുക്കങ്ങളും താളം ചവിട്ടലുകളും നടക്കുന്നു. ഉച്ചതിരിഞ്ഞു, വൈകുന്നേരമായി. അയാൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കൂടി കുടിച്ചിട്ടില്ല. അമ്മ നിർബന്ധിച്ചു, അയാൾ ചെവിക്കൊണ്ടില്ല. ഇരുട്ട് എല്ലായിടത്തും വ്യാപിച്ചു. ഗോപികുറുപ്പ് അനങ്ങിയില്ല. വിളക്ക് കൊളുത്തിവെച്ചത് അയാൾ കണ്ടില്ല. കത്തിക്കത്തി എണ്ണ വറ്റുന്നത് ശ്രദ്ധിച്ചില്ല. എല്ലാ ശബ്ദങ്ങളും നേർത്തു നേർത്തു നിന്നു. അപ്പോഴും ഇരിക്കുക തന്നെയാണ്. അയാൾ അപ്പോൾ ഉണർന്നിരുന്നുവെങ്കിൽ, ഓ, എന്റെ ശരീരം ഇവിടെ ഉണ്ടല്ലോ എന്ന് തന്നോട് തന്നെ പറയുമായിരുന്നു. ഗോപി, അപ്പോഴും അമ്മ കാത്തു നിൽക്കുന്നു. ആ വിളിക്കും ഉത്തരമുണ്ടായില്ല. അമ്മ നിന്ന് വിതുമ്മിക്കൊണ്ട് മകനെ നോക്കി. ആ ഇരിപ്പ് കണ്ട് അവർക്ക് പൊറുക്കാൻ കഴിയുന്നില്ല. അവർ ഓടിച്ചെന്ന് മകനെ കെട്ടിപ്പിടിച്ചു. പൊട്ടിക്കരഞ്ഞു, പച്ച മുള വെട്ടി ചീന്തും പോലെ. മോനെ, നീ എന്നെ കൊന്നുകള. ഗോപികുറുപ്പ് ഞെട്ടി ഉണർന്നു. എന്താണമ്മേ, നീ ഒന്നും കഴിച്ചില്ലല്ലോ. ഇങ്ങനെയായാൽ നീ എന്നെ അധികം ദിവസം ജീവിച്ചിരുത്തില്ല. അവരുടെ കണ്ണിൽ നിന്ന് ചുട്ട കണ്ണുനീർ അയാളുടെ ചുമലിൽ ഇറ്റിറ്റു വീണു. കുറുപ്പ് ശരീരമൊന്നു കുടഞ്ഞു, എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, ചോറ് കൊണ്ടുവരൂ. അമ്മ എന്തിനു കരയുന്നു? എന്തിനു കരയുന്നുവെന്ന് ആ അമ്മ വിവരിച്ചില്ല. അമ്മയും മകനും അന്ന് ഒന്നിച്ചിരുന്നു ഭക്ഷണം കഴിച്ചു. വിളക്കൂതി വാതിലടയ്ക്കുമ്പോൾ അമ്മ പറഞ്ഞു, ഗോപി, സുഖമില്ലെന്ന് തോന്നിയാൽ എന്നെ വിളിക്കണേ. ഓ, അയാൾ ഉറങ്ങിയോ? തികച്ചും ഉണർന്നാണ് കിടന്നതെന്ന് പറകവയ്യ. ഒരു മയക്കം. ശബ്ദങ്ങളും രൂപങ്ങളും അന്തരീക്ഷത്തിലൂടെ കടന്നുപോകുന്നു. രൂപങ്ങളിൽ നിന്ന് ശബ്ദം പുറപ്പെടുകയാണെന്ന് തോന്നിയില്ല. ശബ്ദങ്ങൾ രൂപങ്ങളായി മാറുകയാണ്. എങ്ങനെ പിടിക്കുന്നു നീ ഗഗനചാരിയാമെന്നെ എന്നൊരു ഗാനശകലം എവിടെ നിന്നില്ലാതെ പുറപ്പെടുന്നു. അതാവർത്തിച്ചാവർത്തിച്ച് അന്തരീക്ഷം നിറയുന്നു. ഉടനെ ചിലങ്കയുടെ ശബ്ദം, ചിലങ്ക കെട്ടിയ കാൽ, അവയുടെ ചലനം, ചലനത്തിനൊപ്പം നീങ്ങുന്ന ദേഹം, ദേഹത്തിനൊരു മുഖം. ആ മുഖം പരിചയമുള്ളതാണ്, കുഞ്ഞുലക്ഷ്മിയുടെ മുഖം. ഗാനം പൊഴിച്ചുകൊണ്ട് അകന്ന് നീങ്ങിപ്പോവുകയാണ്. എങ്ങനെ പിടിക്കുന്നു നീ.
1: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: സമയം 8:35.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
6: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
3: പ്രിയ ശ്രോതാക്കളെ, സ്മൃതി മധുരത്തിലേക്ക് സ്വാഗതം. പൂനിലാവിൻ തേരിൽ വരുന്ന ഗന്ധർവനെയും ഇടയരാഗ രമണദുഃഖവും തൻ്റെ വരികളിലൂടെ നമ്മുടെ മനസ്സിലെത്തിച്ച പഴവിള രമേശൻ്റെ ഓർമ്മ ദിനമാണ് ഇന്ന്. കവി, ചലച്ചിത്ര, നാടക, ഗാനരചയിതാവ്, പത്രപ്രവർത്തകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം അന്തരിച്ചത് 2019 June 13. ആശംസകളോടെ മാളൂട്ടി, അങ്കിൾബൺ തുടങ്ങിയ ചിത്രങ്ങളുടെ ഗാനങ്ങൾ എഴുതിയ അദ്ദേഹത്തിന് സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പ്രതിമധുരത്തിൽ നമുക്ക് കേൾക്കാം പഴവിള രമേശൻ വരികൾ എഴുതിയ രണ്ട് ഗാനങ്ങൾ. ആദ്യം മാളൂട്ടി എന്ന ചിത്രത്തിനു വേണ്ടി ജോൺസൺ സംഗീതം നൽകി യേശുദാസും സുജാതയും പാടിയത്.

0: പഴവിള രമേശന്റെ ഓർമ്മദിനമായ ഇന്ന് അദ്ദേഹം ഗാനരചന നിർവഹിച്ച ചില ഗാനങ്ങളാണ് തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് സ്മൃതിമധുരത്തിൽ കേട്ടത്. തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് സ്മൃതിമധുരം വീണ്ടും നാളെ രാവിലെ ഇതേ സമയം.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
3: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
4: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
5: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
4: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%.

0: വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: തമ്മിൽ തമ്മിൽ എന്ന ചിത്രത്തിനു വേണ്ടി പൂവച്ചൽ ഖാദർ വരികളെഴുതി രവീന്ദ്രൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ നമസ്തേ അനന്തപുരി പൂർണ്ണമാകുന്നു. നമസ്തേ അനന്തപുരി വീണ്ടും എത്തും നാളെ രാവിലെ. എല്ലാ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.

ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.

0: പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഈ മാസം 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ് മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഹലോ ആകാശവാണിയുടെ സമയം 15 തീയതി രാവിലെ 11:02.

ഇന്ന് ഗാനോപഹാരത്തിൽ കേൾക്കാം 2011 മുതൽ 2020 വരെയുള്ള ചില ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആദ്യം മാണിക്യക്കല്ല്. ഈ ചിത്രത്തിന് വേണ്ടി രമേഷ് കാവിൽ വരികൾ എഴുതി എം ജയചന്ദ്രൻ ഈണം നൽകി ദേവാനന്ദ് പാടിയ ഗാനം.

0: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
1: ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം. 2011 പുറത്തിറങ്ങിയ രതി നിർവേദം എന്ന ചിത്രത്തിൽ മുരുകൻ കാട്ടാക്കട വരികളെഴുതി എം ജയചന്ദ്രൻ ഈണം നൽകി നിഖിൽ രാജ്.

മഴയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോളൂ ചൂടോടെ ഒരു സൂപ്പർ ഓഫർ. പിട്ടാപ്പള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ. അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ. എല്ലാ വാട്ടർ ഹീറ്റർ പെർച്ചേസിനുമൊപ്പം 5 ഇയേഴ്സ് പീസ് ഓഫ് മൈൻഡ് വാറന്റി. അതായത്

ചൂടോടെ ഒരു സൂപ്പർ ഓഫർ പിട്ടാപ്പള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ. അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ. എല്ലാ വാട്ടർ ഹീറ്റർ പെർച്ചേസിനുമൊപ്പം 5 ഇയേഴ്സ് പീസ് ഓഫ് മൈൻഡ് വാറന്റി. അതായത്

അയ്യപ്പനും കോശിയും. ഈ ചിത്രത്തിനു വേണ്ടി കോട്ടയ്ക്കൽ മധു പാടിയ ഗാനമാണിനി. ഗാനത്തിന്റെ വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം നൽകിയത് ജേക്സ് ബിജോയ്.

0: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
1: ഗാനോപഹാരത്തിൽ ഇനി ആമി എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയ ഘോഷാലും അർണബ് ദത്തയും പാടിയ ഗാനം. ഗാനത്തിന്റെ വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്, ഈണം നൽകിയത് എം ജയചന്ദ്രൻ.

ക്യാപ്റ്റൻ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനമാണിനി. ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് ബി കെ ഹരിനാരായണൻ, ഈണം നൽകിയത് ഗോപി സുന്ദർ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനോപഹാരം പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിവാദ്യം സ്വീകരിച്ചു. വനിതാ കേഡറ്റുകൾ പുരുഷ കേഡറ്റുകൾക്കൊപ്പം ആദ്യമായി പരേഡിൽ അണിനിരുന്നതിനാൽ ഈ വർഷത്തെ ചടങ്ങ് ചരിത്ര പ്രാധാന്യമുള്ളതായി മാറി. നിപയുടെ കാര്യത്തിൽ ആരോഗ്യവകുപ്പിൽ നിന്ന് ജാഗ്രതയും ഗൌരവപൂർണവുമായ സമീപനം ഉണ്ടായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വകുപ്പ് എടുക്കേണ്ട മുൻകരുതലുകൾ ഉണ്ടായില്ലെന്നും ആരോഗ്യമന്ത്രി നേരിട്ടെത്തി ബന്ധപ്പെട്ടവരെ കൂടുതൽ ജാഗരൂകരാക്കേണ്ടിയിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. നിപ വിഷയത്തിലെ പ്രതിപക്ഷത്തിന്റെ സമീപനം ദൌർഭാഗ്യകരമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. രാഷ്ട്രീയ മത്സരമായി ഇതിനെ കാണരുതെന്നും നിപ റിപ്പോർട്ട് ചെയ്തപ്പോൾ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയാണ് താൻ അവിടെ നിന്ന് മടങ്ങിയതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ശുചിത്വ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ. ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടണമെന്നും അധികൃതർ അറിയിച്ചു. ഇന്ന് ദേശീയ തയ്യൽ മെഷീൻ ദിനം. വസ്ത്രങ്ങളും മറ്റുൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന രീതിയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച തയ്യൽ മെഷീന്റെ കണ്ടുപിടുത്തത്തെ ആഘോഷിക്കുന്നതിനായാണ് എല്ലാ വർഷവും June 13 ദേശീയ തയ്യൽ മെഷീൻ ദിനമായി ആചരിക്കുന്നത്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4-ാമത്തെ ആരാധനയായ രോഹിണി ആരാധന നാളെ. ചൊവ്വാഴ്ച മുതൽ ചതുശതങ്ങൾക്ക് തുടക്കമാവും. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇത് പുത്തൻ പാട്ടുകളുടെ സമയം. 2025-26 വർഷങ്ങളിൽ പുറത്തിറങ്ങിയ ഗാനങ്ങളാണ് പുത്തൻ പാട്ടുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം നമുക്ക് ദാവിദ് എന്ന ചിത്രത്തിനു വേണ്ടി ശിഖ പ്രഭാകർ പാടിയ ഗാനം കേൾക്കാം. സുഹൈൽ ഖോയയാണ് വരികൾ എഴുതിയിരിക്കുന്നത്. ഈണം നൽകിയത് ജസ്റ്റിൻ വർഗീസ്.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: മഴയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോളൂ ചൂടോടെ ഒരു സൂപ്പർ ഓഫർ. പിട്ടാപ്പള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ, അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ. എല്ലാ വാട്ടർ ഹീറ്റർ പെർച്ചേസിനുമൊപ്പം 5 years പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 വർഷത്തെ കോംപ്രിഹെൻസീവ് വാറന്റി ഫ്രീ ആണെന്ന്. ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോ തണുപ്പൊക്കെ മാറ്റി വെച്ച് നേരെ വിട്ടോ പിട്ടാപ്പള്ളിൽ ഏജൻസീസിലേക്ക്.
4: പുത്തൻ പാട്ടുകളിൽ ഇനി ആഘോഷം. ഈ ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസനും ദീപക് നായരും പാടിയത്, ഗാനരചന ബി കെ ഹരിനാരായണൻ, ഈണം നൽകിയത് ഗൗതം വിൻസെന്റ്.

ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഈ ചിത്രത്തിന് വേണ്ടി ജ്യോതിഷ് കാശി വരികളെഴുതി ഗിരീഷ് നാരായണൻ ഈണം നൽകി പാടിയ ഗാനം. ചിത്രം ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള.

0: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ എം ആർ ടിന്നെ വാങ്ങും.
1: അതെ ചേട്ടാ,
0: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
1: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
0: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
3: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
4: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
5: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഈ ചിത്രത്തിന് വേണ്ടി അനുരാധ ശ്രീറാം പാടിയ ഗാനമാണിനി. ഗാനം എഴുതിയത് ബി കെ ഹരിനാരായണൻ, ഈണം നൽകിയത് ജേക്സ് ബിജോയ്.

0: 916 ஹால்மார்க் ஸ்வர்ண ஆபரணங்களின் விற்பனையில் பதிட்டாண்டுகளுடைய பாரம்பரியமாய் சுதர்ஷன் ஜுவல்லர்ஸ் அமரவிழா.
1: ஏற்றவும் புதிய மாடல்களும் குறைந்த பணிக்கூலியும் சுதர்ஷன் ஜுவல்லர்ஸ் அமரவிழா.
2: വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
3: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
2: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
4: പുത്തൻ പാട്ടുകളിൽ ഇനി നാരായണിന്റെ 3 ആൺമക്കൾ. ഈ ചിത്രത്തിനു വേണ്ടി KS ഉഷ വരികളെഴുതി രാഹുൽ രാജ് ഈണം നൽകി ശ്രുതി ശിവദാസ് പാടിയ ഗാനം.

0: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആണ്. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
1: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
2: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
1: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടിനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
2: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.9

0: അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: പുത്തൻ പാട്ടുകൾ റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം കേൾക്കാം. സമയം 10:30.
2: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 45 രൂപ വർദ്ധിച്ച് 13,665 രൂപ നിരക്കിലും പവന് 360 രൂപ വർദ്ധിച്ച് 1,09,320 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില വീണ്ടും നാളെ രാവിലെ ഇതേ സമയം.
2: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
4: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

പുത്തൻ പാട്ടുകൾ തുടരുന്നു. ഇനി പൊന്മാൻ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും ജസ്റ്റിൻ വർഗീസും പാടിയ ഗാനം. ഗാനരചന സുഹൈൽ ഖോയ, ഈണം നൽകിയത് ജസ്റ്റിൻ വർഗീസ്.

മനു മഞ്ജിത്ത് ഗാനരചന നിർവഹിച്ച് ജസ്റ്റിൻ പ്രഭാകരൻ ഈണം നൽകി. സൂരജ് സന്തോഷ് പാടിയ ഗാനമാണിനി. ചിത്രം സർവം മായ.

പടക്കളം എന്ന ചിത്രത്തിനു വേണ്ടി വിനായക് ശശികുമാർ വരികളെഴുതി, രാജേഷ് മുരുകേശൻ സംഗീതം നൽകി, ശ്വേതയും ഗായത്രി രാജീവും ശ്രുതി രാജും പാടിയ ഗാനം.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ഹൃദയപൂർവം ഈ ചിത്രത്തിനു വേണ്ടി സിദ് ശ്രീറാം പാടിയ ഗാനം. ഗാനരചന മനു മഞ്ജിത്, സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം airtvmpm@gmail.com. പുത്തൻ പാട്ടുകളിൽ ഇനി ഒരു ഗാനം കൂടി, ആശകളായിരം. ഈ ചിത്രത്തിന് വേണ്ടി മനു മഞ്ജിത് വരികൾ എഴുതി സനൽ ദേവ് ഈണം നൽകി ജിതിൻ രാജും ശ്രുതി ശിവദാസും പാടിയത്.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ പുത്തൻ പാട്ടുകൾ പൂർണ്ണമാകുന്നു.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്തുന്നതിന് ഇരു രാജ്യങ്ങളും പ്രതിബദ്ധത അറിയിച്ചു. അതിർത്തി സുരക്ഷാസേനയും ബംഗ്ലാദേശ് ബോർഡർ ഗാർഡും തമ്മിൽ ജൂൺ 8 മുതൽ 11 വരെ ന്യൂഡൽഹിയിലെ BSF ആസ്ഥാനത്ത് നടന്ന അതിർത്തി ഏകോപന സമ്മേളനത്തിലാണ് തീരുമാനം. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പരീക്ഷാ നടപടികൾ കൂടുതൽ സുതാര്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമാക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വകുപ്പുതല പരീക്ഷകൾ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിലെ പുരോഗതി അദ്ദേഹം വിലയിരുത്തി. ഈ മാസം 21 നടക്കാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷ സുതാര്യവും സുരക്ഷിതവുമായി നടത്തുന്നതിന്റെ ഒരുക്കങ്ങൾ ക്യാബിനറ്റ് സെക്രട്ടറി ഡോ ടി വി സോമനാഥൻ വിലയിരുത്തി. പരീക്ഷാ നടത്തിപ്പിൽ അപാകതകൾ വരുത്താനോ വിശ്വാസ്യത തകർക്കാനോ ശ്രമിക്കുന്നവർക്കെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കുറ്റാരോപിതരെ സഹായിക്കുന്ന സമീപനമാണ് ദേവസ്വം പ്ലീഡറുടെ നിയമനത്തിലൂടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ദേവസ്വം മന്ത്രി അറിയാതെ എങ്ങനെയാണ് ദേവസ്വം ബോർഡിൽ ഒരു നിയമനം നടക്കുകയെന്നും പിണറായി കോഴിക്കോട് പറഞ്ഞു. ഭക്തരുടെ ഭാഗത്തുനിന്ന് വ്യാപക പ്രതിഷേധം വന്നതോടെ ദേവസ്വം ബോർഡ് പ്ലീഡറോട് രാജിവെക്കുവാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് മന്ത്രി കെ മുരളീധരൻ. ക്രിമിനൽ കേസുകളിൽ പ്രഗത്ഭനായതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ സ്ഥാനത്തേക്ക് പരിഗണിച്ചതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. EMSന്റെ ലോകം ദേശീയ സെമിനാറിന് ഇന്ന് മലപ്പുറം അരീക്കോട്ട് തുടക്കമാകും. CPIM പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. കേരള പത്രപ്രവർത്തക യൂണിയൻ മുൻ ട്രഷററും മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ VN അൻസൽ കണ്ണൂരിൽ നിര്യാതനായി. ചന്ദ്രിക, മെട്രോ ദിനപത്രങ്ങളിൽ ലേഖകനായിരുന്ന അദ്ദേഹത്തിന് 59 വയസ്സായിരുന്നു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹിമാചൽ പ്രദേശിൽ. ധർമ്മശാലയിലെ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും 12 മണിക്ക് കേൾക്കാം.

0: ഗാന കൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
1: സംഗീതജ്ഞരിലെ മഹാരാജാവും മഹാരാജാക്കന്മാരിലെ സംഗീതജ്ഞനുമായിരുന്നയാൾ, അതായിരുന്നു മഹാരാജ സ്വാതി തിരുനാൾ. അദ്ദേഹത്തിന്റെ കാലഘട്ടം കേരളീയ സംഗീതകലയുടെ സുവർണകാലമായി അറിയപ്പെടുന്നു. ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായത്തിൽ സ്വാതി തിരുനാളിന്റെ രചനയിലുള്ള ഏതാനും പദങ്ങൾ നമുക്ക് കേൾക്കാം.

സ്വാതി തിരുനാൾ പദങ്ങളിൽ അവസാനമായി എന്തഹോ വല്ലഭ അസാവേരി രാഗം ആദിതാളം പാടിയത് ജി. സീതാലക്ഷ്മി.

0: സ്വാതി തിരുനാൾ പദങ്ങൾ ഉൾപ്പെടുത്തിയ ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ സമാപിക്കുന്നു.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം എം കെ ദിലീപ്, സംവിധാനം സന്ദീപ് സുരേഷ്, സംവിധാന സഹായം കെ ജി സുമിത.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: മഴയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോളൂ ചൂടോടെ ഒരു സൂപ്പർ ഓഫർ. പിട്ടാപ്പളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ, അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ, എല്ലാ വാട്ടർ ഹീറ്റർ പെർച്ചേസിനുമൊപ്പം 5 years പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 വർഷത്തെ കോംപ്രിഹെൻസീവ് വാറന്റി ഫ്രീ ആണെന്ന്. ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോ തണുപ്പൊക്കെ മാറ്റി വെച്ച് നേരെ വിട്ടോ പിട്ടാപ്പളിൽ ഏജൻസീസിലേക്ക്.
4: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജനുവിൻ ആണ്, അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
5: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
2: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
5: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടിനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
2: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ്.
6: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
7: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകൾക്കും സന്ദർശിക്കൂ.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 11 കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം ഉദ്യാനപാലകൻ, ചിത്രപാടിയ ഗാനം രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
3: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
2: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
4: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുള്ള് MRT-ന്റെ വാങ്ങും.
5: അതേട്ടാ,
4: അറിഞ്ഞില്ലേ നമ്മുടെ MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
5: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
4: സ്ഥലം മറക്കണ്ട, നമ്മുടെ MRT മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: ചിത്രം അനാർക്കലി. കാർത്തികും ശ്വേതയും പാടിയ ഗാനം. രചന രാജീവ് നായർ. സംഗീതം വിദ്യാസാഗർ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
3: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
4: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
0: എം ജി ശ്രീകുമാറും ചിത്രയും പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം കുങ്കുമച്ചെപ്പ്. രചന കൈതപ്രം, സംഗീതം SP വെങ്കടേഷ്.

0: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
1: ചിത്രം ഇവർ വിവാഹിതരായാൽ, സൈനോജ് പാടിയ ഗാനം, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യയിലെ യുവാക്കൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ, നിർമ്മാണം, ബഹിരാകാശം, സെമി കണ്ടക്ടർ, ഡ്രോൺ തുടങ്ങി വിവിധ മേഖലകളിൽ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ലോകത്തിലെ തന്നെ മുൻനിര സ്റ്റാർട്ടപ്പ് രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. ലിയാക്കി ഫ്രീഡം എന്ന കപ്പലിലെ ഇന്ത്യൻ നാവികർ മരണപ്പെട്ടുവെന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. കപ്പലിന്റെ ക്യാപ്റ്റനുമായി സംസാരിച്ചതായും ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചതായും മന്ത്രാലയം അറിയിച്ചു. 3 വർഷം പൂർത്തിയാക്കിയതിനാലാണ് ഹെൽത്ത് ഡയറക്ടറെ സ്ഥാനത്ത് നിന്ന് സ്ഥലം മാറ്റിയതെന്ന് മന്ത്രി കെ മുരളീധരൻ. വീണ്ടും അവിടെ നിലനിർത്തുകയോ മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റുകയോ ചെയ്യാമെന്ന നിർദ്ദേശമാണ് ഗവൺമെന്റിന് ലഭിച്ചതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. വിഷൻ ശബരിമലയുടെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് നാളെ തുടക്കമാകും. നാളെ രാവിലെ പമ്പ ത്രിവേണി മണപ്പുറത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്യും. ജൂൺ 21 നടക്കുന്ന യോഗാ ദിനത്തിന്റെ കട്ടൺ റേസർ പ്രോഗ്രാം അതിയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മായ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ ആയുഷ് മിഷനും മൊറാർജി ദേശായി യോഗ ഫൌണ്ടേഷനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒന്നാം പ്രതിയും മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായിരുന്ന മുരാരി ബാബു നിര്യാതനായി. ക്യാൻസർ ബാധിച്ച് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. കണ്ണൂർ പിലാത്തറയിൽ കാറും സ്വർണവും തട്ടിയെടുത്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ. കണ്ണൂർ അഞ്ചാം പീടിക സ്വദേശി സനു സന്തോഷാണ് അറസ്റ്റിലായത്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 ഖത്തർ സ്വിറ്റ്സർലാൻഡിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ബ്രസീലും മൊറോക്കോയും ഏറ്റുമുട്ടും. പ്രധാന വാർത്തകൾ വീണ്ടും 1 മണിക്ക് കേൾക്കാം.

2020-25 കാലഘട്ടത്തിലെ ചലച്ചിത്ര ഗാനങ്ങളുമായി ഇപ്പോൾ നവമാധുരി. ചിത്രം ഭീമന്റെ വഴി. എം ജി ശ്രീകുമാർ പാടിയ ഗാനം. രചന മൊഹസിൻ പരാരി. സംഗീതം വിഷ്ണു വിജയ്.

0: അനന്തപുരി FM-ൽ ഇന്നുച്ചയ്ക്ക് 1-2 ഈണപ്പൂക്കൂട. ശ്രോതാക്കൾ വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി. ഈ പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8281-42-03-05. മറക്കാതെ കേൾക്കുക, സന്ദേശങ്ങൾ അയക്കുക. നമ്പർ ഒരിക്കൽ കൂടി 8281-42-03-05. ഈണപ്പൂക്കൂട ഇന്നുച്ചയ്ക്ക് 1-2 അനന്തപുരി FM-ൽ.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട് ലിയർ എറണാകുളം.
0: ചിത്രം ചതുർമുഖം. ശ്വേത പാടിയ ഗാനം രചന മനു മഞ്ജിത്, സംഗീതം ഡോൺ വിൻസെന്റ്.

0: ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ചിത്രം കോൾഡ് കേസ്. ഹരിശങ്കർ പാടിയ ഗാനം. രചന ശ്രീനാഥ്. സംഗീതം പ്രകാശ് അലക്സ്.

ഒരറിയിപ്പ്. ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495961 9496 5 6 3 2 1 9496 5 6 3 2 1 9496 5 9 6 3 2 1. ഓർമ്മിക്കുക, ജൂൺ 15 രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. അറിയിപ്പ് സമാപിച്ചു.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം. എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ചിത്രം ബ്രോ ഡാഡി. എം ജി ശ്രീകുമാറും വിനീത് ശ്രീനിവാസനും പാടിയ ഗാനം. രചന ലക്ഷ്മി ശ്രീകുമാർ. സംഗീതം ദീപക് ദേവ്.

അനന്തപുര FM-ൽ ഇന്ന് ഉച്ചയ്ക്ക് 1-2 ഈണപ്പൂക്കൂട. ശ്രോതാക്കൾ വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി. ഈ പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8281-42-03-05. മറക്കാതെ കേൾക്കുക, സന്ദേശങ്ങൾ അയക്കുക. നമ്പർ ഒരിക്കൽ കൂടി 8281-42-03-05. ഈണപ്പൂക്കൂട ഇന്ന് ഉച്ചയ്ക്ക് 1-2 അനന്തപുരി FM-ൽ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ചിത്രം ARM, വൈക്കം വിജയലക്ഷ്മി പാടിയ ഗാനം, രചന മനു മഞ്ജിത്, സംഗീതം ദിബു നൈനാൻ തോമസ്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ചിത്രം കടുവ, അതുൽ നർഗരയും സംഘവും പാടിയ ഗാനം. രചന സന്തോഷ് വർമ്മ, സംഗീതം ജേക്സ് ബിജോയ്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: വയറിളക്കം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അരുവിക്കര ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജിത് VS സംസാരിക്കുന്നു.
2: വയറിളക്കം സാധാരണയായി കൊച്ചു കുട്ടികളെ ബാധിക്കുമ്പോഴാണ് നമ്മൾ എല്ലാവരും പേടിക്കുന്നത്. പുറമേ നിന്നുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ് സാധാരണ വയറിളക്കം ഉണ്ടാകുന്നത്. ഇത് 3-4 ദിവസം കൊണ്ട് മാറുന്നതുമാണ്. ചിലപ്പോൾ വയറിളക്കത്തിൻ്റെ കൂടെ ബ്ലഡ്, മ്യൂക്കസ് അഥവാ കഫം, കടുത്ത പനിയും വയറിന് നല്ല വേദന, നിർജ്ജലീകരണവും ഉണ്ടാകാറുണ്ട്. സാധാരണ വയറിളക്കത്തിന് അക്യൂട്ട് ഡയറിയ അഥവാ വയറിളക്കം എന്നാണ് പറയുന്നത്. ഇത് ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്നതാണ്. ഇത് 3-4 ദിവസമേ നീണ്ടു നിൽക്കുകയുള്ളൂ. ഫുഡ് പോയിസൺ കൊണ്ടാണോ ഇത് ഉണ്ടായതെന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇത് ഭയപ്പെടേണ്ട കാര്യമില്ല. കുട്ടികളിലും വയസ്സായവരിലും വയറിളക്കം വന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തലകറക്കം ഉണ്ടാവുക, BP വളരെ താഴ്ന്നിരിക്കുക, ശരീരത്തിന്റെ തൊലിപ്പുറവും നാവും വളരെ വരണ്ട് ഡ്രൈ ആയിരിക്കുക. ഇങ്ങനെ കണ്ടാൽ അവരുടെ ശരീരത്തിൽ നിന്ന് ജലാംശം കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് മനസ്സിലായാൽ ഉടൻ തന്നെ OR ലൈന് കലക്കി കൊടുക്കുകയും എത്രയും പെട്ടെന്ന് മരുന്ന് നൽകുകയും വേണം. ചിലപ്പോൾ വയറിളക്കം തനിയെ മാറിക്കൊള്ളും. വയറിളക്കത്തോടൊപ്പം കടുത്ത പനിയും ക്ഷീണവും ഉണ്ടെങ്കിൽ ഉടൻ മരുന്നുകൾ നൽകേണ്ടതാണ്. ഇടത്തെ സൈഡിലെ കുടലിലെ ഇൻഫെക്ഷൻ കൊണ്ടാണ് വയറിളക്കം വന്നതെങ്കിൽ മലം കുറേച്ചെ കുറേച്ചെ വയറ്റിൽ നിന്ന് പോകുന്നതാണ്. മൂട് കനപ്പും എപ്പോഴും പോകണമെന്നുള്ളൊരു തോന്നലും ഉണ്ടാകുന്നു. വലത് സൈഡിലെ വൻകുടലിനോ ചെറുകുടലിനോ ആണ് ഇൻഫെക്ഷൻ എങ്കിൽ ദിവസം 2 അല്ലെങ്കിൽ 3 തവണ മാത്രമേ വയറ്റിൽ നിന്ന് പോവുകയുള്ളൂ. വെള്ളം പോലെ ധാരാളം പോവുകയും നല്ല ക്ഷീണവും ഉണ്ടാകും. മറ്റൊരു തരം ഡയറിയയാണ് ഓസ്മോട്ടിക് ഡയറിയ. ഇത് ഭക്ഷണം കഴിച്ച് അത് ചെറുകുടലിൽ ചെന്നാലുടൻ ഉണ്ടാകുന്ന വയറിളക്കമാണ്. ലാക്ടേസ് ഡെഫിഷ്യൻസി, ഫ്രാക്ടേസ് ഡെഫിഷ്യൻസി, റിഹലേസ് ഡെഫിഷ്യൻസി ഇവ കൊണ്ടാണ് ഉണ്ടാകുന്നത്. പ്രധാനമായും കണ്ടുവരുന്നത് ലാക്ടേസ് ഡെഫിഷ്യൻസി കൊണ്ടാണ്. നമ്മൾ കഴിക്കുന്ന പാലിലുള്ള പ്രോട്ടീനെ ദഹിപ്പിക്കാനുള്ള എൻസൈമിന്റെ കുറവ് മൂലമാണ് ഇത് ഉണ്ടാകുന്നത്. വേറൊരു തരം ഡയറിയയാണ് സെക്രീറ്ററി ഡയറിയ. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മൂലമോ വൈറൽ ഇൻഫെക്ഷൻ മൂലമോ ഒരു ടോക്സിൻ നമ്മുടെ ശരീരത്തിൽ കലരുന്നു. ഇത് ചെറുകുടലിലോ വൻകുടലിലോ ചെന്ന് കൂടുതൽ സെക്രീഷൻ ഉണ്ടാക്കുന്നു. അപ്പോൾ വയറ്റിൽ നിന്ന് ധാരാളം മലം പോവുകയും നല്ല ക്ഷീണവും ഉണ്ടാകുന്നു. വയറിളക്കം 4 ആഴ്ചയിൽ കൂടുതൽ നീണ്ടുനിന്നാൽ അതിനെ ക്രോണിക് ഡയറിയ എന്ന് പറയുന്നു. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. മലത്തിലൂടെ ധാരാളം കൊഴുപ്പ് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിനെ ഫാറ്റി ഡയറിയ എന്ന് പറയുന്നു. പാൻക്രിയാസിന്റെ അസുഖം മൂലമാണ് ഇതുണ്ടാകുന്നത്. കൊഴുപ്പിനെ ദഹിപ്പിക്കാനുള്ള കഴിവ് പാൻക്രിയാസിന് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. കുട്ടികൾക്ക് വയറിളക്കം ഉണ്ടാകുമ്പോൾ തുടക്കത്തിൽ ചെറിയ പനിയും ഛർദിയുമായിരിക്കും. അത് കഴിഞ്ഞാണ് വയറിളക്കം ഉണ്ടാകുന്നത്. എത്ര തവണ വയറ്റിൽ നിന്ന് പോയി എന്നും അത് വെള്ളമായിട്ടാണോ കട്ടിയായിട്ടാണോ എന്നും അതിൽ ബ്ലഡ്, മ്യൂക്കസ്, പഴുപ്പ് എന്നിവ ഉണ്ടോ എന്നും പോകുമ്പോൾ വേദനയുണ്ടോ എന്നും ശ്രദ്ധിക്കേണ്ടതാണ്. ബാക്ടീരിയൽ അഥവാ വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടാണോ എന്നും മറ്റെന്തെങ്കിലും രോഗത്തിന്റെ ലക്ഷണം കൊണ്ടാണോ എന്നും അറിയാൻ സാധിക്കും. ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണമാണ് പ്രധാന ലക്ഷണം. ഇത് ചില കുട്ടികളിൽ കൂടുതലായിട്ടും ചിലരിൽ കുറവായിട്ടും കാണാറുണ്ട്. OR ലൈന് കൊടുക്കുന്നത് നല്ലതാണ്. മുലപ്പാൽ മാത്രം കുടിക്കുന്ന കുട്ടികൾക്ക് വയറിളക്കം വന്നാൽ മുലപ്പാൽ തുടർന്നും കൊടുക്കുന്നതാണ് നല്ലത്. ഇതോടൊപ്പം OR ലൈനയും കൊടുക്കാവുന്നതാണ്. വയറിളക്കത്തിന്റെ പ്രധാന കാരണം ശുചിത്വക്കുറവാണ്. സോഡിയവും പൊട്ടാസ്യവും കുറയുന്നതാണ് മറ്റൊരു കാരണം. മുതിർന്നവരിൽ ആഹാരം കഴിച്ചാൽ ഉടൻ തന്നെ ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നുക, എന്ത് ഭക്ഷണം കഴിച്ചാലും ദഹിക്കാതിരിക്കുക, വയറ് വീർത്തിരിക്കുന്ന അവസ്ഥ, ഇത് സ്ഥിരമായിട്ടുണ്ടാകുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ മലം പോകാൻ ബുദ്ധിമുട്ട് തോന്നുക, ഇതിനെയാണ് IBS അഥവാ ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്ന് പറയുന്നത്. ഇതിന് കാരണം സ്ഥിരമായിട്ട് ആവശ്യമില്ലാതെ ആന്റിബയോട്ടിക്കുകളും മറ്റ് മെഡിസിൻസും കഴിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ വയറ്റിലെ നല്ല ബാക്ടീരിയകൾ നശിക്കുകയും ഇതുമൂലം വയറിന് കൂടുതൽ ബുദ്ധിമുട്ടുകൾ അഥവാ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദം, ഡിപ്രഷൻ, ആങ്സൈറ്റി ഇവയാണ്. നമ്മുടെ ബ്രെയിനും ഗട്ടുമായിട്ട് ഒരു കണക്ഷനുണ്ട്. ഇവിടെയുണ്ടാവുന്ന ഹൈപ്പർ ആക്ടിവേഷൻ മൂലം IBS ഉണ്ടാകുന്നു. മൂന്നാമത്തെ കാരണം ചില ഭക്ഷണങ്ങൾ കഴിച്ചത് മൂലം ഉണ്ടാകുന്ന അവസ്ഥ. പാലോ പാലുൽപ്പന്നങ്ങളോ നട്സ് ഐറ്റംസോ ചില പഴങ്ങൾ വെജിറ്റബിൾ ഇവ മൂലവും IBS ഉണ്ടാകാം. ഇവ എന്താണെന്ന് കണ്ടുപിടിച്ച് അത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന വയറിളക്കം ശ്രദ്ധിക്കേണ്ടതാണ്. വയറിളക്കത്തിന്റെ കൂടെ അമിതമായ മ്യൂക്കസ് അഥവാ കഫം, രക്തം, അത് ചുവപ്പ് നിറത്തിലോ കറുത്ത നിറത്തിലോ കണ്ടാൽ അതിനെ മലീന എന്ന് പറയുന്നു. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഫുഡ് കഴിച്ചാലുടൻ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നത്, രണ്ടു മൂന്ന് ദിവസം മലം പോവാതിരിക്കുക, ഒരു ദിവസം തന്നെ പലതവണ മലം പോകുന്നത്, പക്ഷെ അത് ലൂസ് മോഷൻ ആയിട്ടല്ല, എത്ര തവണ പോയാലും തൃപ്തി വരാത്ത ഒരവസ്ഥ, ഭക്ഷണം കഴിച്ചാലുടൻ വയറ് വീർത്തു വരിക, ഫുഡ് കഴിക്കാൻ താമസിച്ചാലുടൻ ഗ്യാസ് നിറയുന്ന അവസ്ഥ, എരിവ്, പുളി, മധുരം, ഇറച്ചി, ഫാസ്റ്റ് ഫുഡ്, പരിപ്പ് വർഗ്ഗങ്ങൾ എന്നിവ കഴിച്ചാലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതിന് കാരണം കുടലിലുണ്ടാകുന്ന ഡാമേജാണ്. മലത്തിന് ചുവപ്പ് നിറം അഥവാ രക്തത്തിന്റെ അംശം ഉണ്ടാകുന്നത് ആമാശയത്തിലും വൻകുടലിലും ഉണ്ടാകുന്ന അർബുദം, പൈൽസ് എന്നീ രോഗങ്ങൾ കൊണ്ടാണ്. പച്ച നിറത്തിലുള്ള മലത്തിന് കാരണം കുടലിൽ ബാക്ടീരിയ അഥവാ വൈറസ് എന്നിവ കൊണ്ടുള്ള അണുബാധ, ഇരുമ്പിന്റെ അംശം കൂടുതലുള്ള വെജിറ്റബിൾ കഴിച്ചാലും ഇങ്ങനെ വരാം. കളിമണ്ണിന്റെ നിറത്തിലുള്ള മലത്തിന് കാരണം കരൾ, പിത്തസഞ്ചി എന്നിവയ്ക്കുണ്ടാകുന്ന അസുഖം നിമിത്തമാണ്. കറുത്ത നിറത്തിലുള്ള മലത്തിന് കാരണം അർബുദം, ആന്തരിക രക്തസ്രാവം, വൻകുടലിലെ അൾസർ എന്നിവ മൂലമാണ് ഉണ്ടാകുന്നത്. ഇനി വയറിളക്കം ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ. 5 മിനിറ്റിൽ കൂടുതൽ, കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും വെള്ളം തിളപ്പിച്ചതിനു ശേഷമേ ഉപയോഗിക്കാവൂ. ഇതോടൊപ്പം തണുത്ത വെള്ളം അഥവാ തിളപ്പിക്കാത്ത വെള്ളം ചേർക്കുന്നത് ദോഷമാണ്. വെള്ളം കോരി കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് അഥവാ കപ്പ് ക്ലീൻ ചെയ്യാതിരുന്നാലും അസുഖം പകരാം. വയറിളക്കമുള്ളപ്പോൾ ബനാന കഴിക്കുന്നത് നല്ലതാണ്. ഇത് പെട്ടെന്ന് ദഹിക്കുന്നതാണ്, മാത്രമല്ല ലൂസ് മോഷൻ മൂലമുണ്ടാകുന്ന പൊട്ടാസ്യം ഡോസിനെ പഴം കുറയ്ക്കുന്നു. വൈറ്റ് റൈസ് പെട്ടെന്ന് ദഹിക്കാൻ സഹായിക്കുന്നു. കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡായതിനാൽ ലൂസ് മോഷൻ ഉണ്ടാകുന്ന ക്ഷീണം മാറ്റാൻ ഇത് സഹായിക്കുന്നു. കട്ടതൈര്, ഇത് വയറ്റിലെ ഗട്ട് ബാക്ടീരിയ നിലനിർത്താനും ലൂസ് മോഷൻ കുറയ്ക്കാനും സഹായിക്കുന്നു. വയറിളക്കമുള്ളപ്പോൾ സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും അളവ് കുറയുന്നു. ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ORS ലായനി, കരിക്കിൻ വെള്ളം, പഞ്ചസാര ചേർക്കാത്ത ജ്യൂസ് ഐറ്റംസ്, കഞ്ഞിവെള്ളം, വെജിറ്റബിൾ സൂപ്പ് ഇവ കുടിക്കുന്നത് നല്ലതാണ്. ബ്രെഡ് കഴിക്കുന്നതും വയറിളക്കത്തിന് വളരെ നല്ലതാണ്. മരുന്നുകൾ ഒരു അംഗീകൃത ഹോമിയോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. സുഗന്ധദ്രവ്യങ്ങളിട്ട് തിളപ്പിച്ച ദാഹശമനി, ചോക്ലേറ്റ്, കോഫി ഇവ ചേർന്ന ഐറ്റംസ് ഒഴിവാക്കുന്നതാണ് നല്ലത്. സാധാരണ കൊടുക്കാറുള്ള ഹോമിയോ മരുന്നുകൾ ആഴ്സനിക്ക ആൽബം, ആലോസ്, എത്തൂസ, കൽക്കേറിയ ഫോസ്, ചമോമില, ക്രോട്ടൺ റെഗ്ലിയം, മെർസോൾ, മെർക്കോർ, നെക്സോമിക്ക, പോഡോഫൈലം എന്നിവയാണ്. നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് വയറിളക്കം വന്നു കഴിഞ്ഞാൽ ശുചിത്വമാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വയറിളക്കമുള്ള രോഗി ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ കൈയും കാലും ഒക്കെ സോപ്പ് വെള്ളത്തിൽ വൃത്തിയായിട്ട് കഴുകുക. അതുപോലെ തന്നെ ബാത്റൂം യൂസ് ചെയ്തതിന് ശേഷം അവിടെയും ആന്റിസെപ്റ്റിക് ലോഷൻ കൊണ്ടോ വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇവരുടെ ഡ്രസ്സുകൾ പ്രത്യേകം വാഷ് ചെയ്ത് വേണം യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ ഡ്രസ്സുകളും എല്ലാം ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യുന്നത് നന്നായിരിക്കും. തിളപ്പിച്ചാറ്റ വെള്ളം മാത്രമേ കുടിക്കാവൂ. ധാരാളം വെള്ളം ഈ വയറിളക്കമുള്ള ആ രോഗി കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ അത് വളരെയധികം സഹായിക്കും.
1: വയറിളക്കം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അരുവിക്കര ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജിത് VS.
0: ഏഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുകു വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 12 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വിനീത് ശ്രീനിവാസനും റിമി ടോമിയും പാടിയ ഗാനം. ചിത്രം ഉദയനാണ് താരം. രചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നിപ ബാധയെക്കുറിച്ച് പഠിക്കാനായി ചെന്നൈയിലെ ദേശീയ ഡിസീസ് കൺട്രോൾ സെന്ററിലെ വിദഗ്ധർ കോഴിക്കോട്ടെത്തി. മെഡിക്കൽ കോളേജ് സന്ദർശിച്ച സംഘം കോഴിക്കോട് കളക്ട്രേറ്റിൽ മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കുകയാണ്. കോഴിക്കോട് നിപ സമ്പർക്ക പട്ടികയിലെ 3 പേരുടെ ഫലവും നെഗറ്റീവായി. ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന 3 പേരുടെ ഫലമാണ് നെഗറ്റീവായത്. മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ ഇരുവിഭാഗവും രമ്യമായ പ്രശ്നപരിഹാരത്തിന് തയ്യാറാകണമെന്ന് മന്ത്രി റോജി M. ജോൺ. പ്രശ്നപരിഹാരത്തിനായി ഇരുവിഭാഗവുമായി ചർച്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. P. കേശവദേവ് സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രന്. ബുധനാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി V. D. സതീശൻ പുരസ്കാരം സമ്മാനിക്കും. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ജനങ്ങളുടെ പ്രതിഷേധിക്കാനുള്ള അവകാശങ്ങൾ തടയാനല്ലെന്ന് ജില്ലാ കളക്ടർ ശിവം ചന്ദ്ര. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനാണ് 60 ദിവസത്തേക്ക് മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമല സ്വർണക്കേസിൽ സ്വകാര്യ സ്ഥാപനത്തിനായി ഹാജരായ അഭിഭാഷകനെ ദേവസ്വം ബോർഡിനു വേണ്ടി നിയോഗിച്ചതിൽ ഗൂഢാലോചന നടന്നതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം P. K. കൃഷ്ണദാസ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് CBI അന്വേഷിക്കണമെന്നും അദ്ദേഹം കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ തുരീയം സംഗീതോത്സവം ചൊവ്വാഴ്ച ആരംഭിക്കുമെന്ന് സ്വാമി കൃഷ്ണാനന്ദ ഭാരതി. പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന സംഗീതോത്സവം മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ നാളെ പാകിസ്ഥാനെ നേരിടും. രാത്രി 7 ഇംഗ്ലണ്ടിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും 2 മണിക്ക് കേൾക്കാം.

ഈണപ്പൂക്കുട. ശ്രോതാക്കൾ സന്ദേശങ്ങളിലൂടെ വാട്സ്ആപ്പ് സന്ദേശങ്ങളിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കുന്ന പരിപാടി. ഈ പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8281420305. പരിപാടിയിൽ ആദ്യം ഒരാൾ മാത്രം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം ജോൺസൺ. ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് തിരുമല നിന്നും ഗോപിക.

0: വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോകണമെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
5: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: ചിത്രം ബന്ധുക്കൾ ശത്രുക്കൾ. യേശുദാസ് പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് കരിപ്പൂർ നിന്നും സിന്ധു. രചനയും സംഗീതവും ശ്രീകുമാരൻ തമ്പി.

ചിത്രം ഉല്ലാസ പൂങ്കാറ്റ്. ഉള്ളൂർ നിന്നും മുരളീകൃഷ്ണൻ ആവശ്യപ്പെട്ട ഗാനം പാടിയത് ചിത്ര. രചന കൈതപ്രം, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: എന്തായാലും എം ആർ ടി ഹുംനീറ്റ്സി പോണം.
1: എന്താ കാര്യം പറ?
0: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
2: സന്ദർശിക്കൂ എം ആർ ടി ഹോംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ഒന്ന് ശരിയാവുമ്പോ ഒന്ന്

ചിത്രം ആരണ്യകം. ചിത്രപാഠ്യഗാനത്തിനായി സന്ദേശമയച്ചത് മങ്കാട്ടുകടവിൽ നിന്നും മഞ്ജു. രചന ഒ എൻ വി കുറുപ്പ്. സംഗീതം രഘുനാഥ് സേഠ്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: പ്ലസ് ടു കഴിഞ്ഞല്ലോ, ഇനി എന്താണ് പ്ലാൻ?
3: ഉന്നത പഠനത്തിനും മികച്ച കരിയറിനുമായി തിരഞ്ഞെടുക്കാം. കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകൃത സ്ഥാപനമായ നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല.
2: BCA വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BBA വിത്ത് ലോജിസ്റ്റിക്സ്, BCOM വിത്ത് ഏവിയേഷൻ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വി ഫോക്കസ് ഓൺ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ. നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല. വിളിക്കൂ 8590946200.
4: ചിത്രം ഇതു മനുഷ്യനോ, യേശുദാസും ബി വസന്തയും പാടിയ ഗാനം, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ. ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് മൂലവിളാകത്ത് നിന്നും KG സരള.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ചിത്രം കൈയും തലയും പുറത്തിടരുത്, യേശുദാസ് പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് പെരുന്താനിയിൽ നിന്നും പത്മകുമാർ. രചന മുല്ലനേഴി, സംഗീതം രവീന്ദ്രൻ.

ലോലി സ്വർഗ സംഗീതം പാടും പ്രേമലതകൾ പൂനിലാവിൻ പുഷ്പ സമ്മാനമേകും എൻ മണിയറയിൽ രാഗലോലി സ്വർഗ സംഗീതം പാടും പ്രേമലതകൾ പൂനിലാവിൻ പുഷ്പ സമ്മാനമേകും നിന്റെ ഗാനധാര ഭൂമി കേട്ടതും സ്വന്തമായ മംഗളങ്ങൾ നേർന്നതും അറിഞ്ഞു മനസ്സു.

0: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
1: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്!
2: ഇതുകൊണ്ട് ഞാൻ കളിക്കും.
1: അരേ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
0: ഇതിൽ ആരുടെ പേരാണോ ഉള്ളത്, ബാറ്റ് അയാൾക്കാണ്.
1: ചേടാ,
0: കണ്ടില്ലേ, ഇതിലെന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായനെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൗണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
4: ചിത്രം മേരിയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും ചിത്രപാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് പുളിയറക്കോണത്തുനിന്നും സുബല. രചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര.

ചിത്രം കായലും കയറും. യേശുദാസ് പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് ചന്തവിള നിന്നും ശിവകുമാർ. രചന പൂവച്ചൽ ഖാദർ. സംഗീതം കെ.വി. മഹാദേവൻ.

ചിത്രം പഞ്ചവൻകാട്. പി സുശീല പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് തുറവിക്കൽ നിന്നും സതീഷ് കുമാർ. രചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: ലംഹെ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: ചിത്രം സെല്ലുലോയിഡ് സിതാര പാടിയ ഗാനം ആവശ്യപ്പെട്ടത് ശ്രീകാര്യത്തു നിന്നും രേവ രഞ്ജിത്, രചന ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ.

ചിത്രം ഗമനം. യേശുദാസും ചിത്രയും പാടിയ ഗാനത്തിനെ സന്ദേശമയച്ചത് കൊല്ലം ഇരവിപുരത്ത് നിന്നും ആശാ സന്തോഷ്. രചന ബിചിത്രമല, സംഗീതം ഔസേപ്പച്ചൻ.

0: ഇന്നത്തെ ഈണപ്പൂക്കൂട് ഇവിടെ പൂർണ്ണമാകുന്നു. പരിപാടിയിൽ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ആശ. ഈണപ്പൂക്കൂട് വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1-2 കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 2:00.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനായി യാത്ര തിരിച്ചു. ഇന്ത്യയും ഫ്രാൻസും തമ്മിലെ സാമ്പത്തിക സാംസ്കാരിക ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലായിരിക്കും സന്ദർശനത്തിന് ശ്രദ്ധയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ ജർമ്മനി വികസന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനായി നീതി ആയോഗും ജർമ്മൻ പ്രതിനിധി സംഘവും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പുനരുപയോഗ ഊർജ്ജം, ചാക്രിക സമ്പദ് വ്യവസ്ഥ, സുസ്ഥിര അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങിയ പ്രധാന മേഖലകളിലെ സഹകരണം യോഗത്തിൽ ചർച്ചയായി. കോഴിക്കോട്ടെ നിപ രോഗബാധ നിയന്ത്രണ വിധേയമായതായി മന്ത്രി AP അനിൽകുമാർ. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് അത്ര തീവ്രമല്ല രോഗവ്യാപനമെന്നും അതിനാൽ കണ്ടോൺമെന്റ് സോണിന്റെ ആവശ്യമില്ലെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. നിപ ബാധയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഏകോപനങ്ങൾക്ക് മന്ത്രി കെ മുരളീധരൻ നാളെ കോഴിക്കോട്ടെത്തും. മന്ത്രി കോഴിക്കോട് ക്യാമ്പ് ചെയ്യാത്തതിനെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനടക്കം വിമർശിച്ചിരുന്നു. നിപ ബാധയെക്കുറിച്ച് പഠിക്കാനായി ദേശീയ എപ്പിഡോമോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധർ കോഴിക്കോട്ടെത്തി. ചെന്നൈയിലെ ദേശീയ ഡിസീസ് കൺട്രോൾ സെന്ററിലെ വിദഗ്ധരുമായും മെഡിക്കൽ കോളേജ് അധികൃതരുമായും ഇവർ കൂടിക്കാഴ്ച നടത്തും. ചികിത്സാ പിഴവിനാൽ കൈമുറിക്കേണ്ടി വന്ന വിനോദിനിക്ക് ഗവൺമെന്റിന്റെ ധനസഹായം 4 മാസമായി മുടങ്ങിയതിൽ മുഖ്യമന്ത്രി VD സതീശൻ ഇടപെട്ടു. കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഒരുക്കി കേന്ദ്ര കൃഷിവകുപ്പ്. നാളെ മുതൽ പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ ടീമിൽ ഇടം നേടിയ കണ്ണൂർ വളപട്ടണം സ്വദേശി മുഹമ്മദ് തഹസീൻ ഉൾപ്പെടുന്ന ടീമിന്റെ കളി ബിഗ് സ്ക്രീനിൽ വളപട്ടണത്ത് പ്രദർശിപ്പിക്കും. ഇന്ന് അർദ്ധരാത്രിയാണ് ഖത്തർ സ്വിറ്റ്സർലാന്റ് മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 5 മണിക്ക് കേൾക്കാം.

0: நேர்மொழி.
1: നേർമൊഴിയിൽ ഇന്ന് നാടകകൃത്തും സംവിധായകനും കേരള സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യ കൃഷ്ണമൂർത്തിയുമായി അഭിമുഖം. സ്റ്റുഡിയോയിൽ ഒപ്പം എം കെ ദിലീപ്.
2: പ്രിയ ശ്രോതാക്കളെ, നേർമൊഴിയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നേർമൊഴിയിൽ നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് സൂര്യ കൃഷ്ണമൂർത്തി. സരി, പരിപാടിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം.
2: താങ്കളൊരു പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുമ്പോൾ സാങ്കേതികമായ ഒരു ബാക്ക്ഗ്രൗണ്ട്, താങ്കളുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ടെക്നിക്കലാണ് വർക്ക് ചെയ്തിരുന്ന മേഖല. വളരെ വർഷങ്ങളോളം ബി എസ് എസ് സിയിൽ താങ്കൾ വർക്ക് ചെയ്തിരുന്നു. അവിടെ നിന്നാണ് ഈ പറഞ്ഞ കല എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക്. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലെ തന്നെ പലപ്പോഴും കലയുടെയൊക്കെ ഒരു വിത്ത് പാകപ്പെടുന്നത് ഒരു കുട്ടിക്കാലത്താണല്ലോ. അപ്പോൾ ചെറുപ്പകാലത്ത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള നാടകങ്ങൾ, സ്റ്റേജ്, ഈ തട്ട് എന്ന് നമ്മൾ പറയുന്ന അതിനോടുള്ളൊരു ഫാസിനേഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
3: കലയുമായിട്ടുള്ള ബന്ധം വളരെ കുഞ്ഞു നാൾ മുതൽ എനിക്കുണ്ടായിരുന്നു എന്നല്ല, അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നതെന്നുള്ളതാണ്. എന്നെ വളർത്തിയത് സുഗതകുമാരിയാണ്. അവരുടെ വീട്ടിലാണ് ഞാൻ നിന്ന് വളർന്നതും. എൻ്റെ വീട് തൊട്ടടുത്ത വീടാണ്. എൻ്റെ പെറ്റമ്മയും പോറ്റമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പെറ്റമ്മയ്ക്ക് അങ്ങനെ ഒരു പരാതി ഒന്നുമില്ലായിരുന്നു ഞാൻ അവിടെ വളരുന്നതിൽ. അങ്ങനെയാണ് ഒരു തമിഴ് കുടുംബത്തിൽ ജനിച്ച ഞാൻ മലയാളിയായി വളർന്നതും. ഈ കവിതയിലും കഥയിലും ഒക്കെ

0: കൂടുതൽ താല്പര്യം തോന്നി തുടങ്ങിയത് അവിടെയാണ്. ആനന്നക്കുട്ടൻ സാർ അവിടെയാണ്, സുരേന്ദ്രൻ സാർ അവിടെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ അവിടെ ജി വിവേകാനന്ദൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ വരുമായിരുന്നു, കള്ളിച്ചെല്ലം എഴുതിയത്. അപ്പൊ അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നത്.
1: ശരിയായ സ്ഥലത്ത് വീണൊരു വിത്താണ്,
0: അതാണ് എന്റെ തുടക്കം എന്ന് പറയുന്നത്. പിന്നെ ഞാനൊരു കലാകാരനായി എന്ന് പറഞ്ഞാല് എനിക്ക് ദൈവം തന്നിട്ടുള്ള കഴിവെന്ന് പറയുന്നത് ഞാൻ കരുതുന്നത് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടുപേര് നടന്നു പോകുമ്പോൾ ഞാനത് ഒബ്സർവ് ചെയ്ത അവർ തമ്മിൽ സ്നേഹമുണ്ടോ ഇല്ലയോ, എന്താണ് അവരുടെ പരസ്പരം ആയിട്ടുള്ള ബന്ധം എന്നുള്ളത് എനിക്ക് ചികഞ്ഞെടുക്കാൻ പറ്റും, ഒബ്സർവ് ചെയ്യാൻ പറ്റും. പല ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ചിരിച്ച് നിൽക്കും, പക്ഷെ ഉള്ളിൽ എന്തെങ്കിലും ഒരു വലിയ സ്ഫോടനം നടക്കുന്ന അവസ്ഥയിലുള്ള മനസ്സായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് സ്വന്തം ജീവിതം ഇല്ലാതാക്കിയ ഒരുപാട് പേര് കുടുംബശ്രീകളാണ്.
1: പെട്ടെന്ന് ഈ പറഞ്ഞതിൽ താങ്കളുടെ ഒരു പുസ്തകമാണ് മുറിവുകൾ, അതിലേക്ക് വന്നാൽ ഈ പറഞ്ഞ മനുഷ്യരുടെ മുറിവുകളുണ്ട്. നമ്മളെല്ലാവരും ഒരുപക്ഷെ താങ്കൾ ആ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന മനുഷ്യർ പലർക്കും സുപരിചിതരായിരിക്കും, പക്ഷെ അവരുടെ ജീവിതത്തിൽ താങ്കളുടെ ഈ ഒബ്സർവേഷൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കടന്നുകൊള്ളാൻ കഴിയാത്ത ഒരു സോണിൽ നിന്ന് താങ്കൾ അവരുടെ അനുഭവങ്ങളെ നോക്കി കണ്ടുകൊണ്ട് എഴുതിയിട്ടുണ്ട്. ഈ എഴുത്തിന്റെ എന്തെങ്കിലും വിത്തുകൾ ചെറുപ്പകാലത്ത്?
0: എഴുത്തിന്റെ എന്റെ സൂതകുമാരി എന്ന് പറയുന്ന എന്റെ സൂതചേച്ചി, സൂതകുമാരിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഞാനൊരു കവിയാകണം എന്നുള്ളതാണ്. അവരുടെ നടക്കാതെ പോയ ആഗ്രഹങ്ങളിൽ അല്ലെങ്കിൽ അവർ പരാജയപ്പെട്ടത് എന്റെ കാര്യത്തിൽ മാത്രമായിരിക്കുന്നു. ഞാൻ ഒരിക്കലും കവിതയെ അങ്ങനെ സ്നേഹിച്ചിട്ടില്ല. എനിക്ക് എന്റെ കഥയാണ്, എനിക്ക് എം ടിയും ബഷീറും മറ്റുള്ളവരുമൊക്കെ ആയിരുന്നു എന്നെ നയിച്ചിരുന്നത്. ആ ഇൻഫ്ലുവൻസിൽ തന്നെയാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത്. അപ്പോൾ എന്റെ കവിത എന്ന ആ ഫീൽഡിലോട്ട് എന്നെ കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിച്ചില്ല. പക്ഷേ ഈ കവിതയുടെ ഗുണവും അർത്ഥവും അർത്ഥതലങ്ങളും അന്തരാർത്ഥങ്ങളും ഒക്കെ പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്.
1: അതിൽ പലതും കഥകളിലും താങ്കൾ കൊണ്ടുവന്നിട്ടുണ്ട്.
0: എന്റെ ഭാഷ കുറെ നോക്കിക്കഴിഞ്ഞാൽ അത്
1: അതിനൊരു താളാത്മകതയുണ്ട്.
0: സംസാരം എന്ന് പറയുമ്പോൾ പറയാണ് നിങ്ങൾ പോകൂ എന്ന് പറയും, പക്ഷെ സുധചേച്ചി പറയുന്ന പോകുക എന്ന് പറയും, ഞാനും അങ്ങനെയാണ് പറയുന്നത്. അതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്തവരാണ് എം ടി വാസുദേവൻ നായർ എന്ന കഥാകാരൻ, വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മനുഷ്യൻ.
1: ഈ കഥാകാരനും ഈ മനുഷ്യനും
0: ഒരു കഥാകാരനും ഒരു മനുഷ്യനും. അപ്പൊ ഇവരുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്റെ എപ്പോഴും ഒരു സ്വപ്നമാണ്. എപ്പോഴും ആ രീതിയിലാണ് ഞാൻ കാണുന്നത്. സുഗതകുമാരിയുണ്ട്, ഇവരുടെ എല്ലാം ഞാൻ എപ്പോഴും പോകുമായിരുന്നു. അവർ ഐ വാസ് വെരി ഡിയർ ടു ദം. അപ്പൊ ആ ഒരു മഹാഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കാര്യം പറഞ്ഞാലേ, അദ്ദേഹത്തിന് അവസാന നാളുകളിൽ ഓക്സിജൻ വേണ്ടി വന്നു ശ്വസിക്കാനായിട്ട്, അല്ലാതെ ശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ അന്ന് വേറെ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത സമയത്ത് കത്തെഴുതുമായിരുന്നു. ആ കത്തെഴുതിയിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഓക്സിജൻ എന്നാൽ പ്രാണവായു എന്ന് ഞാനിപ്പം മനസ്സിലാക്കുന്നു. എഴുതിയ വാചകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ. സിലിണ്ടറിൽ അടച്ച പ്രാണവായു എല്ലാ ആഴ്ചയിലും എത്തിച്ചു തരാൻ താല്പര്യപ്പെടുന്നു. അദ്ദേഹത്തിന് അവിടെ ആരാധകർ നിരവധിയുണ്ട്, എഴുത്തുകാരാണെങ്കിൽ നിരവധിയുണ്ട് ഉദയപൂരും കോഴിക്കോടുമായിട്ട്. പക്ഷെ എൻ്റെ അടുത്താണ് ആവശ്യപ്പെട്ടത്. അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ രണ്ടാമത് അദ്ദേഹം എനിക്കൊരു വരം തന്നത്, ഒരു കഥാകാരനും മറ്റൊരാളോട് പറയാത്ത ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഒരു കഥ എഴുതിയിട്ടുണ്ട് നീല
1: വെളിച്ചം.
0: ഞാനത് ലൈറ്റ് ആൻഡ് സൗണ്ട് ആയിട്ട് അവതരിപ്പിച്ചു, അത് പല പണമെന്ന് കണ്ടു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ബഷീർ സാറ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഞാൻ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു തോന്നലുണ്ടായി, അത് ഞാൻ പറയാൻ പോവുകയാണ്. ഒരു കാര്യം ചെയ്യും, ഈ നീല വെളിച്ചത്തിനൊരു രണ്ടാം ഭാഗം എഴുതാൻ പറഞ്ഞു. മറ്റൊരാൾ എഴുതിയ കഥയുടെ രണ്ടാം ഭാഗം ഞാൻ എഴുതണം, അതാണ്. അതും മറ്റൊരു അനുഗ്രഹമായിട്ട്, അതാണ് ആ സ്നേഹബന്ധത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്റെയും എന്റെ വളർത്തമ്മയായിട്ടുള്ള സുഗതകുമാരിയുടെയും ചിന്തകൾ ഒരുപോലെ ആയിരിക്കും, സംശയമില്ല. ഇപ്പൊ ഞാൻ ഐ ആം വെരി കൺസേൺഡ് അബൌട്ട് അതേഴ്സ്. അതെന്തുകൊണ്ടാണ്? ഈ ഒരു ഇയാൾ വളർത്തിയതും അങ്ങനെയുള്ള ചിന്തകൾ എന്റെ മനസ്സിൽ പാകിയതും കൊണ്ടാണ്. അത് ഇപ്പോഴും തുടരുന്നു.
1: നമ്മളിവിടെ എം ഡിയിലേക്ക് വരികയാണെങ്കിൽ, എം ഡി എന്ന കഥാകാരൻ താങ്കളെ ഒരുപാട് സ്വാധീനിച്ചു. എം ഡിയുടെ കഥാപാത്രങ്ങൾ ഉൾപ്പെടുത്തി താങ്കൾ ചിട്ടപ്പെടുത്തി, അല്ലെങ്കിൽ താങ്കളുടെ തുടർച്ച എന്നൊരു സ്റ്റേജ്, അതിനെ കുറിച്ച്.
0: തുടക്കം എന്നാണ് ആദ്യം ഒരെണ്ണം ഉണ്ടായിരുന്നത്, അതിന്റെ തുടർച്ചയാണ് തുടർച്ച. അപ്പൊ അതിൽ എന്റെ സ്ഥിരം കഥാപാത്രങ്ങളാണ് എനിക്കുള്ളത്. വെളിച്ചപ്പാടും അമ്മും, പിന്നീട് പോസ്റ്റ്മാൻ, ഉപദേശി, ചായക്കടക്കാരൻ നാണു നായര്, സഹായി രാവണിയായര്, ഇതൊക്കെ എന്റെ സ്ഥിരം കഥാപാത്രങ്ങളാണ്. അപ്പൊ എന്റെ ചായക്കടകൾ കഥകൾ എന്ന് പറഞ്ഞൊരു സീരീസ് തന്നെ ഉണ്ട്, അതിലെല്ലാം ഇവർ തന്നെയാണ് കഥാപാത്രങ്ങൾ. ഈ കഥാപാത്രങ്ങൾ ഇപ്പൊ എം ടി ഇതെല്ലാം രചിച്ചിട്ട് ഏകദേശം 50-60 വർഷം കഴിഞ്ഞു.

0: അപ്പൊ എം ടിക്ക് തന്നെ അറിയില്ല ഇവരെ ഏത് എന്ത് ചെയ്യാണ് ഇപ്പോഴെന്ന്. അപ്പൊ ഞാൻ ഇമാജിൻ ചെയ്തു കൂന്തുണ്ണി മകൻ അപ്പുണ്ണി ഇപ്പൊ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഥയിലെ വെളിച്ചപ്പാട് ഇപ്പൊ വയസ്സായി മകനായിരിക്കും ഇപ്പൊ വെളിച്ചപ്പാട് അമ്പലത്തിലെ. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ 60 കൊല്ലങ്ങൾക്ക് ശേഷം ഉള്ള ഒരു അവസ്ഥയാണ് ഞാൻ എടുത്തത്.
1: സീക്വൽ എന്നൊക്കെ പറയാം.
0: ആ സീക്വൽ. അത് എന്റെ കഥാപാത്രങ്ങൾ ഈ കഥാപാത്രങ്ങളെ കാണുകയും സമാനമായ ദുഃഖം പങ്കുവെക്കുകയും ചെയ്യുന്നു. അതാണ് ഈ തുടർച്ച എന്നുള്ള ഓപ്പണർ. ഒരു വലിയ ഒരു സ്റ്റേഡിയത്തിന്റെ അത്രയുള്ള ഒരു സ്റ്റേജിലാണ് ഞാൻ ചെയ്തത്. ദാറ്റ് വാസ് വെരി വെൽ റിസീവ്ഡ്. എന്റെ അടുത്ത് അന്ന് ഒരു റിവ്യൂവിൽ എഴുതിയിരുന്നത് ഒരു നാടകം കാണാനായിട്ട് ഇത്രയും ക്യൂ കാണുന്നത് ആദ്യമായിട്ടാണ്, ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ രാഘവ് തിയേറ്ററിനകത്താ ചെയ്ത്. അങ്ങനെ ഒരെണ്ണം അത് സിനിമയ്ക്കുണ്ടാവും. അമിതാഭ് ബച്ചന്റെയോ മോഹൻലാലിന്റെയൊക്കെ സിനിമ വന്ന മമ്മൂട്ടിയുടെയൊക്കെ സിനിമ വന്നാൽ അതുണ്ടാവും. പക്ഷെ ഒരു നാടകം കാണാൻ അതുണ്ട് എന്ന് പറയുമ്പോൾ അത്രമാത്രം പരിചിതമാണ് എം ടിയുടെ കഥാപാത്രങ്ങൾ സാധാരണ ആൾക്കാരിൽ നിന്നുള്ളതാണ്. ആ ഒരു കാര്യമാണ് ഉണ്ടായത്. പിന്നെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ദുഃഖത്തിൽ നിന്ന് മാത്രമേ ഒരു കവിത പിറക്കുകയുള്ളൂ, സന്തോഷത്തിൽ നിന്ന് ഒരു കവിതയും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ദുഃഖം വരുമ്പോഴേ അത് നമ്മൾ കണ്ണീരാക്കി മാറ്റിക്കളയാതെ വാക്കുകളാക്കണം. ഇപ്പോൾ എനിക്കെന്തെങ്കിലും ദുഃഖം വന്നാൽ ഞാൻ കരയും. അപ്പോൾ എൻ്റെ ഈ വികാരം പകുതി കണ്ണീരിലൂടെ ചോർന്ന് പോയി കഴിഞ്ഞു, പിന്നെ ഞാൻ എഴുതുകയാണെങ്കിൽ അതിൻ്റെ പകുതിയേ കിട്ടുള്ളൂ. പക്ഷെ ഞാൻ കരയാതെ ആ വികാരത്തെ വാക്കുകളാക്കിയാൽ അതിൻ്റെ മുഴുവൻ
1: പൂർണ്ണത
0: ആ വാക്കുകളിലുണ്ടാകും. ആ ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങൾ പറയാനായിട്ടാണ് ശ്രമിക്കുന്നത്. ദൈവം എന്തെങ്കിലും ദുഃഖം തന്നു കഴിഞ്ഞാൽ അത് നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടും ആകാം. കാരണം ഹീസ് കണ്ടീഷനിങ് യു,
1: പരിവപ്പെടുത്തുകയാണ്
0: വലിയൊരു കാര്യം ഏൽപ്പിക്കാനായി. അപ്പൊ ഈ എം ടിയുടെ കാര്യം നോക്കിക്കൊള്ളു, അദ്ദേഹത്തിന് ദുഃഖത്തിൽ കൂടി മാത്രമല്ലേ കഥകൾ രചിച്ചിട്ടുള്ളൂ. അതാണ് അദ്ദേഹം അത്ര വേദന അനുഭവിച്ചിട്ടുണ്ട് കുഞ്ഞു കാലത്ത്, അത് അദ്ദേഹം വാക്കുകളാക്കി ഒട്ടും ചോർന്നു പോകാതെ. ഇപ്പൊ പലരും ചോദിക്കില്ലേ എം ടി എന്തുകൊണ്ടാ ചിരിക്കാത്തതെന്ന്. അദ്ദേഹത്തിന് ചിരിക്കാനായിട്ട് അങ്ങനെ ഒരു കാരണം ഉണ്ടാവണം. ഞാനും എം ടിയും കൂടി ഒരു കല്യാണത്തിന് പോയി. അപ്പൊ എവിടെ പോയാലും അദ്ദേഹത്തിന്റെ പുറകെ ഇങ്ങനെ പെട്ടിയും പിടിച്ച് നടക്കും. അപ്പൊ അദ്ദേഹത്തിന് കല്യാണം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് പ്രത്യേക അറേഞ്ച്മെന്റ് ഊണിനുണ്ടായിരുന്നു, നേരത്തെ റിസർവ് ചെയ്തിട്ടിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് ഊണ് കഴിക്കില്ല, അദ്ദേഹം അവിടെ ഇരുന്നു, ഞാൻ അദ്ദേഹത്തിന്റെ പെട്ടിയും പിടിച്ച് മാറി നിന്നു ഊണ് കഴിക്കുന്ന തീരാനായി. എന്നിട്ട് ഊണ് കഴിച്ചിട്ട് അദ്ദേഹം കൈ കഴുകുന്ന ഒരു ലൈൻ പൈപ്പുണ്ട്, ആ ലൈൻ പൈപ്പിന്റെ അവിടെ പോയി. എന്നിട്ട് കൈ കഴുകിയപ്പോൾ ഞാൻ തോർത്ത് അവിടെ ഉണ്ടായിരുന്നു, അടുത്ത് കൈ കൊടുത്ത് കഴിച്ചു തിരികെ എൻ്റെ തന്നെ തന്നു. എന്നിട്ട് ഞാൻ അവിടെ ഇട്ടു. അപ്പോൾ കൈ കഴുകാൻ വന്ന ഒരാൾ എം ടിയോട് ചോദിച്ചു, ഈ കല്യാണ വീട്ടിൽ വന്നാലെങ്കിലും എം ടി ഒന്ന് ചിരിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല ആ ചോദ്യം. അദ്ദേഹം ആ ചോദിച്ച ആളിന്റെ മുഖത്തല്ല നോക്കിയത്, എൻ്റെ മുഖത്താണ് നോക്കിയത് ദേഷ്യത്തോടെ. ഒന്നും പറയാതെ അദ്ദേഹം നടന്നു. കുറേ ദൂരം പോയപ്പം എൻ്റെ അടുത്ത് തിരിഞ്ഞ് ചോദിച്ചു, അതെ ചിരി വന്നാലല്ലേ ചിരിക്കാൻ പറ്റൂ, ഈ വെറുതെ ഒരു കാരണമില്ലാതെ ചിരിക്കുന്ന ഒരു ഭ്രാന്തന്മാരല്ലേ, ചിരി വരേണ്ടത് ഉള്ളിൽ നിന്നല്ലേ. ഇതാണ് ഇത് നമ്മൾ വലിയ ആൾക്കാരിൽ നിന്ന് നമ്മൾ ഒരുപാട് പഠിക്കാൻ പറ്റും.
1: ഇത്തരത്തിൽ താങ്കൾ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു ആശയമാണ് ഇന്റഗ്രേഷൻ ത്രൂ കൾച്ചർ എന്ന് പറയുന്നത്. സംസ്കാരത്തിന് മനുഷ്യരെ ഒരുമിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്. താങ്കൾ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെയൊക്കെ സാംസ്കാരിക നയരൂപീകരണത്തിലൊക്കെ പങ്കാളിയായിരുന്നു. ഇപ്പം നമുക്ക് സോഫ്റ്റ് പവർ എന്ന് നമ്മൾ ഗ്ലോബലി അംഗീകരിക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ മറ്റിടങ്ങളിലേക്ക് പോകുന്നത് നമ്മുടെ കലാരൂപങ്ങളിലൂടെ, നമ്മുടെ ആർട്ട് ഫോംസിലൂടെ, നമ്മുടെ സിനിമകളിലൂടെ അങ്ങനെ വ്യാപരിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, അതിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
0: ഇന്റഗ്രേഷൻ ത്രൂ കൾച്ചർ എന്നുള്ളത് ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി എന്നിവരുടെയൊക്കെ മഹാസ്വപ്നമാണ്, ഇന്റഗ്രേഷൻ ത്രൂ കൾച്ചർ. ഐ ഓൾസോ ബിലീവ് ഇൻ ദാറ്റ്. ഒരു ഇന്റഗ്രേഷൻ എന്നുള്ളത് കലയിൽ കൂടി മാത്രമേ നേടാൻ പറ്റൂ എന്ന് ഞാൻ കരുതുന്നു. അതായത് ഒരു മുതലാളി വർഗത്തിനോ തൊഴിലാളി വർഗത്തിനോ ഒരു ഭരണ സംവിധാനത്തിനോ ബ്യൂറോക്രാസി എന്നൊക്കെ പറയുന്ന അതിനോ രാഷ്ട്രീയത്തിനോ ഒന്നും ഒരു ഇന്റഗ്രേഷൻ വരുത്താൻ പറ്റില്ല. പക്ഷേ ഒരു ആർട്ടിസ്റ്റിന് അത് പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ നാടകങ്ങളെല്ലാം സ്റ്റേജ് ഷോസ് നോക്കിയാൽ ഈ ഒരു ഇന്റഗ്രേഷൻ ത്രൂ കൾച്ചർ എന്നുള്ളത് ഞാൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പ്രണാമം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം, ഈ പ്രണാമം എന്ന് പറയുന്ന പ്രോഗ്രാം ഒരു പാട്ട് മുഹമ്മദ് റാഫി പാടിയ ഒരു പാട്ടിനെ 2 മണിക്കൂർ വലിച്ചു നീട്ടി അതിൽ വിഷ്വൽസ് കൊടുത്ത് അതിൻ്റെ ഓരോ വരികളുടെയും അർത്ഥം പറഞ്ഞ് അങ്ങനെ പോകുന്ന ഒരു നോ കമൻട്രി നോ കോമ്പിയർ നത്തിങ് ഇതിലിങ്ങനെ പോകുന്ന ഒരു പ്രോഗ്രാമാണ് പ്രണാമം. ഇപ്പോൾ തെയ്യം കലാകാരൻ, തെയ്യം കലാകാരൻ ഈ തീയുടെ മുകളിൽ കൂടി നടന്നും തുള്ളിയും എല്ലാം പോകുന്നു. വെളിച്ചപ്പാടാണെങ്കിൽ ഇതേ തീക്കനലിൽ കൂടി നടന്നുകൊണ്ട് പള്ളിവാളുകൊണ്ട്

0: നെറ്റ് വെട്ടി ഭൂമിയിൽ ചോര സമർപ്പിക്കുന്നു. അപ്പൊ ഇത് കുറെ മുമ്പേ ഇരിക്കുന്ന കുറെ ആൾക്കാരെ രസിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് ആ ദേവിയെ പ്രീതിപ്പെടുത്തുകയാണ്. ദേവിയെ പ്രീതിപ്പെടുത്തുന്നത് എന്റെ വീട്ടിൽ സമൃദ്ധി ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടല്ല. ഈ നാടിൽ വസൂരി ഉണ്ടാകരുത്, രോഗമുണ്ടാവരുത്, ഈ നാട്ടിൽ ഐശ്വര്യം ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടാണ്. മറ്റുള്ളവർക്ക് വേണ്ടി കല അഭ്യസിക്കുന്ന ഒരാളാണ് യഥാർത്ഥ കലാകാരൻ.
1: ഒരു സമർപ്പണം അതിന്റെ ഭാഗമായിട്ട് നമുക്ക് താങ്കളുടെ നാടകങ്ങളിലേക്ക് തിരികെ വന്നാൽ അതിന്റെ ഒരു സ്റ്റേജ് ക്രാഫ്റ്റ്, നമ്മൾ പൊതുവെ നാടകങ്ങൾ ഒരു വലിയ വെളിച്ചവും ബഹളവും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് മാറിയിട്ട് മിനിമലിസം എന്നൊക്കെ പറയാവുന്ന കോൺസെപ്റ്റുകളാണ് താങ്കളുടെ നാടകത്തിന്റെയൊക്കെ സ്റ്റേജ് ക്രാഫ്റ്റുകളിലുള്ളത്. ആ ഒരു കോൺസെപ്റ്റ് ലോക നാടകവേദികളിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടൊക്കെ, അപ്പൊ അത്തരത്തിലുള്ള ലോക നാടകവേദി താങ്കളുടെ ഈ ഒരു ക്രാഫ്റ്റിനെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്?
0: എന്നെ ഒരു ലോക നാടകവും സ്വാധീനിച്ചിട്ടില്ല. എന്നെ സ്വാധീനിച്ചിട്ടുള്ള എന്റെ ചുറ്റും നടക്കുന്ന ചില ക്യാരക്ടേഴ്സാണ്, കുറെ ആൾക്കാരാണ്, എന്നെ മനസ്സിനെ വേദനിപ്പിച്ച കുറെ സംഭവങ്ങളാണ്. ഇതാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നതും. അപ്പൊ എല്ലാ നാടകങ്ങളും നോക്കിയറിയാം, എല്ലാ നാടകങ്ങൾക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടാവും. എന്റെ നാടകങ്ങൾ ഇതുവരെ ഒരു നാടകത്തിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ നാച്ചുറൽ സൗണ്ട് ആയിരിക്കും, ദൂരെ പശുവിന്റെ കരച്ചിലോ അല്ലെങ്കിൽ പട്ടി കുരയ്ക്കുന്നതോ അങ്ങനെയുള്ളതല്ലാതെ എന്റെ നാടകത്തിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ല ഒരു നാടകത്തിലും. കാരണം അത് അവിടെ ആർട്ടിഫിഷ്യാലിറ്റി വന്നു പോകും എന്നുള്ളത് കൊണ്ടാണ്. ഈ മ്യൂസിക് ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഫീൽ എന്നുള്ളത് ഓഡിയൻസിലോട്ട് പകർന്നു കൊടുക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലുത്, അതാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ നമ്മൾ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പ്രേരിപ്പിക്കും. ഞാൻ ഒരു അരങ്ങേറ്റം, ഒരു വളരെ പണക്കാരന്റെ മകളായ ഒരു പെൺകുട്ടിയുടെ അരങ്ങേറ്റം, ഞാനായിരുന്നു ചീഫ് ഗസ്റ്റ്. അപ്പൊ ഞാൻ പോയി അവിടെ പ്രസംഗിക്കുകയൊക്കെ ചെയ്തു, ഈ കുട്ടിയെ തരക്കേടില്ലാത്ത വിധം അവതരിപ്പിച്ചു. അപ്പൊ എന്താന്ന് വെച്ചാല് ഈ കുട്ടിയുടെ അരങ്ങേറ്റം നടക്കുന്ന ഒരു 5-സ്റ്റാർ ഹോട്ടലിലാണ്. എന്നിട്ട് ഇവർ ഈ കല്യാണം പോലെ ഇൻവിറ്റേഷനൊക്കെ അടിച്ച് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യും. ഇൻവൈറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പാക്കറ്റ് ഓഫ് സ്വീറ്റ്സ് മുണ്ട് ഒക്കെ കൊടുക്കും. എന്നിട്ട് അവിടെ വരുമ്പോഴത്തേക്ക് വെൽക്കം ഡ്രിങ്ക് സ്നാക്ക് എല്ലാം കൊടുത്തിട്ട് അവരെ അകത്ത് കയറ്റിയിരുത്തും. ഇത് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ദർ ഈസ് സമച്വസ് ഡിന്നർ, വലിയ 5-സ്റ്റാർ ഹോട്ടലിൽ ഒരു ഡിന്നർ ഉണ്ടാവും. അങ്ങനെ ഒരു പാർട്ടിയിൽ ചെന്ന് അപ്പൊ ഞാൻ വെളിയിലോട്ട് പോകാൻ നേരത്ത് ഈ കുട്ടിയോടൊപ്പം പഠിക്കുന്ന 4-5 കുട്ടികൾ അവരെ കണ്ടറിയാം, അവർ വളരെ പാവപ്പെട്ട കുടുംബത്തിലെയാണെന്ന്. അപ്പൊ അതിൽ ഒരു പെൺകുട്ടിയെ എനിക്കറിയാം, ഇപ്പൊ ഈ അരങ്ങേറ്റം കഴിഞ്ഞ കുട്ടിയേക്കാൾ വളരെ നന്നായിട്ട് കളിക്കുന്ന ഒരു കുട്ടിയാണ്. അവളുടെ അടുത്ത് ഞാൻ ചോദിച്ചു, നിന്റെ അരങ്ങേറ്റത്തിന് എന്നെ വിളിക്കുമോ, ഞാൻ വരും കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവൾ പറഞ്ഞ ഉത്തരം, ഞങ്ങളെ പോലുള്ളവര് ഇങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ലല്ലോ, ഇത് നെഞ്ചില് കൊണ്ടു കയറുന്ന അമ്പുകളാണ് അവളുടെ ആ വാക്കുകൾ. അവള് ഇന്നസെന്റ് ആയിട്ടായിരിക്കും പറഞ്ഞത്. അവളുടെ അച്ഛൻ ഓട്ടോറിക്ഷക്കാരനാണ്. ഒരു ഓട്ടോറിക്ഷക്കാരന്റെ മകൾക്ക് ഇതുപോലുള്ളൊരു അരങ്ങേറ്റം ആഗ്രഹിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ എനിക്ക് വല്ലാണ്ട് ഒരു വിഷമം തോന്നി. ആ വിഷമത്തിൽ നിന്നാണ് ഈ ഗണേശം എന്ന് പറയുന്ന തിയേറ്റർ ഉണ്ടായത്. എനിക്കൊരു ആഗ്രഹം തോന്നി, വീട്ടിന്റെ പുറയിൽ കുറച്ച് സ്ഥലമുണ്ട്, ഗണേശം എന്ന തിയേറ്റർ, ബ്ലാക്ക് ബോക്സ് തിയേറ്റർ, ഇതിന് പറ്റിയ ഒരു തിയേറ്റർ കെട്ടുക, എന്നിട്ട് കലാകാരന്മാർക്ക് ഇത് സൗജന്യമായിട്ട് കൊടുക്കുക. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് കളിക്കാം, വിതൗട്ട് ഗിവിങ് എനി മണി ദേ ക്യാൻ ഗോ ബാക്ക്.
1: അപ്പൊ ഈ നമ്മൾ വീണ്ടും താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച അനുഭവങ്ങളിൽ നിന്ന് തുടർച്ചയായിട്ട് പറയാൻ, താങ്കളുടെ അനുഭവ കുറിപ്പുകളിൽ ഒപ്പം നാടകങ്ങളിൽ ഒക്കെ തന്നെ സ്ത്രീകളുടേതായ ഒരു വൈകാരികമായ പ്രശ്നങ്ങൾ, പലയിടങ്ങളിലും അവർ നേരിടേണ്ടി വരുന്ന നിസ്സഹായത, ഇതിലൊക്കെ തന്നെ താങ്കൾ ദൃക്സാക്ഷിയായിട്ടുള്ള അനുഭവങ്ങൾ, ആ ഒരു മേഖല, ആ കണ്ണീര് മുഴുവനായി അതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം താങ്കളുടെ എഴുത്തിലുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിരീക്ഷണത്തെ കുറിച്ച്
0: ഞാൻ ചെയ്തിട്ടുള്ള ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ പേരാണ് സ്ത്രീ പർവ്വം. ഞാൻ ഈ ചെയ്തിട്ടുള്ളതെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഉള്ള ഏടുകൾ കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇതിൽ ചെയ്തത്, എൻ്റെ അച്ഛൻ 1989 36 വർഷം മുമ്പാണ് മരിച്ചത്. അന്ന് ഞാനും അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ, ഹോസ്പിറ്റൽ റൂമാണ്. അച്ഛന് പെട്ടെന്ന് എന്തോ ഒരു അസുഖം ഉണ്ടായി, എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. പകുതി വോളിൻ്റെ മുകളിൽ വെള്ള, താഴെ പച്ച പെയിൻ്റാണ്. അച്ഛൻ അവിടെ കിടക്കുന്നു, ഞാൻ തൊട്ടടുത്തിരിക്കുന്നു. അവിടെ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട്, അതിൽ ചാരി അമ്മ ഇരിക്കുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് ഡോക്ടർ വന്ന് പറഞ്ഞു, ഇനി അധിക നേരം ഉണ്ടാവില്ല എന്ന് ഡോക്ടർ ഡിക്ലെയർ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പം മരിച്ചു. അപ്പോൾ ഞാൻ നമ്മുടെ ആൾക്കാരെ, ബന്ധുക്കളെന്ന് പറയുന്ന കുറേ പേരെ വരാൻ പറഞ്ഞു. അമ്മയ്ക്കൊരു ആശ്വാസത്തിന്, അമ്മ കരയുന്നില്ല, സ്ത്രീകൾ വരുമ്പോൾ പിന്നെ കരയുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ബന്ധുക്കളെ വിളിച്ചു. ആ സ്ത്രീകളെ വിളിച്ച്, അതിലൊരു സ്ത്രീയാണ് ആദ്യം വന്ന സ്ത്രീ, ഒരു 50-60 വയസ്സ് പ്രായമുള്ളൊരു സ്ത്രീ, ആദ്യം ആ സ്ത്രീ ചെയ്തത് എൻ്റെ അമ്മയുടെ നെറ്റിയിലെ പൊട്ട് മാച്ചിളഞ്ഞു. അമ്മയ്ക്ക് കുഴപ്പമൊന്നും തോന്നില്ല, പക്ഷെ എനിക്ക് വലിയ ദേഷ്യം തോന്നി. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങളിൽ അമ്മ പിന്നെ വിധവയാണ്, അമ്മക്ക് വെള്ളയും വെള്ളയും കൊടുക്കണം എന്നൊക്കെ നിയമം. അപ്പൊ ഞാൻ പറഞ്ഞ അതൊന്നും നിവൃത്തിയില്ല. അപ്പൊ ഓരോ സ്ത്രീകൾ വന്ന് നിർബന്ധിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛൻ എങ്ങനെ അമ്മയെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചോ അതുപോലെ ജീവിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ പൊട്ട് തൊട്ട് കളർ സാരി കൊടുത്താണ് അവസാനം വരെ ജീവിച്ചത്. പക്ഷേ അമ്മ വിധവയാണ് എന്നുള്ളൊരു ബോധ്യം ഇവരുണ്ടാക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. ഒരു കല്യാണം വിളിക്കാൻ വന്നാലേ എൻ്റെ മുന്നിൽ വരുമ്പോൾ കല്യാണം അറിയിക്കാൻ വരുന്നവരാണ്, ക്ഷണിക്കില്ല. അത് കഴിഞ്ഞിട്ട് ഒരനുഭവം കൂടെ ഉണ്ടായി. ട്രിവാൻഡ്രം ക്ലബ്ബിൽ ഒരു കല്യാണത്തിന് പോയി, നല്ലൊരു കുട്ടി, അവളുടെ ഭർത്താവ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി, വളരെ യങ്ങാണ്, ബട്ട് ഷീ ഈസ് വെരി വൈബ്രൻറ്റ്, തുള്ളിച്ചാടി എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നു. ഞാനും വിചാരിച്ചു എന്തായാലും ദൈവം അവളുടെ മനസ്സിൽ നിന്ന് ആ ദുഃഖം മാറ്റിക്കൊടുത്തല്ലോ. അവസാനം കല്യാണത്തിൻ്റെ അവിടെ എത്തുന്നു. അപ്പോൾ ഇവളുടെ ബ്രദറിൻ്റെ കല്യാണമാണ്. അപ്പോൾ അവിടെ ചെന്ന് നിന്നപ്പം അവരിലെ താലി കെട്ടി ഇങ്ങനെ പുറകെ ഇങ്ങനെ കെട്ടുന്നത് അവിടെ ചെന്ന് നിന്നു. അപ്പം മറ്റേ ആൾക്കാരുടെ ഭാര്യ പറഞ്ഞ് പോകാൻ പറഞ്ഞു, അവിടെ നിന്ന് നിങ്ങൾ കെട്ടണ്ടെന്ന് പറഞ്ഞു. ഇത്രയും നേരം അവരെത്രത്തോളം സന്തോഷിച്ച് തുള്ളിച്ചാടി നടന്നു, അതുപോലെ മുഖം താഴ്ത്തി അവൾ ഈ ക്രൗഡിനിടയിൽ കൂടെ എവിടെയോ പോയി. അപ്പോൾ എൻ്റെ ഈ സ്ത്രീപർവം എന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും കഥയും അങ്ങനെയുള്ള വിധവകളെ കുറിച്ചാണ്. അതുപോലെ ഈ നാടകം, ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ദുർഗ ഹൈസ്കൂളിലാണ് നമ്മൾ നടത്തിയത്. ദുർഗ ഹൈസ്കൂളിലും ഞങ്ങൾ പോകുന്നത് വെള്ളി ശനി ഞായർ മൂന്ന് ദിവസമാണ് അവതരിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച രണ്ട് ഷോ, ശനിയാഴ്ച രണ്ട് ഷോ, ഞായറാഴ്ച രണ്ട് ഷോ, പിന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറി വരും, ഓഫീസിൽ പോകണം അടുത്ത ദിവസം, എസ് ആർ ഐ പോകേണ്ടതാണ്. അപ്പോൾ ഈ അവതരിപ്പിച്ചപ്പോൾ ഞാൻ നോട്ട് ചെയ്തു, ഒരു പെൺകുട്ടി 21-22 വയസ്സ് കാണും, ആ പെൺകുട്ടി വെള്ളയും വെള്ളയുമായിട്ടിരിക്കുന്നത്, അവൾ ക്യൂവിലുണ്ട്. ഞാൻ ആ കുട്ടിയെ തന്നെ നോക്കി നിന്ന്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ ഒബ്സർവ് ചെയ്യാൻ. അപ്പോൾ അവൾക്ക് മുഖത്ത് സന്തോഷമില്ല, സങ്കടമില്ല, ഒരു നിർവികാരതയാണ്. അവൾ വന്ന് ക്യൂവിൽ നിന്ന് ഇങ്ങനെ വന്ന് ടിക്കറ്റ് എടുത്തു, അകത്ത് കയറി കണ്ടു. ഞാൻ പിന്നെ ഞങ്ങൾക്കൊരു 10-15 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ട് അടുത്ത ഷോയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട്. ഇവിടെ നേരെ ക്യൂവിൻ്റെ പുറകെ പോയി നിന്നു അടുത്ത ഷോയുടെ ടിക്കറ്റ് എടുക്കാനായിട്ട്. ആളിൻ്റെ അടുത്ത ദിവസം വന്ന് സെക്കൻഡ് ഡേ സാറ്റർഡേ അവളിത് കണ്ടു, മൂന്നോണം കണ്ടു കഴിഞ്ഞ് ആ ഗ്യാപ്പിൽ അവൾ എൻ്റെ ക്യാബിനിലോട്ട്, ഞാനാണ് കൈകൊണ്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അന്ന് കമ്പ്യൂട്ടറൊന്നുമില്ല, ക്യാബിനിലോട്ട് കയറി വന്നു. എന്നിട്ട് പറഞ്ഞ്, സാർ ഈ വിധവകളെ കുറിച്ച് പറഞ്ഞത് വളരെ കുറഞ്ഞു പോയി, ഇത്രയൊന്നും അല്ല ഞങ്ങൾ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ കുട്ടിയുടെ കാര്യം ചോദിച്ചു. അവൾ തന്നെ പറഞ്ഞു, അവൾ കുറേ നാളായിട്ടൊരു പുരുഷനെ സ്നേഹിക്കുന്നു, ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നു. അപ്പോൾ വളരെ ചെറുപ്പം മുതലേ ഉള്ള പ്രണയമായതുകൊണ്ട് 18 വയസ്സ് കഴിയണം കല്യാണം കഴിക്കണം. 18-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. വീട്ടുകാരുടെ എതിർപ്പോടുകൂടി, രണ്ട് മതത്തിൽ പെട്ട ആൾക്കാരാണ്. ആൻഡ് ഷീ ഗോട്ട് കൺസീവ്ഡ്. ഗർഭിണിയായിരിക്കുമ്പം ഭർത്താവ് ഒരു ആക്സിഡൻറ്റ് മരിച്ചു പോകുന്നു. രണ്ട് വീട്ടുകാരുമില്ല, ആരുമില്ല, ഈ കുഞ്ഞ് മാത്രം. അപ്പം ഞാൻ ആ കുട്ടിയെടുത്ത് എല്ലാവരും ചോദിക്കുന്നത് പോലെ ഒരു ക്രൂരമായ ചോദ്യമാണ്, അവളുടെ അടുത്ത് ചോദിച്ചു, യു ആർ യങ് യു ആർ ബ്യൂട്ടിഫുൾ, വൈ ഡോണ്ട് യു ട്രൈ ടു ഹാവ് അനദർ ലൈഫ്, മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചുകൂടെ, ഒരു കല്യാണം കഴിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞ ഉത്തരം, പ്രണയിക്കാൻ തുടങ്ങി ഇത്രയും കൊല്ലമായി, ആ മനുഷ്യൻ മരിച്ചു എന്നത് എല്ലാവരും പറയുന്നു, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ അയാൾ അള്ളിപ്പിടിച്ചിരിക്കുന്നു. അവൾ പറഞ്ഞത് ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ മനസ്സിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ മനസ്സിലുണ്ട്, ഭർത്താവ് കൂടെയുള്ള ഒരാൾ എങ്ങനെ വിധവയാകും? എന്നിട്ട് ഞാൻ പറഞ്ഞു, ഭർത്താവ് കൂടെയുള്ള പലരും വിധവകളാണ്, അവരുടെ മനസ്സിൽ ഭർത്താവില്ല, നിങ്ങളാണ് യഥാർത്ഥ സുമംഗലി എന്ന് പറഞ്ഞു. അവർ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. അടുത്ത ദിവസം ഷോയ്ക്കും വന്നു. അന്ന് വന്നത് കളർ സാരി കൊടുത്ത് പൂ വച്ച് വളയിട്ട് മാലയിട്ട് ആണ് വന്നത്. അപ്പോൾ ഒരു നാടകത്തിന് എന്ത് മാറ്റം, അല്ലെങ്കിൽ ഒരു വരിക്ക് എത്രമാത്രം മാറ്റങ്ങൾ ഒരു ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്.
1: നമ്മൾ ഈ നാടകത്തിൽ നിന്ന് നമ്മൾ സിനിമയിലേക്ക് വന്നാൽ, താങ്കളുടെ ഒരു നാടകം മയിൽവിലാസമാണ് എൻ്റെ സിനിമയായിട്ട്, അതിൻ്റെ സ്ക്രിപ്റ്റും തിരക്കഥയും താങ്കളുടേതായിരുന്നു. അത് കൈകാര്യം ചെയ്ത വിഷയം ഒരു പ്രത്യേക വിഷയം, നമ്മൾ സിനിമകളിൽ അധികം കാണാത്ത ഒരു കോർട്ട് റൂം ഡ്രാമ എന്നൊക്കെ പറയാവുന്ന ജോണറിലുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയം, ഒരു പ്രത്യേക പരിസ്ഥിതി നടക്കുന്ന. അപ്പോൾ സിനിമ എന്ന ഇതിലേക്ക് മേൽവിലാസം എന്ന നാടകം പരച്ചു നടപ്പെടുമ്പോൾ ആ ഒരു മീഡിയത്തിലുണ്ടായ മാറ്റം, അത് താങ്കൾ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്തത്?
0: ഈ രാംദാസ് എന്ന് പറഞ്ഞൊരു നല്ല ഡയറക്ടറാണ് മാധവ് രാംദാസ്. അദ്ദേഹമാണ് ഈ

0: സിനിമ വേണം, സിനിമ ആക്കണമെന്ന് പറഞ്ഞത്. ഞാൻ ആകെ പറഞ്ഞത് നാടകത്തിൽ നിന്ന് വ്യത്യാസം വരുത്തരുത് എന്നുള്ളതാണ്. കാരണം എനിക്കൊരു ഈ പറഞ്ഞ വിരഹം എന്ന് പറഞ്ഞത് ഈ പ്രണയിതാക്കൾക്ക് മാത്രമല്ലല്ലോ, അല്ലാതെയും വിരഹം ഉണ്ടാവില്ല, അച്ഛനും മകക്കും ഇതുണ്ടാകാമല്ലോ. അപ്പം അങ്ങനെ ഒരു വിരഹം പോലെ ഒരു അവസ്ഥ ഞാനും എൻ്റെ മകളുമായിട്ടുണ്ടായിട്ടുണ്ട്. അവൾക്ക് എന്നെ കാണാനും എനിക്ക് അവളെ കാണാനും വയ്യാത്ത അവസ്ഥ, ഞങ്ങൾ രണ്ടുപേരും വെരി വെരി ക്ലോസ്. അങ്ങനെ ഒരു അവസ്ഥയിൽ വന്നപ്പോൾ എഴുതിയതാണ് മേൽവിലാസം. മേൽവിലാസം ഒരു അച്ഛൻ്റെയും കാണാൻ പറ്റാതിരിക്കുന്ന ഒരു മകളെയും കുറിച്ചുള്ളതാണ്, അവസാനം കാണുന്നു. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അത് ചെയ്തത്. നാടകം തന്നെ ആയിരിക്കണം, അതിലൊന്ന് മാറ്റം വരുത്താൻ പാടില്ല. ക്യാമറ ഈ ഒരു മുറിക്ക് പുറത്ത് പോകരുത് എന്നുള്ള ഒരു നിർബന്ധം ഞാൻ പറഞ്ഞു, അതനുസരിച്ച് ചെയ്തു. അത് ഇന്ത്യൻ പനോരമയിലുമൊക്കെ എടുത്ത് നാഷണൽ അവാർഡിനൊക്കെ അങ്ങനെയുള്ളൊരു ഒരു ശ്രദ്ധ നേടിയ ഒരിതായി. രണ്ടെണ്ണം കൂടെ സിനിമയാകുന്നുണ്ട്, ഒന്ന് ദീർഘചതുരം, പിന്നെ ഒന്ന് ഈ തുടർച്ച തന്നെ. തുടർച്ച കുറച്ച് വലിയ ക്യാൻവാസ് ചെയ്യണം, അത് രാംദാസ് തന്നെ ചെയ്യാനാണ്. മറ്റേ വി കെ പ്രകാശാണ് ഈ രണ്ടെണ്ണത്തിന്റെ വർക്ക് നടക്കുന്നു.
1: അതുപോലെ ഉസ്താദ് സാക്കിർ ഹുസൈനുമായി ബന്ധപ്പെട്ട് താങ്കൾ പങ്കുവച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച്.
0: അതെ അതെ, ഞാൻ ഒരു പ്രോഗ്രാം അതിലെ താളം മാത്രം, അതായത് സക്കീർ ഹുസൈൻ്റെ താളവും ശോഭനയുടെ നൃത്തവും, വേറെ ആരുമില്ല, ഇങ്ങനെ ഒരെണ്ണം പ്ലാൻ ചെയ്തു. എന്നിട്ട് കുറേയൊക്കെ മുൻപോട്ട് പോയി. ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, എനിക്ക് അംജദ് അലിഖാൻ്റെ അടുത്താണ് കൂടുതൽ അടുപ്പം. ശോഭന ഡാൻസ് ചെയ്യും എന്നുള്ള ആ ഒരു താല്പര്യത്തിൽ അതിനെ അഗ്രി ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെ മൂന്ന് പേരും നമ്മൾ ഫോണിൽ കൂടെയൊക്കെ ഡിസ്കസ് ചെയ്തു ഇത് നമുക്ക് സൂര്യയിൽ അവതരിപ്പിക്കാം. സക്കീർ ഹുസൈൻ പ്ലേയിങ് തബല, ശോഭന പെർഫോമിങ് ഓൺ സ്റ്റേജ് ഭരതനാട്യം, ഇങ്ങനെ ഒരെണ്ണം പ്ലാൻ ചെയ്യണം. രണ്ട് പേർ മാത്രം ജുഗൽബന്ദി പോലെ. അപ്പോഴാണ് മരിച്ചത്. അതാണ് ദാറ്റ് ഈസ് അന്ന് ഞാനൊരു ആർട്ടിക്കിൾ എഴുതിയത്, ആൻ അൺഫുൾഫിൽഡ് ഡ്രീം ഓഫ് മൈൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയത്.
1: താങ്കളുടെ മക്കളുടെ പേര് സീത എന്നും ലക്ഷ്മണൻ എന്നുമാണ്, ഈ ഒരു പേരുകളിലേക്ക് എത്തുന്നത് എങ്ങനെ?
0: സീത ഒരിക്കലും ലക്ഷ്മണനെ ലക്ഷ്മണ എന്ന് വിളിച്ചിട്ടില്ല, അനുജ എന്നാണ് വിളിച്ചിട്ടുള്ളത്. നമ്മുടെ രാമായണത്തിൽ അറിയാം പേര് വിളിച്ചിട്ടില്ല. പിന്നെ ലക്ഷ്മണനാണെങ്കിൽ ഒരിക്കൽ പോലും സീതയുടെ മുഖം കണ്ടിട്ടില്ല, കാൽപാദങ്ങളിൽ നോക്കിയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു ബന്ധം അനിയനും ചേച്ചിയും ഇവർ തമ്മിൽ ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ആ രീതിയിലാണ് സീതയും ലക്ഷ്മണനും എന്നുള്ള പേര് ഞാൻ ഇടാൻ കാരണം.
1: നമ്മൾ വീണ്ടും സൂര്യയിലേക്ക് വന്നാൽ 1977 സൂര്യ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നിപ്പോൾ പുറത്തു പോകുന്ന കുട്ടികൾക്ക് അറിയാം ഈ വോളണ്ടിയറിങ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകൾ പ്രവർത്തിക്കുകയൊക്കെ, ഇപ്പോൾ വിദേശ പഠനത്തിന് പോകുന്നവർക്കൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്ന കാര്യമാണ് ഏതെങ്കിലുമൊക്കെ സംഘടനകളിൽ വോളണ്ടിയറായിട്ട് പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ വോളണ്ടിയറിങ് എന്നുള്ള ആശയത്തിൻ്റെ പുറത്താണ് സൂര്യ കൂടുതലായി 20-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ആ ഒരു ആശയം തുടക്കം മുതലേ അത് വന്നതിനെ കുറിച്ച്, ആ ഒരു ആശയത്തിൽ ഊന്നി ഇപ്പോഴും തുടർന്നു പോകുന്നതിനെ കുറിച്ച് കൂടി.
0: സൂര്യ തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങളൊരു തീരുമാനം എടുത്തിരുന്നു, ഒന്ന് ഈ ടിക്കറ്റഡ് ഷോസ്, കമേഴ്സ്യൽ ആക്ടിവിറ്റീസ് അങ്ങനെയുള്ളത് ഇല്ല എന്നുള്ളത്. ആര് ഇതിനകത്ത് വർക്ക് ചെയ്താലും ഇറ്റ് ഷുഡ് ബി വോളണ്ടറി സർവീസ്. നമ്മളിപ്പം ഭരതനാട്യത്തിന് വേണ്ടിയിട്ടോ മോഹിനിയാട്ടത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നാടകങ്ങൾക്ക് വേണ്ടിയിട്ടോ പൂരക്കളിക്കോ തെയ്യത്തിനോ ഒക്കെ വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാടിനോട് ചെയ്യുന്ന ഒരു സൽക്കർമ്മമാണെന്ന് മാത്രം കരുതുന്നവർ വന്നാൽ മതി, ഇത് പ്രവർത്തിക്കണമെങ്കിൽ എനിക്ക് പൈസ തരണം എന്ന് പറയുന്നവരെ നമ്മൾ എടുക്കില്ല. അടുത്ത കൊല്ലം 50-ാമത്തെ വർഷമാണ് സൂര്യയുടെ. പിന്നെ ചില ആൾക്കാരൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തും, അവർ പറയും നിങ്ങളൊരു കാര്യം ചെയ്യും, നാളെ എനിക്ക് ഹോളിഡേ ആണ്, ഞാൻ എൻ്റെ കാറും ഡ്രൈവറെയും വിട്ടുതരാം, നിങ്ങൾ ടാക്സി ഒന്നും എടുക്കണ്ട, എൻ്റെ കാർ ഉപയോഗിച്ചുള്ളൂ എന്ന് പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ഒരു എനർജി കിട്ടും. ഞാൻ ISRO ജോലി ചെയ്യുമ്പം നമ്മുടെ സൂര്യയുടെ ടൈം 6:45 ആണ്, കാരണം 5:30 അവിടുന്ന് വരാൻ പറ്റും ബസ്സിൽ. ഇവിടെ വരുമ്പോൾ ഒരു 6:30 വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് ഉടനെ സൂര്യയുടെ പ്രോഗ്രാം തുടങ്ങാനായിട്ട്, എല്ലാ പ്രോഗ്രാമും സൂര്യയുടെ 6:30. അപ്പം നമ്മൾ ഇങ്ങനെ ഓഫീസിലെ ജോലി കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ടാഗോർ തിയേറ്ററിലോ എവിടെയാണെന്ന് പറഞ്ഞാൽ വരുമ്പോൾ ക്യൂ ഉണ്ടാവും അകത്ത് കയറാനായിട്ട്. ആൾക്കാർ കയറുമ്പോൾ ചിലർ മുന്നോട്ട് വന്നിട്ട് പറയും നിങ്ങൾ ഓഫീസിൽ നേരെ വരികയല്ലേ, ഒന്നും കഴിച്ചു കാണില്ല എന്ന് പറഞ്ഞിട്ട് വടയോ അവർ വീട്ടിലുണ്ടാക്കി എന്തെങ്കിലും നമ്മുടെ തരും. ഇതൊക്കെ ഒരു എന്താ പറയുക, മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ സ്ട്രെങ്ത്, എനർജി, മോട്ടിവേഷൻ ഒക്കെ തരുന്നതല്ലേ, അതാണ്. പിന്നെ അവാർഡ് കൊടുക്കില്ല എന്നൊരു തീരുമാനം എടുത്തിരുന്നു.
1: താങ്കളൊരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, ഒരു എഞ്ചിനീയറിംഗ് സിസ്റ്റം ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ചോദ്യം, സൂര്യ പോലുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇതൊരു വ്യക്തിയുടെ ഒരു ബ്രെയിൻ ചൈൽഡ് എന്നതിനപ്പുറത്തേക്ക് ഇത് സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു സിസ്റ്റമായി

0: അവരുടെ കാലശേഷവും പ്രവർത്തിക്കുന്ന തരത്തിലുള്ള എന്ത് ഡിസൈനാണ് താങ്കൾ എന്ന എഞ്ചിനീയർ ഈ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്?
1: എഞ്ചിനീയർ എന്നുള്ള രീതിയിലല്ല, ഒരു കല ആസ്വാദകൻ എന്ന രീതിയിൽ ഐ ഹാവ് എ സെക്കൻഡ് ലൈൻ ഓഫ് പീപ്പിൾ. ആ ലൈനിന്റെ പേരാണ് സൂര്യകിരൺ എന്നാണ് അതിന്റെ പേര്. അപ്പോൾ ഐ എം ട്രെയിനിങ് ദ യങ്സ്റ്റേഴ്സ്. 6:30 പ്രോഗ്രാമിന് ഞാൻ 6:40 വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അതുവരെയുള്ള എല്ലാ ജോലികളും ചെയ്യുന്നത് സൂര്യകിരണിലെ ആൾക്കാരാണ്. ഞാൻ ഒരു ദിവസം പോയില്ലെങ്കിലും പരിപാടി നടക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ആൻഡ് ഐ ഹാവ് ട്രസ്റ്റ് ഇൻ ദം. അതുകൊണ്ട് അതിന് ഒരു പ്രയാസം ഉണ്ടാവില്ല. തുടർന്ന് തന്നെ പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം.
0: എന്തായാലും താങ്കളുടെ മുന്നോട്ടുള്ള ഈ യാത്രയ്ക്ക് എല്ലാവിധമായ ആശംസകളും. താങ്കളുടെ വിലയേറിയ സമയം നമ്മുടെ ആകാശവാണി സ്റ്റുഡിയോയിലെത്തി സുദീർഘമായ താങ്കളുടെ ഒരു ജീവിതം അതിൻ്റെ ഒരു നേർചിത്രം തന്നെ ശ്രോതാക്കൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചതിന് നന്ദി.
1: സന്തോഷം. താങ്ക് യു.
2: നേർമൊഴിയിൽ ഇതുവരെ കേട്ടത് നാടകകൃത്തും സംവിധായകനും കേരള സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യ കൃഷ്ണമൂർത്തിയുമായുള്ള ആഭിമുഖം. സ്റ്റുഡിയോയിൽ ഒപ്പം എം കെ ദിലീപ്.
3: നേർമൊഴി സമാപിക്കുന്നു.
4: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം അക്ഷരത്തെറ്റ്, യേശുദാസ് പാടിയ ഗാനം, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

0: ലംഹെ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: ജി വേണുഗോപാൽ പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം വർത്തമാനകാലം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജോൺസൺ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: ചിത്രം വാർത്ത യേശുദാസ് പാടിയ ഗാനം രചന ബിജു തിരുമല സംഗീതം എ ടി ഒ.

സമയം 3 മണി. തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഇപ്പോൾ തിരൈപ്പൂക്കൾ. ചിത്രം കിഴക്കേ പോകും റെയിൽ, എസ് ജാനകി പാടിയ ഗാനം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: ചിത്രം കിഴക്കുവാസൽ, എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം.
3: പച്ചമലപ്പൂവ് നീ ഉച്ചി മലത്തേന്,

0: ഒരറിയിപ്പ്. ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321, 9495569321. ഓർമ്മിക്കുക, ജൂൺ 15 രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. അറിയിപ്പ് സമാപിച്ചു. തിരേപ്പൂക്കൾ തുടർന്ന് കേൾക്കാം. ചിത്രപാടിയ ഗാനം ചിത്രം കാതൽ ഒരു കവിത.
1: ദിശാസൂചി റേഡിയോ ഹെൽത്ത്.

0: സമയം 3:45.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സ്തനാർബുദം എന്ന രോഗത്തെക്കുറിച്ചാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് സംസ്ഥാന ആരോഗ്യവകുപ്പിലെ കൺസൾട്ടന്റും റേഡിയേഷൻ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ അൻസാർ സുഹദ് സേഠ്. ഒപ്പം ചേരുന്നു അഞ്ജു ജി പ്രസാദ്.
3: നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
4: നമസ്കാരം.
3: സ്തനാർബുദം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് സർ?
4: കാരണങ്ങൾ വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമിതവണ്ണം. സാധാരണയായിട്ട് അമിതവണ്ണമുള്ള സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് സ്തനാർബുദം കാണുന്നത്. അതിന്റെ കാരണം, സ്തനാർബുദം എന്ന് പറയുന്നത് ഹോർമോൺ ഡിപ്പെൻഡന്റ് ട്യൂമറാണ്. അതായത് ഹോർമോണും വ്യത്യാസങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ട്യൂമർ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു സ്ത്രീയാക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ഈസ്ട്രജനും പ്രൊജസ്റ്റോണുമാണ്. അതിന്റെ സ്വീകരണികൾ അഥവാ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ശരീരത്തിലെ കൊഴുപ്പിലാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ തൊക്കിനടിയിലുള്ള കൊഴുപ്പിലാണ് ഈ സ്വീകരണികൾ ഉള്ളതെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈസ്ട്രജനും പ്രൊജസ്റ്റോണും കൂടുതൽ ഇതുമായിട്ട് പ്രതിപ്രവർത്തിക്കാനുള്ള സാഹചര്യം ലഭിക്കുന്നു. അങ്ങനെ വണ്ണമുള്ള സ്ത്രീകളിൽ കൂടുതലായിട്ട് ഈ റിസപ്റ്റേഴ്സ് കാണുന്നത് കൊണ്ട് കൂടുതലായിട്ട് സാധ്യത അവരിൽ കാണുന്നു. അപ്പോൾ അമിതവണ്ണമാണ് ഏറ്റവും പ്രധാന ഘടകം. പിന്നെയുള്ളത് ചില പ്രത്യേക ട്യൂമറുകൾ, സാധാരണ നിർദോഷങ്ങളാണെന്ന് പറയപ്പെടുന്ന ചില മുഴകൾ വളരെ കാലം നിലനിൽക്കുകയാണെങ്കിൽ ക്യാൻസറായിട്ട് മാറാം. ഉദാഹരണത്തിന് മാറൽ ഓടി നടക്കുന്ന മുഴയെന്നറിയപ്പെടുന്ന മൗസ് ഇൻ ബ്രസ്റ്റ് എന്നറിയപ്പെടുന്ന ഫൈബ്രോ അഡിനോമ. ഫൈബ്രോ അഡിനോമ വളരെ അപൂർവമായിട്ട് ക്യാൻസറായിട്ട് മാറാം. അതുപോലെ സ്ക്ലീറോസിങ് അഡിനോസിസ് എന്ന് പറഞ്ഞാൽ സ്തനത്തിന്റെ ഉൾവലിവുണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് സ്ക്ലീറോസിങ് അഡിനോസിസ് എന്ന് പറയുന്നത്. ഈ സ്ക്ലീറോസിങ് അഡിനോസിസ് വളരെ അപൂർവമായിട്ട് ക്യാൻസറായിട്ട് മാറാം. അതുപോലെ ഇതിൻ്റെ മാറിന് അതിൻ്റെ അത് വളരെ സോഫ്റ്റായിട്ടുള്ള വളരെ മൃദുവായിട്ടുള്ള ഒരു അവയവമായതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നാരുകൾ പോലുള്ള ഘടകങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ആ നാരുകളുടെ അംശവും അതേപോലെ തന്നെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ചേർന്നുള്ള ഒരു വളർച്ച, ഒരു ട്യൂമർ ഉണ്ടാകാറുണ്ട്. അതിന് ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് ഓഫ് ബ്രസ്റ്റ് എന്നാണ് പറയുന്നത്. ഇതിനെ മൂന്നിനെയും പ്രീ മെലിഗ്നന്റ് എന്നാണ് പറയുന്നത്. അതായത് വളരെ അപൂർവമായിട്ട് അത് ക്യാൻസറായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ട്യൂമറുകൾ ക്യാൻസറായിട്ട് മാറാം. പിന്നെ ഒരു പരിധിവരെ പാരമ്പര്യ ഘടകം, 5-10% വരെ ബ്രസ്റ്റ് ക്യാൻസറുകൾ പാരമ്പര്യജന്യമായി നിയന്ത്രിക്കപ്പെടുന്നു. ജനിതകപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ചില ആൾക്കാരിൽ പാരമ്പര്യജന്യമായിട്ട് സ്ഥിതി ചെയ്യുന്നു. അങ്ങനെയുള്ളവരുടെ ഫാമിലികളിൽ ക്യാൻസർ കൂടുതലായിട്ട് കണ്ടുവരുന്നു. അത് ബ്രസ്റ്റ് ക്യാൻസർ മാത്രമല്ല, അണ്ഡാശയ ക്യാൻസർ, അതുപോലെ ഗർഭാശയ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ഇത് മൂന്നും ഒരുമിച്ചാണ് കുടുംബങ്ങളിൽ കണ്ടുവരുന്നത്. അപ്പോൾ അതായത് ഒരു കുടുംബത്തിലെ ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ

0: വന്നാൽ ആ ആളുമായി രക്തബന്ധമുള്ള ആർക്കും ബ്രസ്റ്റ് ക്യാൻസർ വരാം, അതുപോലെ അണ്ടാശയത്തിൻ്റെ ക്യാൻസർ അഥവാ ഒവേറിയൻ ക്യാൻസർ, അതുപോലെ ഗർഭാശയ ക്യാൻസർ അഥവാ എൻഡോമെട്രൽ ക്യാൻസർ, ഇവ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറും ഒവേറിയൻ ക്യാൻസറും കൂടെ ചേർന്ന് കണ്ടുവരുന്ന ലിഞ്ച് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സിൻഡ്രോം തന്നെ നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെ പാരമ്പര്യ ഘടകമൊന്ന്. ഇനിയുള്ളത് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ. നമ്മുടെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന റേഡിയേഷൻ്റെ അളവ് വളരെ കൂടുതലായിട്ടുണ്ടെങ്കിൽ, ആ വളരെ കൂടുതലായിട്ടുള്ള റേഡിയേഷനുമായി നിരന്തര സമ്പർക്കം പുലർത്തുകയാണെങ്കിൽ, വളരെ അപൂർവമായി നമ്മുടെ ശരീരത്തിൽ ചില സ്ഥിതി ചെയ്യുന്ന ചില ഓങ്കോജീനുകളുണ്ട്. ആ ഓങ്കോജീനുകളുടെ ഘടനയിൽ വരുന്ന വ്യത്യാസം, ആ ജീൻ മ്യൂട്ടേഷൻ ബ്രസ്റ്റ് ക്യാൻസറിന് വഴിതെളിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ അതിനകത്ത് ബ്രസ്റ്റ് ക്യാൻസർ 1, ബ്രസ്റ്റ് ക്യാൻസർ 2 ജീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ജീനുകളുടെ സാന്നിധ്യവും അതിൻ്റെ ഘടനാ വ്യതിയാനവും ബ്രസ്റ്റ് ക്യാൻസറിന് കാരണമാകുന്നതും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ രാസവസ്തുക്കളുമായിട്ടുള്ള നിരന്തര സമ്പർക്കം, അതും ഈ ജനിതക വ്യതിയാനങ്ങൾക്ക് ഇടയാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സ്മോക്കിംഗ്. നമ്മുടെ നാട്ടിലെ സ്മോക്കിംഗ് അത്രയും കൂടുതലല്ലെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിലെ സ്ത്രീകളിൽ ഇപ്പോഴും നമ്മുടെ നാട്ടിലും കൂടി വരുന്നുണ്ട്. പാശ്ചാത്യ രാജ്യ പ്രത്യേകിച്ച് വളരെ സമയം മുഷിച്ചിരുന്ന് ജോലി ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾക്ക് ഈ ഉറക്കമുളച്ചിരിക്കാൻ വേണ്ടി പലപ്പോഴും സ്മോക്കിങ്ങിൻ്റെ ശീലമൊക്കെ വരുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ പോലെ തന്നെ ഇന്ത്യയിലും അത് പ്രസക്തമായി തുടങ്ങിയിട്ടുണ്ട്. സ്മോക്കിംഗ് ഒരു വിഷയമാണ്. ആൽക്കഹോളിസം. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഗർഭനിരോധന ഗുളികകൾ. അതിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം. സാധാരണ ഇപ്പോൾ മെൻസ്ട്രുവേഷനിൽ, പീരീഡ്സിൽ ആർത്തവ ചക്രത്തിന് വരുന്ന വ്യതിയാനങ്ങൾക്ക് വേണ്ടി ആ വ്യതിയാനങ്ങൾ ശരിക്കും അത് കൺട്രോൾ ചെയ്ത് ആ ചക്രം പൂർവ്വസ്ഥിതിയിലാക്കാൻ വേണ്ടി പലപ്പോഴും ഗൈനക്കോളജിസ്റ്റുകൾ ഹോർമോൺ ഗുളികൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. പക്ഷേ ഗൈനക്കോളജിസ്റ്റിൻ്റെ ആ ഉപദേശത്തിൻ്റെ ആ കാലാവധി കഴിഞ്ഞിട്ടും ഇവരിത് ചിലപ്പോൾ തുടർന്നു പോയെന്ന് വരാം. പിന്നെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ ഈ ആർത്തവം താൽക്കാലികമായി നിർത്തിവെക്കാൻ വേണ്ടി ഈ ടാബ്ലറ്റ്സ് ഉപയോഗിക്കാറുണ്ട്. അത് പലപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കില്ല. അപ്പോൾ അത് പലതവണ ആ സന്ദർശനം ആവർത്തിക്കുമ്പോഴേക്കും പലതവണ ഈ ടാബ്ലറ്റ്സ് ഉള്ളിൽ ചെന്നിട്ടുണ്ടാവും. അതിനകത്ത് ചിലപ്പോൾ ഡോക്ടറിന് റോള് പോലും ഉണ്ടാവില്ല, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അത് ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ ഗർഭനിരോധന ഗുളികകളുടെ അമിതമായിട്ടുള്ള, ശരിക്കും അതിൻ്റെ ലോജിക്കില്ലാത്ത ഉപയോഗവും ഒരു കാരണമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്.
1: സാർ, എന്തൊക്കെ ലക്ഷണങ്ങളാണ് സാധാരണഗതിയിൽ കണ്ടുവരാറുള്ളത്?
0: ചലനരഹിതമായ, വേദനാരഹിതമായ മുഴയാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പിന്നെ മുലക്കണ്ണിൽ നിന്ന് ചിലപ്പോൾ സ്രവമുണ്ടായെന്ന് വരാം. സാധാരണഗതിയിൽ ഇപ്പോൾ ഹോർമോൺ ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളിനെ സംബന്ധിച്ച്, ഹോർമോണിൻ്റെ സ്വാധീനമുള്ള സാധാരണ ആർത്തവചക്രത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു സ്ത്രീക്ക് മുലക്കണ്ണിൽ കൂടി ആ ആർത്തവ സമയത്ത് ചിലപ്പോൾ ഒരു ഡിസ്ചാർജ് പോലെ വന്നു എന്ന് വരാം. അത് ഹോർമോൺ വ്യത്യാസത്തിൻ്റെ മാത്രമാണ്. പക്ഷേ ആ സ്രവത്തിൻ്റെ നിറം ചുവപ്പ് കളറിലാകുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വ്യത്യാസമാണ്. ആ ചുവപ്പ് കളറിലുള്ള ഡിസ്ചാർജ് പലപ്പോഴും പരിശോധനയ്ക്ക് കൊടുത്ത് ആ പരിശോധനയിലെ അർബുദകോശങ്ങളുടെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വേദനാരഹിതമായ, ചലനരഹിതമായിട്ടുള്ള മുഴ, നിപ്പിൾ ഡിസ്ചാർജ്, മുലക്കണ്ണുകളുടെ വലിപ്പ വ്യത്യാസം. സാധാരണഗതിയിൽ ഇടത് മുലക്കണ്ണും വലത് മുലക്കണ്ണും ഏകദേശം ചെറിയ വ്യത്യാസം സ്വാഭാവികമായിട്ട് ഫിസിയോളജിക്കൽ ഡിഫറൻസ് തന്നെയുണ്ട്. പക്ഷേ അതിൽ കൂടുതലായിട്ട് വ്യത്യാസം കാണുന്നു. ഏതെങ്കിലും ഒരു സ്ഥാനത്തിന് കുറച്ച് ഉള്ളിലേക്കുള്ളൊരു വലിവ് കാണുന്നു, അല്ലെങ്കിൽ പുറത്തേക്ക് കാണുന്ന ചില വ്യത്യാസങ്ങൾ, സ്കിൻ ചേഞ്ചസ്, അതിനകത്ത് അതിൻ്റെ തൊലിപ്പുറത്ത് കാണുന്ന വ്യത്യാസങ്ങൾ, തൊലിപ്പുറത്ത് ഒരു അണുബാധയുടെ ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ തൊലിപ്പുറത്ത് ചില പ്രത്യേക പാടുകൾ, അല്ലെങ്കിൽ പുറത്തേക്ക് ദൃശ്യമാകാവുന്ന ചില മുഴകൾ, ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിൽ ഇത് കണ്ടു എന്ന് വരാം. പിന്നെ ഇത് സാധാരണഗതിയിൽ മാറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മുഴകളുടെ കാര്യമാണ് ഈ പറഞ്ഞത്. അതേസമയത്ത് മാറിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ആ ഏത് ഭാഗത്തേക്ക് പടർന്നു പിടിച്ചു എന്നുള്ളതനുസരിച്ചായിരിക്കും അത്തരം ആൾക്കാരുടെ രോഗലക്ഷണം ഉണ്ടാവുക. ഇപ്പോൾ ഉദാഹരണത്തിന് കരളിലേക്ക് പടർന്നു പിടിച്ച ഒരു രോഗമാണെങ്കിൽ മഞ്ഞപ്പിത്തമായിട്ടായിരിക്കും ആ രോഗിക്ക് ആദ്യമായിട്ട് വരിക. തലച്ചോറിലോട്ട് പടർന്നു പിടിച്ച ഒരാളുടെ നാലാം ഘട്ടത്തിലെ അസുഖമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അപസ്മാരമായിട്ടോ അല്ലെങ്കിൽ ബോധക്ഷയമായിട്ടോ പരാലിസിസ് ആയിട്ടോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എല്ലുകളിലേക്ക് വ്യാപിച്ച ഒരു ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ പല സ്ഥലത്തുള്ള എല്ലുകളിലുള്ള വേദനയായിട്ടായിരിക്കും ചിലപ്പോൾ വരിക. അപ്പോൾ അങ്ങനെ മുലക്കണ്ണിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അസുഖമാണെങ്കിൽ ആ ലക്ഷണങ്ങൾ, വേറെ സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലക്ഷണങ്ങൾ. അതല്ല, മാറിൻ്റെ ലിംഫാറ്റിക് ഡ്രെയിനേജ്, അതായത് ലസികാ കുഴലുകളും ലസികാ നോട്ട്സും, അത് സ്ഥിതി ചെയ്യുന്നത് കക്ഷത്തിലാണ്. അപ്പം അതുകൊണ്ട് കക്ഷത്ത് ചിലപ്പോൾ കഴലകൾ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്, കഴല വീക്കമായിട്ട് വരാൻ സാധ്യതയുണ്ട്. പലപ്പോഴും അത് വിയപ്പ് ഗന്ധി എന്നുള്ള ഒരു അണുബാധയിൽ നിന്നാണ് ആ കഴല വീക്കം ഏറ്റവും കൂടുതലായിട്ട് സ്ത്രീകളിൽ കണ്ടുവരുന്നതെങ്കിലും വളരെ അപൂർവമായി ഈ കഴല വീക്കം മാറിൻ്റെ ക്യാൻസറിൻ്റെ ലക്ഷണമാകാം. ആന്റിബയോട്ടിക്സ്

0: ഇതിന്റെ കോഴ്സ് കഴിഞ്ഞിട്ടും പലപ്പോഴും മാറാതെ നിൽക്കുന്ന മുഴ കുത്തിപ്പരിശോധിച്ച് നോക്കുമ്പോൾ അത് അതിനകത്ത് അർബുദകോശങ്ങളുടെ സാന്നിധ്യം പലപ്പോഴും സ്ഥിരീകരിക്കപ്പെടാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പൊതുവെ സ്തനാർബുദത്തിന്റെ ലക്ഷണങ്ങളെന്ന് പറയാം.
1: സർ, ഈ രോഗത്തിന്റെ പരിശോധനാ രീതിയെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ശരിക്കും പറഞ്ഞാല് തുടങ്ങുന്നത് സ്വയമാണ്. അതായത് സ്വന്തമായുള്ള മാറിന്റെ പരിശോധനയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമ്മളെല്ലാ സ്ത്രീകളെയും അത് പറഞ്ഞ് പരിശീലിപ്പിക്കണം. അതായത് കുളിച്ച് വന്ന് മാറ് സോഫ്റ്റായിട്ടിരിക്കുന്ന സമയത്ത് മാറിൽ അത് കൈ തലയ്ക്ക് പിടിച്ച് കൈ പത്തി വെച്ച് എല്ലാ ഭാഗത്തേക്കും പരതി നോക്കണം. ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും വശങ്ങളിലേക്കും മുകളിലേക്കും താഴേക്കും പരതി നോക്കണം. അതുപോലെ ഇടത് സൈഡിലാണെങ്കിൽ വലത് കൈ മാറിൽ വെച്ചിട്ട് ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും മുകളിലേക്കും താഴേക്കും വശങ്ങളിലേക്കും പരതി നോക്കണം. ഇത് നിന്നും ഇരുന്നും കിടന്നും പരിശോധിച്ച് നോക്കണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കൈ പത്തി തന്നെ ഉപയോഗിക്കണം. അതായത് കൈ വിരലുകളാണ് അവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ മിക്കവാറും എല്ലാവർക്കും സ്വന്തമായിട്ടൊരു മുഴയായിട്ട് ഫീൽ ചെയ്തു എന്ന് വരാം. ആ സമയത്ത് കൈ പത്തി വെച്ച് പരതുകയാണെങ്കിൽ മുഴ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്തുള്ള ഒരു ഹെൽത്ത് സിസ്റ്റത്തിലെ ഒരു സിസ്റ്ററുമായിട്ടോ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ആശാപ്രവർത്തകമായിട്ടോ ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കും. അത് പരിശോധിച്ച് നോക്കേണ്ടതാണോ, ഇനിയൊരു അൾട്രാസൗണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ടോ, ഒരു മാമോഗ്രാം ചെയ്യേണ്ടതായിട്ടുണ്ടോ, കുത്തി പരിശോധനയുടെ ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള മാർഗനിർദ്ദേശം അവിടെ നിന്ന് ലഭിക്കും. അപ്പോൾ അത് സെൽഫ് ബ്ലസ്റ്റ് എക്സാമിനേഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. സെൽഫ് ബ്ലസ്റ്റ് എക്സാമിനേഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ഹെൽത്ത് അതോറിറ്റിയെ സമീപിക്കുക. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ഡോക്ടർ അല്ലെങ്കിൽ നഴ്സ് മാറ് പരിശോധിച്ച് നോക്കും. അപ്പോൾ ആ മാറ് പരിശോധിച്ച് നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളുള്ള മുഴയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഓടിയടക്കുന്ന മുഴയാണെങ്കിൽ ഞാൻ പറഞ്ഞു നിർദോഷമായിട്ടുള്ളൊരു മുഴയാകാനാണ് സാധ്യത. അതേസമയത്ത് ചലനരഹിതമായ വേദനാരഹിതമായിട്ടുള്ളൊരു മുഴയാണെന്നുണ്ടെങ്കിൽ അത് ക്യാൻസർ ആകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആദ്യമായി നമ്മൾ ചെയ്തു നോക്കുന്നത് ഒരു അൾട്രാസൗണ്ടാണ്. മാറിൻ്റെ ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കും, കാരണം അതിനകത്ത് റേഡിയേഷൻ്റെ റിസ്ക് ഇല്ല. അപ്പോൾ മാറിന് ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് സംശയാസ്പദമായിട്ടുള്ളൊരു മുഴ കാണുകയാണെങ്കിൽ അടുത്ത ഘട്ടം മാമോഗ്രാം ചെയ്ത് നോക്കലാണ്. മാമോഗ്രാമിൽ കുറച്ചുകൂടി പിക്ചർ വ്യക്തമാകും, പക്ഷെ അതിനകത്ത് റേഡിയേഷൻ്റെ റിസ്ക് ഉണ്ട്. ഒരു സാധാരണ എക്സ്റേയുടെ 5 ഇരട്ടി റേഡിയേഷൻ അതിനകത്തുണ്ട്. കാരണം മാറിനോട് അടുക്കി പിടിച്ച് ആ എക്സ്റേ കാസറ്റ് മാറിനോട് അടുക്കി പിടിച്ചാണ് എക്സ്റേ എടുക്കുന്നത്. അപ്പോൾ എക്സ്പോഷർ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അൾട്രാസൗണ്ട് ചെയ്ത് നോക്കി സംശയമുണ്ടെങ്കിൽ മാത്രമേ മാമോഗ്രാം ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ സ്വയപരിശോധന, അൾട്രാസൗണ്ട് പരിശോധന, മാമോഗ്രാം പരിശോധന, ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കുത്തിയെടുത്തുള്ള പരിശോധന, ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്ന് പറയുന്ന, വേറൊന്നുമല്ല സൂചിയിട്ട് കുത്തിയെടുത്ത് അതിനകത്ത് നിന്ന് വലിച്ചു നോക്കി അതിനകത്ത് നിന്ന് കിട്ടുന്ന ആ മെറ്റീരിയലിൽ അർബുദകോശങ്ങളുടെ സാന്നിധ്യമുണ്ടോ എന്നറിയുന്ന ടെസ്റ്റാണ് FNAC എന്ന് പറയുന്നത്. അത് അൾട്രാസൗണ്ട് ഗൈഡഡും ആകാം. അതായത് അൾട്രാസൗണ്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആ നീഡിൽ പ്രോബ് എവിടെയാണ് എത്തുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നീഡിലിട്ടിട്ട് വലിച്ചെടുക്കുന്ന രീതിയാണ് അൾട്രാസൗണ്ട് ഗൈഡഡ് FNAC. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ സംശയമുണ്ടെങ്കിൽ ബയോപ്സിയാണ്. ബയോപ്സി തന്നെ 2-3 തരത്തിലുണ്ട്. പഞ്ച് ബയോപ്സിയുണ്ട്, ട്രൂ കട്ട് ബയോപ്സിയുണ്ട്, ഇൻസിഷൻ ബയോപ്സിയുണ്ട്, എക്സിഷൻ ബയോപ്സിയുണ്ട്. പഞ്ച് ബയോപ്സി എന്ന് പറഞ്ഞാൽ ഒരു പഞ്ച് ബയോപ്സി ഫോഴ്സപ്സ്, അതിന് ആ മെറ്റീരിയൽ ആ ഉപകരണത്തിൻ്റെ പേരാണ് പഞ്ച് ബയോപ്സി എന്ന് പറഞ്ഞാൽ. ഒരു ശരിക്കൊരു പഞ്ച് പോലാണ്, പഞ്ചിങ് മെഷീൻ പോലാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ കുറച്ച് നോർമൽ ടിഷ്യൂവും കുറച്ച് അബ്നോർമൽ ടിഷ്യൂവും കൂടെ ചേർന്നാണ് അതിനകത്ത് വരുന്നത്. ട്രൂ കട്ട് ബയോപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രൂ കട്ട് ബയോപ്സി നീഡിലിട്ടിട്ട് ഈ പറഞ്ഞതുപോലെ അൾട്രാസൗണ്ട് ഗൈഡഡോ ഒക്കെ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഇൻസിഷൻ ബയോപ്സി എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ സംശയാസ്പദമായിട്ടുള്ള ആ ഏരിയയിൽ നിന്ന് എടുക്കുന്നത് കൂടാതെ ചുറ്റുമുള്ള കുറച്ച് നോർമലായിട്ടുള്ള ടിഷ്യൂവും കൂടെ എടുക്കും. കാരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ അബ്നോർമൽ സെൽസിനെ കുറച്ചുകൂടി വ്യക്തമായി കണ്ടുപിടിക്കാനാകും. എക്സിഷൻ ബയോപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുഴ മൊത്തമായിട്ട് എടുക്കുന്നതാണ്. മുഴ മൊത്തമായിട്ട് എടുത്തു കളയുമ്പോൾ അത് ഏകദേശം ഒരു ശസ്ത്രക്രിയയുടെ അത്രയും തന്നെ ചിലപ്പോൾ ഗുണം ചെയ്യുന്നു വരും. പക്ഷേ അതുകൊണ്ട് ഓപ്പറേഷൻ കംപ്ലീറ്റ് ആണോന്നില്ല. ഈ എക്സിഷൻ ബയോപ്സിയുടെ റിപ്പോർട്ട് ഇപ്പോൾ സംശയാസ്പദമാണെന്ന്, സംശയാസ്പദം മാത്രമല്ല അതിനകത്ത് ക്യാൻസറിൻ്റെ സൂചന ഉണ്ടെങ്കിൽ ആ മുഴ മൊത്തമായിട്ട് 2 സെന്റിമീറ്റർ എല്ലാ സ്ഥലത്തും മാർജിനോടുകൂടി എടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ അതിനുശേഷമാണ് ആ രോഗത്തിൻ്റെ സ്റ്റേജ്, ഇപ്പോൾ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ സ്ഥിരീകരിച്ചു എന്നിരിക്കട്ടെ, രോഗത്തിൻ്റെ സ്റ്റേജ് അനുസരിച്ചിട്ട് ബാക്കിയുള്ള വർക്കപ്പൊക്കെ ചെയ്യണം. നെഞ്ചിൻ്റെ എക്സ്റേ എടുക്കണം, കാരണം ശ്വാസകോശത്തിലോട്ട് സ്പ്രെഡ് ചെയ്തോന്ന് അറിയാൻ വേണ്ടി. ബോൺ സ്കാൻ എടുത്ത് നോക്കണം, അത് എല്ലുകളിലേക്ക് സ്പ്രെഡ് ചെയ്തോന്ന് അറിയാൻ വേണ്ടി. ഇനി ഒരു കോൺട്രാസ്റ്റ് എൻഹാൻസ് CT സ്കാൻ തൊറാക്സ് എടുക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അകത്തേക്ക് സ്പ്രെഡിൻ്റെ സംശയം കൂടുതലായിട്ടുണ്ടെങ്കിൽ അൾട്രാസൗണ്ട് അബ്ഡമൻ ആൻഡ് പെൽവിസ് എടുത്ത് നോക്കണം, കാരണം കരളിലേക്കോ വേറെ കരളുകളിലേക്കോ ഒക്കെ വ്യാപിച്ചിട്ടുണ്ടോയെന്ന് അറിയാൻ. അങ്ങനെ പിന്നെ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ പൂർണ്ണമായിട്ട് ചെയ്ത് നോക്കണം. ചിലപ്പോൾ കരളിലേക്ക് സ്പ്രെഡ് ചെയ്തതിൻ്റെ തുടക്ക സൂചനകൾ ആ ബ്ലഡ് ടെസ്റ്റിലായിരിക്കും നമുക്ക് അറിയാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ഒരു വർക്കപ്പ് പാറ്റേൺ തന്നെയുണ്ട്, ഒരു വർക്കപ്പിൻ്റെ രീതിയുണ്ട്. ആ വർക്കപ്പിന് ശേഷമാണ് ട്രീറ്റ്മെൻറ്റ് ചികിത്സാ രീതികൾ തീരുമാനിക്കപ്പെടുക.
1: സ്തനാർബുദത്തിന്റെ ചികിത്സാ രീതി എന്താണ് സാർ?
0: പ്രധാനമായും ഒരു മുഴ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലോജിക്കും കോമൺ സെൻസും ഡിമാൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഓപ്പറേഷൻ തന്നെയാണ്. പക്ഷേ ഓപ്പറേഷൻ നേരിട്ട് സാധ്യമാകില്ല എന്നൊരവസ്ഥ വരുമ്പോൾ ആദ്യം കീമോതെറാപ്പി എടുത്ത് ചുരുക്കി അതിനെ ഓപ്പറേഷൻ വിധേയമാക്കുക. പിന്നെ കീമോതെറാപ്പി എന്ന് പറയുന്നത് രാസവസ്തുക്കൾ നമ്മുടെ ശരീരത്തിനകത്ത് പ്രവേശിപ്പിച്ച് അർബുദ കോശങ്ങളെ തെരഞ്ഞെടുത്ത് നശിപ്പിക്കുന്ന രീതിയാണ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. കീമോതെറാപ്പി അപ്പോൾ ആദ്യം ഓപ്പറേഷൻ മുന്നോടിയായിട്ട് ചെയ്യും, അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ചെയ്യും കീമോതെറാപ്പി. അതിന് പ്രത്യേക മരുന്നുകളുടെ പ്രത്യേകം കോമ്പിനേഷനുകളൊക്കെ ഉണ്ട്. പിന്നെ റേഡിയേഷൻ, കാരണം ഈ ഓപ്പറേഷൻ ഘട്ടങ്ങളിലോ അല്ലെങ്കിൽ ആദ്യം തുടക്കഘട്ടങ്ങളിലോ എന്തെങ്കിലും ആ ഭാഗത്ത് രണ്ടാമത് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഏതെങ്കിലും കൂടുതലായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ റേഡിയേഷൻ കൊടുത്ത് ആ ഭാഗത്ത് അർബുദ കോശങ്ങളെ തിരഞ്ഞെടുത്ത് നശിപ്പിക്കുകയും വേറെ ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത കുറയ്ക്കുകയും കൂടെ ചെയ്യുന്നതാണ് റേഡിയോതെറാപ്പിയുടെ ഉദ്ദേശം. പിന്നെ ടാർഗറ്റഡ് തെറാപ്പി, മോണോക്ലോണൽ ആൻറ്റിബോഡീസ് കൊടുക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോർമോൺ ആയിട്ട് ബന്ധപ്പെട്ട ട്യൂമറാണെന്ന് പറഞ്ഞു, ആ ഹോർമോണിൻ്റെ സ്വീകരണികളുടെ ടെസ്റ്റുകൾ ഈ ബയോപ്സി സമയത്തോ അല്ലെങ്കിൽ ഓപ്പറേഷൻ സമയത്തോ ചെയ്യും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ ഒരു HER2 പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതിന് മോണോക്ലോണൽ ആൻറ്റിബോഡി ട്രാസ്റ്റിസ്റ്റുമാബ് എന്നുള്ള ഒരു മരുന്ന് ഒരു വർഷം വരെ നീണ്ടു നിൽക്കുന്ന ചികിത്സാ രീതിയാണ്, ആ ടാർഗറ്റഡ് തെറാപ്പി കൊടുക്കും. അതിനുശേഷം വർഷങ്ങളോളം, അതായത് 10 വർഷം വരെ ഹോർമോണൽ ഗുളിക കൊടുക്കേണ്ടി വരും. അത് ERPR അതായത് ഹോർമോൺ റിസപ്റ്റർ സ്റ്റഡി പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ടുള്ള മരുന്ന്, ഈസ്ട്രജനും പ്രൊജസ്റ്റെറോണിനും എതിരായിട്ടുള്ള മരുന്ന് 10 വർഷത്തോളം നൽകിയാൽ പിന്നെ രണ്ടാമത് ആ ആളിന് അസുഖം വരാനുള്ള സാധ്യത 10% താഴെയുള്ളു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 4 മണി. ഇപ്പോൾ ഹിന്ദി യുഗ്മഗാനങ്ങൾ കേൾക്കാം. ചിത്രം ആരാധന, കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും പാടിയ ഗാനം.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട് ലിയറ്റ് എറണാകുളം.
3: ചിത്രം ഏക് ദുജേ കേലിയെ, എസ് പി ബാലസുബ്രഹ്മണ്യവും ലതാ മങ്കേഷ്കറും പാടിയ ഗാനം.

0: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
1: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
2: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
1: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ ആന്റിക് സിംഗപ്പൂർ കുവൈറ്റി ചെട്ടനാട് ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
2: ബംഗാളി ഹാൻഡ് മെയ്ഡ് സ്പെഷ്യൽ കൽക്കട്ട റാഫി ബാംഗിൾസ് രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
3: ചിത്രം യാദോ കി ബാരാത്, ആശാ ഭോസ്ലെയും മുഹമ്മദ് റാഫിയും പാടിയ ഗാനം.

0: മഴയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോളൂ ചൂടോടെ ഒരു സൂപ്പർ ഓഫർ. പിട്ടാപ്പലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ, അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പലിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ. എല്ലാ വാട്ടർ ഹീറ്റർ പെർച്ചേസിനുമൊപ്പം 5 years പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 വർഷത്തെ കോംപ്രഹെൻസീവ് വാറന്റി ഫ്രീ ആണെന്ന്. ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോ തണുപ്പൊക്കെ മാറ്റി വെച്ച് നേരെ വിട്ടോ പിട്ടാപ്പലിൽ ഏജൻസീസിലേക്ക്.
1: ചിത്രം ജുവൽ തീഫ്, മുഹമ്മദ് റാഫിയും ലതാ മങ്കേഷ്കറും പാടിയ ഗാനം.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും പാടിയ ഗാനം ചിത്രം സിൽസില.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: ലതാ മങ്കേഷ്കറും സുരേഷ് വാഡ്കറും പാടിയ ഗാനം ചിത്രം പിയാസ സാവൻ.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ചിത്രം അനാടി, ലതാ മങ്കേഷ്കറും മുകേഷും പാടിയ ഗാനം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. ഫ്രാൻസുമായുള്ള സാമ്പത്തിക സാംസ്കാരിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിലും സ്ലോവാക്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും സന്ദർശനം സഹായകമാകുമെന്ന് പ്രധാനമന്ത്രി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുത്തു. ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേഥ് പുതിയ കരസേനാ മേധാവിയായി നിയമിതനായി. നിലവിൽ കരസേനാ ഉപമേധാവിയായി സേവനമനുഷ്ഠിക്കുന്ന അദ്ദേഹം ഈ മാസം 30-ന് സ്ഥാനമേൽക്കും. കേരളത്തിൽ നിപ ഷിഗെല്ല ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. നിപ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് മറ്റന്നാൾ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. കൊല്ലം ജില്ലയിലെ തെന്മല അഭയകേന്ദ്രത്തിൽ വൃദ്ധരായ അന്തേവാസികൾ പീഡനത്തിനിരയായി എന്ന ആരോപണത്തിൽ സമഗ്ര അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയതായി സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ബിന്ദുകൃഷ്ണ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റണിൽ നിന്നും ഇന്ത്യയുടെ പി സിന്ധു പുറത്ത്. വനിതാ സിംഗിൾ സെമിഫൈനൽ ജപ്പാന്റെ അകാനെ യമാഗുച്ചിയോട് പരാജയപ്പെട്ടാണ് സിന്ധു പുറത്തായത്.

FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക് കേൾക്കാം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അനന്തപുരി FM ന്റെ സായാഹ്ന പരിപാടികളിലേക്ക് ഏവർക്കും സ്വാഗതം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങളാണ് ആദ്യം കേൾപ്പിക്കുന്നത്. ശ്രേയ ഘോഷാലും വിജയ് യേശുദാസും പാടിയ ഗാനം. ചിത്രം മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: ഇനി കേൾപ്പിക്കുന്നത് വിധു പ്രതാപ്, ഷാൻ റഹ്മാൻ, രമ്യ ഇവർ പാടിയ ഗാനം. ചിത്രം അടിക്കപ്പേരിയ കൂട്ടമണി. രചന മനു മഞ്ജിത്, സംഗീതം ഷാൻ റഹ്മാൻ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: അടുത്ത ഗാനത്തിന്റെ രചന അനിൽ പനച്ചൂരാൻ, സംഗീതം ബിജിപാൽ, രഞ്ജിത്തും ശ്വേതയും പാടിയത് ചിത്രം മിന്നാമിന്നിക്കൂട്ടം.

0: നിന്റെ ആഗ്രഹം എന്താ?
1: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
0: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ബീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് ബാറ്റിലാണ്.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
3: അടുത്ത ഗാനം എം ജി ശ്രീകുമാരും സുജാതയും പാടിയത്, ചിത്രം വർണ്ണ പകിട്ട്. ഗാനരചന ഗംഗയമരൻ, സംഗീതം വിദ്യാസാഗർ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: ഈ ഗാനം ശരത് പാടിയത്. ചിത്രം വർഷം, രചന സന്തോഷ് വർമ്മ, സംഗീതം ബിജിപാൽ.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോകണമെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാരാ ചോയ്സ്.

0: ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആന്റി ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: ഇനി കേൾപ്പിക്കുന്നത് മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം, ചിത്രം തസ്കരവീരൻ.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ഇനി പോക്കിരി രാജ എന്ന ചിത്രത്തിലെ ഗാനം വിജയ് യേശുദാസും പൃഥ്വിരാജും റെജിയും പാടിയ ഈ ഗാനത്തിന്റെ രചന കൈതപ്രം, സംഗീതം ജാസി ഗിഫ്റ്റ്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടി വി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടി വി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഇത് വിജയേശുദാസും ശ്വേതയും പാടിയ ഗാനം. ചിത്രം കഥ തുടരുന്നു. രചന വയലാർ ശരചന്ദ്ര വർമ്മ, സംഗീതം ഇളയരാജ.

0: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജനുവിനാവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
1: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
2: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
1: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
2: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
3: ഒരറിയിപ്പ് ശ്രദ്ധിക്കൂ. ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321 അല്ലെങ്കിൽ 9496553321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593321. ഓർമ്മിക്കുക, ജൂൺ 15 രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായുള്ള ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: അതിവേഗം മാറുന്ന ആഗോള സുരക്ഷാ വെല്ലുവിളികളുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ സേന മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 60 ദശലക്ഷത്തിലധികം യുവാക്കളുടെ നൈപുണ്യ വികസനത്തിലൂടെ രാജ്യം വലിയ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്ത് പുതിയ കരസേനാ മേധാവിയായി നിയമിതനായി. നിലവിൽ കരസേനാ ഉപമേധാവിയായി സേവനമനുഷ്ഠിക്കുന്ന അദ്ദേഹം ഈ മാസം 30 സ്ഥാനമേൽക്കും. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള കർശന നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഈ മാസം 26 മുതൽ തൂഫാൻ ക്യാമ്പയിനിന്റെ 2ാം ഘട്ടം ആരംഭിക്കുമെന്നും മന്ത്രി മലപ്പുറം എടപ്പാളിൽ പറഞ്ഞു. അന്തരിച്ച നടൻ സലീംകുമാറിന്റെ വസതി സന്ദർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇന്ന് ഉച്ചകഴിഞ്ഞാണ് അദ്ദേഹം പറവൂരിലെ ലാഫിംഗ് വില്ലയിലെത്തിയത്. കേരളത്തിൽ നിപ്പ ഷിഗെല്ല ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്ത് നിപ്പ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. നിപ്പ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കണ്ണൂർ എടക്കാടിനടുത്ത് നടാലിൽ ട്രെയിനിൽ നിന്ന് വീണ് 54-കാരൻ മരിച്ചു. തളിപ്പറമ്പ് മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ലാബ് അസിസ്റ്റന്റ് MM മഹേശനാണ് മരിച്ചത്.

ഇപ്പോൾ അറിയിപ്പുകൾ. ആകാശവാണി അനന്തപുരി FM 101.9. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 6:20 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം തുടരും. 6:50 വയലുംവീടും പരിപാടിയിൽ നെല്ലിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും നിയന്ത്രണ മാർഗങ്ങളും, ഡോക്ടർ ജ്യോതി സാറ ജേക്കബുമായുള്ള അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി കേൾക്കാം. 7:20, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 FM ന്യൂസ് ഹെഡ്ലൈൻസ്, 9:00 കേൾക്കാം സാറ്റർഡേ നൈറ്റ് ഫീവർ, 9:30 സംഗീതസുധയിൽ R. വെങ്കിട്ടരാമൻ അവതരിപ്പിച്ച വീണ കച്ചേരി കേൾക്കാം.

ശാസുലഭി 10:30 പതിനൊന്ന് മണിക്ക് സുഭാഷിതം പള്ളിക്കൽ സുനിൽ അവതരിപ്പിച്ചത്. 11:05 മുതൽ 5:48 വരെ വിവിധ ഭാരതി റിലേ. അനന്തപുരി എഫ്എമ്മിൽ നാളെ രാവിലെ 5:55 സുഭാഷിതം. ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ള അവതരിപ്പിച്ചത്. രാവിലെ 6:00, 8:00, 10:00, 11:00, ഉച്ചയ്ക്ക് 12:00, 1:00, 2:00, വൈകുന്നേരം 5:00, 6:00, രാത്രി 8:00 എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 6:02 അറിയിപ്പുകളെ തുടർന്ന് 9:00 വരെ നമസ്തേ അനന്തപുരി. ഇതിലാദ്യം മുഷമല്ലരി പി കുഞ്ഞിരാമൻ നായർ എഴുതിയ സൗന്ദര്യ ദേവത എന്ന കവിത കേൾക്കാം. ആലാപനം ജീവൻ പത്മകുമാർ. ഉദയഗീതം ചേപ്പാട് എ ഇ വാമനൻ നമ്പൂതിരി, ശ്രീവത്സൻ ജി മേനോൻ എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം: കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ നിന്ന് ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കണ്ടതും കേട്ടതും. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും. ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. 8:30 ബാലരാമപുരം സുബയ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്. 9:30 ഗാനോപഹാരം. ഓർമ്മച്ചെപ്പ് കേൾക്കാം 10:02. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില. 10:31 ഓർമ്മച്ചെപ്പ് തുടരും. 11:02 ബാലലോകം പരിപാടിയിൽ നമ്മുടെ ഒരു ദിവസം ജെൻഡർ ലെൻസിലൂടെ കാണുമ്പോൾ സംഗീത് സെബാസ്റ്റ്യൻ സംസാരിക്കുന്നു. തുടർന്ന് അനഘ എസ് നായർ അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ സംഗീതം, അൻവിയ അനുരൂപ് അവതരിപ്പിക്കുന്ന കഥ ഇവ കേൾക്കാം. 11:30 പഞ്ചാരമിഠായി. ഗാനമാലിക ഉച്ചയ്ക്ക് 12:02. 12:40 പ്രകാശധാരയിൽ ലോക രക്തദാതാ ദിനം, ഡോക്ടർ സനൂജ പിങ്കി സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങളിൽ 1:02 ഈണപ്പൂക്കുട. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ. 2:02 ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്. ചലച്ചിത്ര ഗാനങ്ങൾ 2:30, 2:45 ലംഹെ സ്പോൺസർ പരിപാടി. 3:00 കേൾക്കാം തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി തിരയ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി ഗാനാമൃതം വൈകിട്ട് 4:00. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം തുടരും. 6:50 വയലുംപീടും പരിപാടിയിൽ തരിശുഭൂമി പുനർജീവിപ്പിക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനുമായി നവോധൻ പദ്ധതി, സുരേഷ് സി തമ്പി സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 കേൾക്കാം സൺഡേ സെലക്ഷൻസ്. 9:30 സംഗീതസ്തുതിയിൽ അശ്വതി തിരുനാൾ രാമവർമ്മ അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാം. നിശാ സുരഭി 10:30. 11:00 സുഭാഷിതം, ഇഞ്ചക്കാട്ട് കെ എൻ കേശവപിള്ള അവതരിപ്പിച്ചത്. 11:05 മുതൽ വിവിധ ഭാരതി റിലേ. അറിയിപ്പുള്ളിനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസരങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാം. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6°C, കുറഞ്ഞ താപനില 23.6°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.6°C, കുറഞ്ഞ താപനില 23.6°C. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: നിന്റെ ആഗ്രഹം എന്താ?
5: ഡിഗ്രി ആണ്, IAS ഒന്ന് ട്രൈ ചെയ്യണം.
4: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
6: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ നോളജ് പ്ലാനറ്റ്.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
8: ഇനി കേൾപ്പിക്കുന്നത് ജയചന്ദ്രൻ പാടിയ ഗാനം, ചിത്രം 3-ാമതൊരാൾ. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

101.9 ആകാശവാണി അനന്തപുരി എഫ് എം. ഇപ്പോൾ സന്ധ്യാഗീതം. അതിങ്കൽപ്പിക്കുന്നു ശരത് പാടിയ ഗാനം, ചിത്രം 41. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ബിജി ബാൽ.

0: ഇന്ന് എന്തായാലും എം ആർ ടി ഹോം നീഡ്സിൽ പോണം.
1: എന്താ കാര്യം പറ?
0: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ

0: അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
1: സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ഇത് എസ് ജാനകി പാടിയ ഗാനം, ചിത്രം സമാഗമം. രചന ONB കുറിപ്പ്, സംഗീതം ജോൺസൺ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച. അസമിൽ വ്യോമസേന വിമാനം തകർന്ന് 5 സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്രസംഘം കോഴിക്കോട്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും അണിനിരക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ സ്ലോവാക്കിയ സന്ദർശിക്കുന്ന ശ്രീ മോദി സ്ലോവാക്കിയൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ചർച്ച നടത്തും. സ്ലോവാക്കിയ സന്ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രിയെ വ്യത്യസ്തമായ രീതിയിൽ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ബ്രാറ്റിസ്ലാവയിലെ ഇന്ത്യൻ സമൂഹം. കൂടുതൽ വിവരങ്ങളുമായി ബ്രാറ്റിസ്ലാവയിൽ നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്ക് റിപ്പബ്ലിക്കിൽ എത്തുമ്പോൾ പെയിന്റിങ്ങുകൾ വരച്ചും നൃത്തം അടക്കമുള്ള സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിച്ചും ഗംഭീര വരവേൽപ്പ് നൽകാനുള്ള ഒരുക്കത്തിലാണ് സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ സമൂഹം. ഇതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെയുള്ള ഇന്ത്യൻ സമൂഹത്തിനിടെ ദൃശ്യമാണെന്ന് സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള സഞ്ചാരം വലിയ തോതിൽ വർദ്ധിക്കുക കൂടി ചെയ്തിട്ടുള്ളത് ആവേശം കൂടുതൽ ശക്തമാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇതിന് കൂടുതൽ ആവേശം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: അസമിലെ ജോർഹത്തിൽ വ്യോമസേനയുടെ AN-32 വിമാനം തകർന്ന് 5 സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം രേഖപ്പെടുത്തി. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ളൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സർജൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീർമാരായ ഖേമരം കുമാവത്ത്, ഡാനിഷ് അസ്ലം എന്നിവരാണ് അപകടത്തിൽ വീരമൃത്യു വരിച്ചത്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്ക പട്ടികയിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്രസംഘം കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: ഉച്ചയോടെ കലക്ടറിലെത്തിയ ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് സംഘം മന്ത്രി AP അനിൽകുമാറുമായും ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടിയുമായും നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി ആവശ്യമായ നിർദ്ദേശങ്ങളും സംഘം മുന്നോട്ട് വെച്ചു. നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയുടെ ചുമതലയുള്ള റവന്യൂ മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടറുടെ ചേംബറിൽ അവലോകന യോഗവും ചേർന്നു. ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ, മരുന്നുകൾ തുടങ്ങിയവയുടെ ലഭ്യതയും മന്ത്രി ചോദിച്ചറിഞ്ഞു. പ്രോട്ടോകോൾ പ്രകാരം കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും രോഗിയുടെ അടുത്ത ബന്ധുക്കളായ 3 പേരുടെ പരിശോധന നടത്തിയെന്നും ഇവർക്ക് രോഗബാധയില്ലെന്നും ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി യോഗത്തിൽ അറിയിച്ചു. തുടർന്ന് കേന്ദ്രസംഘം കോഴിക്കോട് മെഡിക്കൽ കോളേജും സന്ദർശിച്ചു.
0: നിപ രോഗബാധ സ്ഥിരീകരിച്ച പ്രദേശത്തെ 320 വീടുകളിലും ഫീൽഡ് വർക്കർമാർ സന്ദർശനം നടത്തിയതായി മന്ത്രി AP അനിൽകുമാർ. രോഗം പടർന്നിട്ടില്ലെന്നും ലക്ഷണങ്ങൾ ഉള്ളവരെ പരിശോധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമന്ത്രി നാളെ കോഴിക്കോടെത്തുമെന്നും മന്ത്രി അറിയിച്ചു. നിപ പ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗ്യമന്ത്രി കോഴിക്കോടെത്തി ഏകോപനം നടത്തേണ്ടിയിരുന്നുവെന്ന് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. ഏകോപനത്തിൽ ജനപ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തണമെന്നും ഈ ഘട്ടത്തിൽ കുറ്റപ്പെടുത്താനില്ലെന്നും ശ്രീമതി KK ശൈലജ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവൽ

0: സർക്കാർ കൈവരിച്ച നേട്ടങ്ങൾ സംബന്ധിച്ച് നാഗ്പൂരിൽ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലകളിലും രാജ്യം ലോകത്തിന് വഴികാട്ടിയാണെന്ന് RSS സർസംഘചാലക് മോഹൻ ഭാഗവത്. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വസുദൈവ കുടുംബകമാണ് നമ്മുടെ സന്ദേശമെന്നും ആഗോളതാപനം മുന്നിൽ കണ്ട് സൌരോർജ്ജത്തിന് പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. നാളെ തൃശൂരിലെ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴക്കാലം ആരംഭിച്ചതോടെ ആലപ്പുഴ ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധന. പുതുതായി വെസ്റ്റ് നൈൽ രോഗം കൂടി സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് ജാഗ്രത കർശനമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: ചേർത്തല താലൂക്കിലെ കഞ്ഞുക്കിഴി ഗ്രാമപഞ്ചായത്തിലുള്ള രണ്ടു പേർക്കാണ് വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചത്. ക്യൂലെക്സ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ഈ രോഗം പരത്തുന്നത്. തലവേദന, പനി, ഛർദി, വയറുവേദന, വയറിളക്കം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഭൂരിഭാഗം പേർക്കും സാധാരണ പനി പോലെ കടന്നുപോകാമെങ്കിലും ചിലരിൽ നാഡീ സംബന്ധമായ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ മുന്നറിയിപ്പ്. വായുവിലൂടെ പകരുന്ന ഇൻഫ്ലുവൻസ വൈറസ് വ്യാപനത്തിനും ജില്ലയിൽ കുറവില്ല. 4 പേർക്ക് ഡെങ്കിപ്പനിയും ജില്ലയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ങ്ങളുടെയും നേതൃത്വത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്.
0: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. ബർമിംഗ്ഹാമിലെ എഡ് ബാസ്റ്റൺ സ്റ്റേഡിയത്തിൽ നാളെ രാത്രി 7 മത്സരം. ഒരു മാസം നീളുന്ന 2020 മത്സരങ്ങളുടെ ഫൈനൽ അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൗകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 സെൻസസിന്റെ ഒന്നാം ഘട്ടം. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് ആരംഭിക്കുന്നത്. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് അനിഷ്ട സംഭവങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതിനാണെന്ന് കളക്ടർ ശിവം ചന്ദ്ര. ജനങ്ങളുടെ അവകാശങ്ങൾ തടയാൻ ഉദ്ദേശമില്ലെന്നും കളക്ടർ വ്യക്തമാക്കി. അതേസമയം ലക്ഷദ്വീപിലെ നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് CPIM രാജ്യസഭാ അംഗം വി ശിവദാസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചു. നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ചവരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള 5 പോലീസുകാരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. 3 ചോദ്യം ചെയ്യലിനു ശേഷം പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്താതെ വിട്ടയച്ചു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച. അസമിൽ വ്യോമസേനാ വിമാനം തകർന്ന് 5 സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്രസംഘം കോഴിക്കോട്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും അണിനിരക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി അനന്തപുരി FM. സമയം 6 കഴിഞ്ഞ 40 മിനിറ്റ്.

ഗാനം യേശുദാസും സംഘവും പാടിയത് ചിത്രം തത്വമസി. ഗാനമെഴുതിയത് കൈതപ്രം, സംഗീതം രമേശ് നാരായൺ.

സന്ധ്യാഗീതം ഇനി നാളെ വൈകിട്ട് 6:20 101.9 ആകാശവാണി ആനന്ദപുരി എഫ് എം. സമയം 6 മണി കഴിഞ്ഞ 50 മിനിറ്റ്.

0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, തീർച്ചയുള്ള തീരുമാനങ്ങളാണ് മൂർച്ചയുള്ള വാക്കുകളേക്കാൾ നല്ലത്. ഈയൊരു സത്യചിന്തയോടുകൂടി ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. വയലും വീടിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം നെല്ലിനെ ബാധിക്കുന്ന കീടങ്ങളും നിയന്ത്രണ മാർഗങ്ങളും. ഇതേക്കുറിച്ച് ഡോക്ടർ ജ്യോതി സാറ ജേക്കബുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം. അതിനു മുമ്പായി നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയണ്ടേ? മത്സ്യവും പച്ചക്കറികളും ഒരുമിച്ച് കൃഷി ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരെന്ത്? വയലും വീടും പരിപാടിയുടെ അവസാനം ഈ ചോദ്യത്തിനുള്ള ഉത്തരമുണ്ടാകും. കൃഷിയുമായി ബന്ധപ്പെട്ട് നാം ധാരാളം പഴഞ്ചൊല്ലുകൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിലൊരു പഴഞ്ചൊല്ല് ഇന്ന് നമുക്ക് പരിചയപ്പെടാം. ഏറെ വിളഞ്ഞാൽ വിത്തിനാകാം. വിത്ത് ഗുണം 10 ഗുണം, അധികം മൂപ്പ് വിത്തിന് മോശം, വിത്ത് നന്നായാൽ വിളവ് നന്നായി എന്നിങ്ങനെ വിത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ധാരാളം പഴഞ്ചൊല്ലുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഏത് വിളയുടെ കാര്യത്തിലായാലും വിത്ത് നല്ലതല്ലെങ്കിൽ എത്ര തന്നെ പരിചരണം നൽകിയാലും പ്രതീക്ഷയ്ക്കൊത്ത വിളവ് ലഭിക്കുകയില്ല. വിത്ത് നന്നെങ്കിൽ കൃഷി പകുതി ജയിച്ചു എന്ന് തന്നെ സാരം. ഇനം പാതി, പരിപാലനം പാതി എന്ന ചൊല്ലിന്റെ അടിസ്ഥാനവും ഇതുതന്നെയാണ്. പണ്ടുകാലങ്ങളിലൊക്കെ കൃഷിക്കാരുടെ ഏറ്റവും വലിയ സ്വത്ത് ഏതെന്ന് ചോദിച്ചാൽ അത് വിത്തായിരുന്നു. വിവിധ കാർഷിക വിളകളുടെ വിത്തുകൾ വളരെ ഭദ്രമായി സൂക്ഷിച്ചു വെക്കുകയും കാലാകാലങ്ങളിൽ അത് മറ്റു കർഷകർക്ക് കൈമാറ്റം ചെയ്യുകയും ചെയ്തിരുന്നു. പണ്ടൊക്കെയുള്ള നെൽകൃഷിക്കാർ വിത്തിനുവേണ്ടി മാത്രം പ്രത്യേകം കണ്ടം തിരിച്ച് കൃഷി ചെയ്യുകയും അത് പ്രത്യേകമായി തന്നെ കൊയ്ത് മെതിച്ച് ഉണക്കി പത്തായത്തിൽ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. നെല്ലിന്റെ കാര്യത്തിൽ മാത്രമല്ല, തെങ്ങിന്റെയും കമുകിന്റെയും കുരുമുളകിന്റെയും പച്ചക്കറികളുടെയും ഒക്കെ കാര്യത്തിൽ വിത്തിനുവേണ്ടി സ്വന്തം കൃഷിയിടത്തെ തന്നെയാണ് ആശ്രയിച്ചിരുന്നത്. ഏറെ വിളഞ്ഞാൽ വിത്തിനാകാ എന്ന ചൊല്ലിന്റെ അർത്ഥം ഏത് കാർഷിക വിളയുടെ വിത്തായിരുന്നാലും അതിന് അതിന്റേതായ ചില ഗുണങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ്. വിത്താണെന്ന് കരുതി ക്രമത്തിലധികം ഉണങ്ങുവാൻ പാടില്ല. ഒട്ടും തന്നെ മൂപ്പ് കൂടുകയും കുറയുകയും അരുത്. അതായത് ആവശ്യത്തിലധികം വിളഞ്ഞു പോകരുത് എന്ന് സാരം. വിത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ജീവന്റെ തുടിപ്പ് അതിൽ കുടികൊള്ളുന്നു എന്ന ബോധം നിശ്ചയമായും ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാന വിഷയത്തിലേക്ക് പോകാം. നെല്ലിനെ ബാധിക്കുന്ന കീടങ്ങളെയും അവയെക്കുറിച്ചുള്ള നിയന്ത്രണ മാർഗങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ആലപ്പുഴ മങ്കൊമ്പ് എം എസ് സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജ്യോതി സാറ ജേക്കബ് ഇതേക്കുറിച്ച് വിശദമായി പറഞ്ഞു തരുന്നു. ഷിബു ജോർജാണ് ഡോക്ടർ ജ്യോതി സാറ ജേക്കബുമായി സംസാരിക്കുന്നത്.
1: ഡോക്ടർ ജ്യോതി, നെല്ലിനെ ബാധിക്കുന്ന പ്രധാന തരം കീടങ്ങൾ ഏതൊക്കെയാണ്?
2: നെല്ലിനെ ബാധിക്കുന്ന കീടങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, നെല്ലിന്റെ ചിനപ്പിനുള്ളിൽ നിന്ന് അതിനെ ആക്രമിക്കുന്ന കീടങ്ങൾ. മറ്റൊന്ന്, പുറമേ നിന്ന് നെൽച്ചെടിയെ ആക്രമിക്കുന്നത്. ആദ്യത്തെ നമ്മൾ കണ്ട വിഭാഗത്തിൽ, അതായത് ചിനപ്പിനുള്ളിലിരുന്ന് ആക്രമിക്കുന്നവരുടെ ഉദാഹരണങ്ങളാണ് തണ്ടുതുരപ്പൻ, ഗാളീച്ച എന്നിവ. എന്നാൽ പുറമേ നിന്ന് ആക്രമിക്കുന്നവരിൽ ഇലപ്പേൻ, ഓലചുരുട്ടിപ്പുഴു, മുഞ്ഞ, കുഴൽപ്പുഴു എന്നിവയൊക്കെ വരും.
1: പ്രധാനമായി രണ്ടു തരം കീടങ്ങളുണ്ട്.
2: അതെ.
1: അപ്പൊ ഇത് എല്ലാ ഘട്ടങ്ങളെയും ഇത് ബാധിക്കുന്നുണ്ടോ? നെല്ലിന്റെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളെയും എല്ലാ കീടങ്ങളും ബാധിക്കത്തില്ലല്ലോ?
2: ഇല്ല. നെല്ലിന്റെ കായിക വളർച്ചാ ഘട്ടത്തില്, അതായത് ഞാറ്റടി നടിയില് മുതൽ ചിനപ്പ് പൊട്ടുന്നത് വരെയുള്ള സമയത്ത്, നമുക്ക് ഇലപ്പേൻ, പച്ചത്തുള്ളൻ, തണ്ടുതുരപ്പൻ, ഗോളീച്ച, ഓലചുരുട്ടിപ്പുഴു, മുഞ്ഞ എന്നിവയുള്ള കീടങ്ങളുടെ ആക്രമണമാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. എന്നാൽ അടിക്കണ പരുവം മുതൽ പൂവിടുന്നത് വരെ ഉള്ള ഉൽപാദന ഘട്ടത്തിൽ നമുക്ക് തണ്ടുതുരപ്പൻ, ഓലചുരുട്ടിപ്പുഴു, മുഞ്ഞ എന്നീ കീടങ്ങളുടെ ആക്രമണം പ്രതീക്ഷിക്കാം. ഇതിൽ ഓലചുരുട്ടിപ്പുഴു ശരിക്കും ഞാറ്റടിയിലും, അതായത് നെല്ലിന്റെ കായിക വളർച്ചാ ഘട്ടത്തിലും അടിക്കണ പൊട്ടുമ്പോഴും ഒക്കെ കോമണായി, അതായത് ഒരേപോലെ തന്നെ കാണുന്നൊരു കീടമാണ്. പൂവിടുന്നത് മുതല് കതിരി മൂപ്പാകുന്നവരെയാണെങ്കിൽ മുഞ്ഞയും ചാഴിയുമാണ് ഏറ്റവും പ്രധാനമായി പിന്നെ കണ്ടുവരുന്നത്.
1: വളർച്ചയുടെ വിഭിന്ന ഘട്ടത്തിൽ വിഭിന്ന കീടങ്ങളാണ് അധികമായിട്ട് നെല്ലിനെ ബാധിക്കുന്നത്.
2: അതെ, ചില കീടങ്ങൾ ഒരേ കീടങ്ങൾ തന്നെ പല ഘട്ടത്തിലാണെങ്കിലും വരുന്നു,
1: പക്ഷെ അതിന്റെ ലക്ഷണങ്ങൾ വ്യത്യാസമായിരിക്കും അല്ലെ. അപ്പൊ ഇലപ്പേനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇതിന്റെ ഒരു ആക്രമണ രീതിയെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാം.
2: ഇലപ്പേൻ ഞാറ്റടിയിലെ നെൽച്ചെടികളെയും അതുപോലെ പറിച്ചു നട്ട ഞാറുകളെയും ഒക്കെ ആക്രമിക്കുന്നുണ്ട്. ഇവ ഒരു നീരൂറ്റി കുടിക്കുന്ന കീടമാണ്, ഇലകളിൽ നിന്നും നീരൂറ്റി കുടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇലകളുടെ അറ്റം അരികിൽ നിന്ന് അകത്തേക്ക് നീളത്തിൽ ഒരു സൂചി പോലെ ചുരുണ്ടു പോകുന്നതായിട്ടാണ് കാണുന്നത്. ചുരുണ്ടിരിക്കുന്ന ഇലച്ചുരുൾ തുറന്നു നോക്കി കഴിയുമ്പോഴും നമുക്ക് അതിനുള്ളിൽ ഇലപ്പേനെ കാണാൻ സാധിക്കും. സാധാരണ ചൂടുള്ള കാലാവസ്ഥയിലാണ് ഇവരുടെ ആക്രമണം കൂടുതലായിട്ട് കാണുന്നത്. നമ്മളൊരു പാടശേഖരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പാടശേഖരം ഒരു നരച്ച രീതിയിലാണ് നമുക്കൊരു കർഷകൻ അങ്ങനെയാണ് തോന്നുക. കർഷകർക്ക് തനിയെ ഇലപ്പേൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൈ വെള്ളത്തിൽ മുക്കിയ ശേഷം നമുക്ക് ഇലകളുടെ മുകളിലൂടെ ഒന്ന് വീശി നോക്കാം. അപ്പൊ കൈകൾ പരിശോധിച്ചാൽ അതിൽ ഇലപ്പേനുകൾ പറ്റിയിരിക്കുന്നതാണ്. അങ്ങനെയാണ് കർഷകർ സാധാരണ അത് മനസ്സിലാക്കുന്നത്.
1: ഇതിനെ എങ്ങനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ നമ്മൾ മോണിറ്റർ ചെയ്ത് ആദ്യം നമുക്ക് ലോസ് ഇല്ലാതെ നമ്മൾ എങ്ങനെ ഒരു കൺട്രോൾ ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്?
2: അതിന്റെ തുടക്ക സമയത്ത് ആക്രമണം ഒരുപാട് രൂക്ഷമായിട്ടില്ല എങ്കിൽ നമുക്ക് പാടത്ത് ഒന്ന് രണ്ട് ദിവസം വെള്ളം കെട്ടി നിർത്തിയ ശേഷം നമുക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരെ അതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. പക്ഷെ പലപ്പോഴും ആക്രമണം രൂക്ഷമാവുമ്പോഴാണ് ഇതിനെ കൂടുതൽ ശ്രദ്ധിക്കുക. ആ സമയത്ത് നമ്മൾ അന്തർവ്യാപന ശേഷിയുള്ള കീടനാശിനികളാണ് സാധാരണ ശുപാർശ ചെയ്യുന്നത്. അത് വിദഗ്ധ ഉപദേശ പ്രകാരം മാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത്.
1: ഇപ്പൊ മേഡം സൂചിപ്പിച്ചില്ല, ഒരു വെള്ളർച്ച മാതിരി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമുക്കത് മനസ്സിലാവും ഇലപ്പേൻ പാടശേഖരത്തിൽ വന്നിട്ടുണ്ടെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു അപ്പത്തേനും ലേറ്റ് ആയി പോകും,
2: അപ്പത്തേനും താമസിച്ചു പോകും.
1: അപ്പൊ ആദ്യം തൊട്ടൊന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് നമുക്കത്.
2: ചൂടുള്ള കാലാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ കീടങ്ങളുടെ ഒക്കെ ആക്രമണം പ്രതീക്ഷിച്ച് അതിനായി കൃഷിയിടം നമുക്ക് നിരീക്ഷിക്കാം.
1: പിന്നെ വേറെ ഒരു സംഭവം ഉണ്ടല്ലോ, വെള്ളക്കൊമ്പ് പോലെ പുറത്തു വരുന്നത് എന്തോ ആണത്?
2: അതായത് നെൽച്ചെടികളിൽ നിന്നും ചില ചിലപ്പ് സ്ഥാനത്ത് വെള്ളക്കൊമ്പ് പോലെ പുറത്തേക്ക് വരുന്നു. ഇത് ഈച്ചവർഗത്തിൽപ്പെട്ട ഒരു കൊതുകിന്റെ മാത്രം വലിപ്പമുള്ള ഗോളീച്ച എന്ന കീടം കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. കൊതുകിനോട് വളരെ സാമ്യമാണ്, പക്ഷെ ഒരു ഓറഞ്ച് കളറിലായിരിക്കും അതിന്റെ നിറമുണ്ടാവുക. മഴയും മേഘാവൃതമായ അന്തരീക്ഷവും ഒക്കെ ഉള്ള സാഹചര്യത്തിൽ ഇതിനെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ കുഴലുകളിൽ ചെനപ്പുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം അതിലൊരു പ്രതിസന്ധി നിലനിൽക്കുന്നത് ഈ കുഴലുകൾ വന്ന ശേഷമുള്ള കീടനാശിനി പ്രയോഗമൊന്നും നമുക്ക് അത്ര ഫലപ്രദമാവത്തില്ല. ഇപ്പൊ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പം ഈയൊരു കളകൾ നിയന്ത്രിക്കുന്നത് വളരെ പ്രധാനമാണ്. വരുന്നെല്ല, കവട, കറുക എന്നീ കളകൾ കൃഷിയിടത്തിൽ നിന്ന് മാറ്റുന്നത് ഇതിന്റെ വർധനവ് തടയാനായിട്ട് സഹായിക്കുന്നു. അതായത് നെല്ല് ഇല്ലാത്ത സമയത്ത് മറ്റ് സസ്യങ്ങളിലൊക്കെയാണ് ഗോളീച്ച വസിക്കുന്നത്. പിന്നെ ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മാത്രം അതും കൃഷിക്കാര് തീരുമാനിക്കരുത്, വിദഗ്ധരുടെ ഉപദേശപ്രകാരം മാത്രം കീടനാശിനി പ്രയോഗങ്ങൾ നടത്തുക.
1: പിന്നെ ഈ തണ്ട് തുറുപ്പ് എന്ന് പറയുന്ന സ്റ്റെംബോറർ, ഇത് ഒരു പ്രശ്നം തന്നെയാണല്ലോ നെൽകൃഷിയിൽ. ഇതെനിക്ക് തോന്നുന്നു കായിക വളർച്ച ഘട്ടത്തിലും ഉണ്ട്, ഉൽപാദന ഘട്ടത്തിലും തണ്ട് തുറുപ്പൻ നെല്ലിനെ ആക്രമിക്കാറുണ്ട്. ഇതിന്റെ ലക്ഷണങ്ങൾ രണ്ട് സ്റ്റേജിലും ഡിഫറെന്റ് ആയിരിക്കും,
2: വ്യത്യാസമുണ്ട്. അതായത് നെല്ലില് കായിക വളർച്ചാ സമയത്താണെങ്കിൽ തണ്ട് തുറുപ്പൻ ഉണ്ടാക്കുന്ന ലക്ഷണം എന്ന് പറയുന്നത് നടുനാമ്പ് വാട്ടമാണ്. എന്നാൽ അത് അടിക്കണ പൊട്ടി പൂവിടുന്ന സമയത്ത് അല്ലെ കതിരി വരുന്ന സമയത്താണെങ്കിൽ അത് വെൺകതിർ എന്ന ഒരു ലക്ഷണമാണ് കാണിക്കുക. ഇവിടെ പെൺശലഭങ്ങള് മുട്ടയിട്ട് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ നെല്ലിന്റെ തണ്ടിനുള്ളിലേക്ക് കടന്ന് അതിന്റെ ഉൾഭാഗം കാർന്നു തിന്നുകയാണ് ചെയ്യുന്നത്. ആ ഒരു രീതി കൊണ്ടാണ് നമുക്ക് ഈ ഒരു നടുനാമ്പ് വാടുകയും അല്ലെങ്കിൽ കതിര് വരുന്ന സമയത്ത് അത് വെൺകതിരാകുകയോ ഒക്കെ
1: പിടിച്ചതെ.
2: അതിന്റെ നമുക്കതിനെ ഉറപ്പിക്കാവുന്നത് ഈ രണ്ട് ലക്ഷണത്തിൽ വരുന്ന നടുനാമ്പും വെൺകതിരും നമ്മൾ വലിച്ചു നോക്കിക്കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഊരി വരുന്നു. ഇപ്പൊ പെൺശലഭങ്ങൾ ഇലയുടെ അഗ്രഭാഗത്താണ് മുട്ടയിടുന്നത്. ആ മുട്ടകൾ ഒരു രോമാവൃതമായ ആവരണം കൊണ്ട് പൊതിഞ്ഞു വെക്കുകയാണ് ചെയ്യുക. അതിനുശേഷം വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ ആദ്യമൊക്കെ ഇലയുടെ മുകൾ ഭാഗത്തു നിന്നാണ് അവർ ഭക്ഷിക്കുന്നത്. അതിനുശേഷം താഴേക്കിറങ്ങി അതൊരു നൂല് പോലെയുള്ള തൂങ്ങിയാണ് അത് താഴേക്ക് ഇറങ്ങുന്നത്. അത് തണ്ടിനുള്ളിലേക്ക് കടന്ന് തണ്ടിന്റെ ഉൾഭാഗം കാർന്നു തിന്നുന്നു. പൂർണ്ണ വളർച്ച എത്തുന്ന കീടങ്ങൾ, അതായത് സമാധി ദശയ്ക്ക് മുന്നേ തന്നെ ആ പുഴുക്കൾ കയറി വന്ന ആ ഒരു ദ്വാരം സിൽക്ക് നൂലുകൊണ്ട് തന്നെ അടക്കുകയും സമാധി ദശ മുഴുവൻ ഈ ഒരു തണ്ടിനുള്ളിൽ കഴിച്ചു കൂട്ടുകയും ചെയ്യും. അതിനുശേഷം ഈ ഒരു ദ്വാരം മാറ്റി പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. പൂർണ്ണ വളർച്ചയത്തെ കീടം പുറത്തേക്ക്, അതായത് പുഴുക്കളും സമാധി ദശയും കാണുന്നത് നെല്ലിനുള്ളിൽ തന്നെയാണ്.
1: അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഒരു ജീവിതചക്രം എന്ന് പറഞ്ഞാൽ ഈ നാല് സ്റ്റേജ് ആയിട്ട് അങ്ങനെ നെല്ലിന്റെ വളർച്ചക്കാലം മൊത്തം നമ്മുടെ നെൽപാടത്തിൽ
2: തന്നെ കാണും.
1: മേഡം പറഞ്ഞില്ലേ ഇതൊരു ശലഭവർഗ കീടമാണല്ലോ, മറ്റ് ശലഭവർഗ കീടങ്ങളും നെല്ലിനെ ബാധിക്കുന്നുണ്ടോ?
2: ബാധിക്കുന്നുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട ഒരു ശലഭവർഗ കീടമാണ് ഓലചുരുട്ടി പുഴു, അതുപോലെ കുഴൽപുഴുണ്ട്. ഇവയൊക്കെയും പ്രധാന ശലഭകീടങ്ങളാണ്. അതല്ലാതെ തന്നെ കതിർവെട്ടിപ്പുഴുണ്ട്, പട്ടാളപ്പുഴുണ്ട്, ഇവരൊക്കെയും ശലഭവർഗ കീടത്തിൽ പെടുന്നു.
1: ഈ ഓലചുരുട്ടിപ്പുഴു മിക്കവാറും കാണാറുണ്ട്, നമ്മുടെ ആ ഇല അങ്ങ് ചുരുണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇതിന്റെ ലക്ഷണം ഇത് തന്നെ, ഇല ചുരുണ്ടിരിക്കും. പിന്നെ ഇതിന്റെ മറ്റേ എഫക്ട്സ് എന്തൊക്കെയാണ്?
2: ഇവര് ഓല ചുരുട്ടി അതിനുള്ളിലിരുന്ന് ഇലകളിലെ ഹരിതകം, ആ പച്ചതറം കാർന്നു തിന്നുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ആക്രമണം മൂലം നെല്ലോലകൾ വെളുത്ത നിറത്തിലാവും. ഇപ്പൊ പാടത്ത് നോക്കുമ്പോൾ നെൽ ഓലകൾ ഇങ്ങനെ വെളുത്ത് വെളുത്ത് ഇരിക്കുന്നതായിട്ട് കാണും, പാടം നരച്ചതുപോലെയും കാണും. പക്ഷെ തീരെ ചെറിയതായിരിക്കുമ്പോഴല്ല ഇതുണ്ടാവുന്നത്. അതാണ് നമ്മുടെ ഇലപ്പേനിന്റെ ലക്ഷണവും ഓലയുരുട്ടിയുടെ ലക്ഷണവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓലയുരുട്ടി കുറച്ചുകൂടെ നെല്ല് വലിയതാവുമ്പോഴത്തേക്കിനുമാണ് അതില് ആക്രമിക്കുന്നത്.
1: ഇലപ്പേൻ
2: ആദ്യഘട്ടത്തിൽ ചെറുതായിരിക്കുമ്പോൾ തന്നെ ആക്രമിക്കും.
1: ദൂരെ നിന്ന് കാണുമ്പോൾ ലക്ഷണങ്ങൾ നരച്ച ഒരു
2: പാടം മുഴുവൻ ചെറിയ ചെടികൾ നരച്ചിരിക്കുന്നതായിട്ടാണ് ഇലപ്പേന്റെ സാഹചര്യത്തിൽ വരിക. എന്നാൽ ഓല ചുരുട്ടിപ്പുഴു കുറച്ചുകൂടെ ചെടി വലുതാവുമ്പോഴാണ് അപ്പം കൃത്യമായിട്ട് നരച്ച പോലെ തന്നെയും അറ്റം ഹരിതകം തിന്നിരിക്കുന്നതൊക്കെ നമുക്ക് കൃത്യം മനസ്സിലാക്കാം.
1: ഇലയുടെ ആ പച്ചപ്പ് തന്നെ നഷ്ടപ്പെടും. അപ്പം നമ്മുടെ ഉൽപാദനം അങ്ങനെ അത് ബാധിക്കുന്നതാണല്ലോ.
2: ആദ്യഘട്ടത്തിൽ അത്ര ബാധിക്കില്ല, പക്ഷേ കതിര് വരുന്ന സമയത്ത് കതിരിനെ പൊതിഞ്ഞിരിക്കുന്ന ഓലകൾക്ക് അതിന്റെ ഹരിതകം പോയി കഴിഞ്ഞാൽ ഉൽപാദനത്തിനെ ബാധിക്കാം.
1: നെല്ലിനെ കുഴൽപ്പുഴുവും ബാധിക്കുന്നുണ്ടല്ലോ, ഇതിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തുവാണ്?
2: കുഴൽപ്പുഴുവിന്റെ ലക്ഷണം അല്പം കൂടി വ്യത്യാസമുണ്ട്. അതായത് നെൽച്ചെടിയുടെ അഗ്രഭാഗം മുറിച്ച് ഒരു കുഴൽ പോലെയാക്കിയാണ് ഓലകളുടെ ഹരിതകം കാർന്നു തിന്നുന്നത്. അപ്പം നമ്മൾ പാടത്ത് നോക്കിയാണെങ്കിൽ വെള്ളത്തിലൂടെ അങ്ങിങ്ങായിട്ട് ഇല കുഴലുകൾ പോകുന്നത് കാണാം, ഒഴുകി നടക്കുന്നത് കാണാം. ഇപ്പൊ രൂക്ഷമായ ആക്രമണമാണെങ്കിൽ നെൽച്ചെടികളുടെ അഗ്രഭാഗം മുറിക്കുന്നതുകൊണ്ട് തന്നെ അതിങ്ങനെ കുറ്റിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും.
1: അപ്പൊ ഇതിന്റെ നിയന്ത്രണത്തിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും?
2: നിയന്ത്രണത്തിന് ആദ്യം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന പാടത്തിൽ അങ്ങിങ്ങായിട്ടായിരിക്കും ഇതിന്റെ ആക്രമണം തുടക്കത്തിൽ കണ്ടു തുടങ്ങുക. ആ സമയത്ത് നമ്മൾ ഒരേക്കർ പാടത്തിന് 25 കിലോഗ്രാം അറക്കപ്പൊടി 1 ലിറ്റർ മണ്ണെണ്ണയുമായി കലർത്തി പാടത്ത് വിതറി കൊടുക്കാം. അതുപോലെ കള നിയന്ത്രണം നടത്തണം. ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ നമുക്ക് കീടനാശിനി പ്രയോഗം നടത്തേണ്ടി വരും. അതും പ്രകൃതിക്ക് ദോഷമല്ലാത്ത രീതിയിലുള്ള, വിദഗ്ധരോട് ചോദിച്ച് ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള കീടനാശിനികൾ പ്രയോഗിക്കണം.
1: ഇപ്പൊ നിരവധി കീടങ്ങളുണ്ട് നെല്ലിനെ ബാധിക്കുന്ന, തണ്ടുതുറപ്പ്, ഇലപ്പേൻ, കുഴൽപുഴു, ഇല ചുരുട്ടി വെക്കുന്ന പുഴുക്കള്, ശലഭവർഗ കീടങ്ങള്. അപ്പൊ ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി രാസകീടനാശിനി എന്തായാലും നമ്മളൊരു ലാസ്റ്റ് റിസോർട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ആയിട്ട് നമുക്കത് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇതൊഴിച്ച് നമുക്ക് ജൈവ നിയന്ത്രണ വിധികളൊക്കെ ഉണ്ടോ ഇതിന് വേണ്ടി?
2: നെല്ലില് നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് വരുന്ന മുട്ടപരാദങ്ങളാണ്. മുട്ടപരാദങ്ങളിൽ തന്നെ ട്രൈക്കോഗ്രാമ ജപ്പോണിക്കം, ട്രൈക്കോഗ്രാമ കിലോണിസ് എന്നിവയാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. തണ്ടുതുരപ്പിനെതിരെയും ഓലചുരുട്ടിക്കെതിരെയുമാണ് പ്രധാനമായിട്ടും ഈ രണ്ട് മുട്ടപരാദങ്ങളെയും ഉപയോഗിക്കുന്നത്. ട്രൈക്കോകാർഡ്, അതായത് ഇത് കർഷകർക്ക് ലഭ്യമാക്കുന്നത് മുട്ടക്കാട് രൂപത്തിലാണ്. കോർസേറ എന്ന ഒരു കീടത്തിനെ, നെല്ലിന്റെ തന്നെ ഒരു സ്റ്റോറേജ് പെസ്റ്റ് എന്ന് നമ്മൾ പറയും, ആ കീടത്തിനെ നമ്മൾ ലാബുകളിൽ വളർത്തി അതിന്റെ മുട്ടകളിലൂടെയാണ് ഈ മുട്ടക്കാടുകൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പൊ ഈ ട്രൈക്കോഗ്രാമ ജപ്പോണിക്കം ഉപയോഗിക്കുന്നത് തണ്ടുതുരപ്പിന്റെ മുട്ടക്കൂട്ടങ്ങളെ നശിപ്പിക്കാനും, ട്രൈക്കോഗ്രാമ കിലോണിസ് ഉപയോഗിക്കുന്നത് ഓലചുരുട്ടിയുടെ മുട്ടക്കൂട്ടങ്ങളെ നശിപ്പിക്കാനുമാണ്. നമ്മൾ ഉപയോഗിക്കേണ്ടത് 1 ഏക്കറിന് 2 cc എന്ന തോതിലാണ് നമ്മൾ മുട്ടക്കാടുകൾ ഉപയോഗിക്കുന്നത്. 1 cc കാട് 10 കഷ്ണങ്ങളായി മുറിച്ചാണ് നമ്മൾ കൃഷിയിടത്തിൽ അങ്ങിങ്ങായി സ്ഥാപിക്കുന്നത്.
1: ഒരു കാടിൽ എനിക്ക് തോന്നുന്നു 50,000 മുട്ടയൊക്കെ കാണും.
2: അതെ, അതിൽ കൂടുതലുണ്ട്. പറിച്ചു നട്ട് ഏകദേശം 7 മുതൽ 10 ദിവസമാവുമ്പോൾ മുതൽ കാടുകൾ കൃഷിയിടത്തിൽ വെച്ചു കൊടുക്കാം. വിതയ്ക്കുന്ന സാഹചര്യത്തിൽ 25 ദിവസം മുതൽ ഉപയോഗിച്ചു തുടങ്ങാം. അതുപോലെ ഓരോ കാടും നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയത് മഴ സമയമാണെങ്കിൽ പ്ലാസ്റ്റിക് കപ്പിനുള്ളിലോ അല്ലെങ്കിൽ തെങ്ങോലയുടെ അടിവശത്തോ സ്റ്റേപ്പിൾ ചെയ്താണ് സാധാരണ വെക്കുക. ഇനി വേനൽക്കാലമാണെങ്കിൽ നെല്ലോലകളിൽ നേരിട്ട് നമുക്ക് സ്റ്റേപ്പിൾ ചെയ്ത് വെച്ചു കൊടുക്കാം. ഈ മുട്ടപരാദങ്ങളല്ലാതെ ചില കീടങ്ങൾക്ക്, പ്രത്യേകിച്ചും ശലഭവർഗ കീടങ്ങൾക്കെതിരെ നമ്മൾ ബാസിലസ് തുർഞ്ചേൻസിസ് എന്ന മിത്ര ബാക്ടീരിയ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ബ്യുവേറിയ ബസിയാന എന്ന മിത്ര കുമിൾ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ നെൽപ്പാടത്ത് ഉപയോഗിക്കുന്ന ജൈവിക കീട നിയന്ത്രണ മാർഗങ്ങളാണ്.
1: മേഡം, നെല്ലിൽ മുഞ്ഞയുടെ ആക്രമണവും കാണാറുണ്ടല്ലോ, ഇതിന്റെ ഒരു ആക്രമണ രീതിയും നിയന്ത്രണ മാർഗങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിക്കാം.
2: നെല്ലില് നീരൂറ്റി കുടിക്കുന്ന ഒരു കീടമാണ് മുഞ്ഞ. മുഞ്ഞയുടെ ചെറുപ്രാണികളും അതുപോലെ പൂർണ്ണ വളർച്ചയെത്തിയ കീടങ്ങളും ഒക്കെയും നെല്ലിന്റെ കടഭാഗത്ത്, അതായത് ഏകദേശം ആ ഒരു ജലപ്പരപ്പിന് സമീപത്തിരുന്നാണ് കടഭാഗത്തിരുന്നാണ് നീരൂറ്റി കുടിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നെൽച്ചെടികള് അമിതമായി നീര് പോകുന്നതുകൊണ്ട് തന്നെ അത് ആദ്യം മഞ്ഞളിക്കുകയും പിന്നെ അത് ഉണങ്ങി പോവുകയും ചെയ്യുന്നു. കർഷകർ പാടത്ത് നോക്കുമ്പോൾ കാണുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് അങ്ങിങ്ങായിട്ട് വട്ടത്തിൽ കരിഞ്ഞു നിൽക്കുന്നു. നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ ഹോപ്പർ ബേൺ എന്നാണ് പറയുക. അപ്പം അതിനേറ്റവും ഫലപ്രദമായിട്ട് നമ്മൾ പ്രതിരോധശേഷിയുള്ള ഇനങ്ങൾ ചെയ്യണം. എന്നാലും അതിലും പ്രധാനം ഇടയകലം കൊടുക്കുക, കൃത്യമായ തോതിൽ വിത നടത്തുക. ഒരേക്കറിൽ 40 കിലോ മതിയെങ്കിൽ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നെൽപ്പാടത്ത് തിക്കം കൂടുകയും അപ്പോൾ വായുസഞ്ചാരം കുറയുകയും ഈ കീടത്തിന് വംശവർദ്ധനവിന് ഉള്ള നല്ല സാഹചര്യം ഉള്ളാവുകയും ചെയ്യും. അപ്പം അത് നമ്മൾ കുറച്ച് കൊടുക്കുക. അപ്പം തിക്കം കുറയ്ക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം. അതുപോലെ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ, അതായത് അങ്ങിങ്ങായിട്ടാണ് ഇത് കണ്ട് തുടങ്ങുന്നതെങ്കിൽ വെള്ളം വാർത്ത് കളയുന്ന ഒരു നല്ല രീതിയാണ്. ഇടവിട്ട് വെള്ളം കയറ്റി ഇറക്കുന്നതും ആ ഒരു അമിതമായ ഈർപ്പം നെൽപ്പാടത്ത് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ നൈട്രജൻ വളപ്രയോഗം അമിതമായിട്ടുള്ളത് ഒഴിവാക്കുക. പിന്നെ നമ്മൾ മിത്ര കീടങ്ങൾ ധാരാളം മുഞ്ഞയ്ക്കെതിരെ ഉണ്ട് നമ്മുടെ നെൽപ്പാടത്ത് തന്നെ. മിറിച്ചാഴികളൊക്കെയും എട്ടുകാലികളൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അപ്പം അതിനെ നിലനിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക,
1: രാസകീടനാശിനികളുടെ
2: അമിത ഉപയോഗം ഒഴിവാക്കുക. മിത്രവാണികളുടെ സാന്നിധ്യം അമിതമായി കാണുന്ന പാടശേഖരങ്ങളിൽ എപ്പോഴും മുഞ്ഞ നിയന്ത്രണ വിധേയമായിരിക്കും. മുഞ്ഞ ഉണ്ടെങ്കിലും അത് നിയന്ത്രണ വിധേയമായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്.
1: പിന്നെ നെല്ല് ചാഴിയുടെ ആക്രമണവും ഉണ്ടാവാറുണ്ടല്ലോ, ഇത് ലാസ്റ്റ് ഘട്ടത്തിലായിട്ട് അവസാന ഘട്ടത്തിലല്ലേ ഇത് നമ്മൾ കാണുന്നത്? ഇതിനെ കുറിച്ച് ഒന്ന് പറയാം.
2: ശരിക്കും ചാഴി വിളവിനെ സാരമായി ബാധിക്കുന്ന ഒരു കീടം തന്നെയാണ്. പാൽ പരുവത്തിലുള്ള നെന്മണികളിൽ നിന്നാണ് ചാഴികൾ നീരൂറ്റി കുടിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് നെന്മണികൾ പതിരായി തീരുകയാണ് ചെയ്യുന്നത്. പാടശേഖരത്തിൽ ഒരേ മൂപ്പുള്ള ഇനങ്ങൾ ഒരേ സമയം കൃഷി ചെയ്യുന്നത് ഇതിനെതിരെ ഫലപ്രദമാണ്. അതായത് പല സമയത്ത് കതിരുകൾ വരുന്നത് ചാഴിയുടെ നിയന്ത്രണത്തെ സാരമായി ബാധിക്കും. അതുപോലെ നെല്ലില്ലാത്ത സമയത്ത് പുല്ലുവർഗ കളകളിലാണ് കൂടുതലായിട്ടും ചാഴികൾ ഇരിക്കുന്നത്. അപ്പം നെൽകൃഷിയുടെ മുമ്പേ തന്നെ പുല്ലുവർഗ കളകൾ നശിപ്പിച്ച് കളയുന്നത് നല്ലതാണ്. ആക്രമണം കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ ജൈവികമായിട്ടാണെങ്കിൽ, അതായത് പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയാണെങ്കിൽ, മത്തിശർക്കര മിശ്രിതം 6 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ നമുക്ക് തളിച്ചു കൊടുക്കാം. കീടനാശിനികൾ പ്രയോഗിക്കേണ്ടത് ചാഴി അമിതമായി ഉണ്ടെങ്കിൽ കീടനാശിനികൾ പ്രയോഗിക്കാം, പക്ഷേ അതും വിദഗ്ധ ഉപദേശപ്രകാരം മാത്രം ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ രാവിലെ 9 മണിക്ക് മുന്നെയോ അല്ലെങ്കിൽ 3 മണിക്ക് ശേഷമോ വേണം കീടനാശിനി പ്രയോഗം നടത്താൻ. പാടത്ത് ചുറ്റോട് മരുന്നടിച്ച് ഉള്ളിലേക്ക് കീടങ്ങളെ കൊണ്ടുവന്ന ശേഷം ഉള്ളിൽ മരുന്ന് തളിക്കുന്നതാണ് നല്ലത്. എന്നാൽ മാത്രമാണ് കീടങ്ങളുടെ ആ രക്ഷപ്പെടുന്ന ഒരു രീതി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.
1: ഡോക്ടർ ജ്യോതി, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നെല്ലിനെ ബാധിക്കുന്ന കീടങ്ങളെ കുറിച്ച് വിശദമായിട്ട് നമ്മുടെ കർഷകർക്ക് വേണ്ടി ഈ ചർച്ചയിൽ പറഞ്ഞു തന്ന് വളരെ നന്ദി.
2: നന്ദി.
0: നെല്ലിനെ ബാധിക്കുന്ന കീടങ്ങളും നിയന്ത്രണ മാർഗങ്ങളും ഇതേക്കുറിച്ച് എല്ലാവരും വിശദമായി കേട്ടല്ലോ അല്ലേ. ആലപ്പുഴ മങ്കൊമ്പ് എം എസ് സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജ്യോതി സാറ ജേക്കബുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: ചീനഭരണി പഴയ തറവാടുകളിൽ ഒരു വർഷത്തേക്ക് ആവശ്യമായ കണ്ണിമാങ്ങയും വിളഞ്ഞ പാകമായ മാങ്ങയും പഴുത്ത മാങ്ങയുമൊക്കെ സംഭരിച്ച് സൂക്ഷിച്ചു വെക്കുന്നത് ഈ ഭരണികളിലാണ്. 100, 200, 500, 1000 മാങ്ങ വരെ ഉപ്പിലിട്ട് സൂക്ഷിക്കാൻ പാകത്തിലുള്ള ചീനഭരണികളുണ്ട്. ഉപ്പ്, കാന്താരിമുളക് എന്നിവയെല്ലാം ഇട്ടാണ് മാങ്ങ നിറച്ചു വെക്കുന്നത്. മാങ്ങ നിറച്ച ശേഷം വായു കടക്കാത്ത വിധം നന്നായി അടച്ചുകെട്ടി സൂക്ഷിക്കും. പ്രത്യേകതരം കളിമണ്ണുകൊണ്ട് കലാചാതുര്യത്തോടെ വാണിജ്യാടിസ്ഥാനത്തിൽ ഭരണി ഉണ്ടാക്കിയിരുന്നത് ചൈനക്കാരായതുകൊണ്ടാവാം ഇതിനെ ചീനഭരണി എന്ന് വിളിക്കുന്നത്. മാങ്ങ മാത്രമല്ല, പഴുത്ത പാക്ക് വെള്ളത്തിലിട്ട് സൂക്ഷിക്കുന്നതിനും എള്ളെണ്ണയും വെളിച്ചെണ്ണയും മറ്റും അടച്ചുകെട്ടി സൂക്ഷിക്കുന്നതിനും ഭരണി തന്നെയായിരുന്നു പഴയകാലത്ത് ഉപയോഗിച്ചിരുന്നത്. ഇന്ന് വഴിയോരങ്ങളിൽ നാടോടികൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന സാധാരണ ഭരണിയും ചീനഭരണിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നിറത്തിലും വലുപ്പത്തിലും ആകൃതിയിലും ഈടിന്റെ കാര്യത്തിലുമൊക്കെ ഈ വ്യത്യാസം വളരെ പ്രകടവുമാണ്. എന്തും കേടുകൂടാതെ ദീർഘകാലം സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന കളിമൺ സംഭരണികളായിരുന്ന ചീനഭരണികൾ ഇന്നിതാ പുതിയ തലമുറയ്ക്കൊരു കൗതുക കാഴ്ചയാണ്.
2: പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന.

0: ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പൊതുവെ കൃഷി എപ്പോഴും വലിയ തോതിൽ മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നു. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വെള്ളം പാഴാക്കൽ കുറയ്ക്കുകയും ജല ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ജലസേചന സൗകര്യങ്ങൾ മാത്രം നൽകുന്ന ഒരു പദ്ധതിയല്ല. ഇന്ത്യൻ കൃഷിയുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു ഭാവി കാഴ്ചപ്പാടാണ് ഇത്. സമയബന്ധിതവും കാര്യക്ഷമവുമായ ജലസേചനം ഉറപ്പാക്കുന്നതിലൂടെ കർഷകരെ ശക്തിപ്പെടുത്തുകയും സ്ഥിരതയുള്ള കാർഷിക വികസനം കൈവരിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു. ഇന്ന് തന്നെ ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വ്യാപിപ്പിക്കാം. ഇന്ന് സംരക്ഷിക്കുന്ന ഓരോ തുള്ളിവെള്ളവും നാളെയുടെ ഭക്ഷ്യസുരക്ഷയാണ്.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു: മത്സ്യവും പച്ചക്കറികളും ഒരുമിച്ച് കൃഷി ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം: അക്വാപോണിക്സ്. ഹൈഡ്രോപോണിക്സും അക്വാകൾച്ചറും ചേർന്നതാണ് അക്വാപോണിക്സ് കൃഷിരീതി. അക്വാകൾച്ചറിലെയും വെള്ളം ഉപയോഗിച്ചുള്ള കൃഷിയായ ഹൈഡ്രോപോണിക്സിലെയും തത്വങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള കൃഷിരീതിയാണ് അക്വാപോണിക്സ്. ഈ കൃഷിരീതിയിൽ ബാക്ടീരിയയുടെ പ്രവർത്തനം മൂലം മീനിന്റെ കാഷ്ടം നൈട്രേറ്റ് രൂപത്തിലാക്കി ചെടികൾക്ക് വളമായി നൽകുന്നു. ചെടികൾ വെള്ളം ശുദ്ധീകരിച്ച് മീനിന്റെ വളർച്ചയ്ക്ക് അനുകൂലമായ അവസ്ഥ സംജാതമാക്കുകയും ചെയ്യും. വലിയ അധ്വാനമില്ലാത്ത കൃഷിയായതിനാൽ കുട്ടികൾക്കും വയോധികർക്കും ഭിന്നശേഷിക്കാർക്കും വരെ അക്വാപോണിക്സ് കൃഷി ചെയ്യുവാൻ കഴിയും. കളനാശിനിയോ കീടനാശിനിയോ ഉപയോഗിക്കാത്തതിനാൽ ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിച്ച് ആരോഗ്യദായകമായ പച്ചക്കറിയും മീനുമാണ് ലഭിക്കുന്നത്. സാധാരണ അക്വാകൾച്ചറിനെ അപേക്ഷിച്ച് അക്വാപോണിക്സ് കൃഷിരീതിയിൽ 30 മുതൽ 50 ഇരട്ടി വരെ മീൻ കൃഷി ചെയ്യാനാകും. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം: ഷിബു ജോർജ്. നിർവഹണ സഹായം: ലിജി അനിൽ.
2: വയലും വീടും സമാപിക്കുന്നു.

ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.

സമയം 7 മണി കഴിഞ്ഞ 30 മിനിറ്റ്. ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നു 101.9 ആകാശവാണിയുടെ അനന്തപുരി FM. അടുത്ത ഗാനം എം ജി രാധാകൃഷ്ണനും ചിത്രയും പാടിയത്. ഗാനത്തിന്റെ രചന മധുസൂദനൻ നായർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ, ചിത്രം കുലം.

0: പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: അടുത്ത ഗാനം നജീം അർഷാദ് പാടിയത്, ചിത്രം ജിലേബി. ഗാനമെഴുതിയത് ശശികല മേനോൻ, സംഗീതം ബിജിപാൽ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ഇനി കേൾപ്പിക്കുന്നത് മധു ബാലകൃഷ്ണനും സംഘവും പാടിയ ഗാനം, ചിത്രം മാസ്റ്റർ പീസ്. ഗാനമെഴുതിയത് സന്തോഷ് വർമ്മ, സംഗീതം ദീപക് ദേ.

ഈ ഗാനം ശങ്കർ മഹാദേവനും ചിത്രയും പാടിയത്. ചിത്രം പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും. ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം വിദ്യാസാഗർ.

0: 101.9 ആകാശവാണി ആനന്ദപുരി FM സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: അതിവേഗം മാറുന്ന ആഗോള സുരക്ഷാ വെല്ലുവിളികളുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ സേന ഭാവി സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമാകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തിന്റെ പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ച കേന്ദ്ര സർക്കാർ ഈ മാസം 30 ചുമതലയേൽക്കും. കേരളത്തിൽ നിപ ഷിഗല്ല ജാഗ്രത തുടരുന്നു. നിപ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്രസംഘം കോഴിക്കോടെത്തി. പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് ഒരാൾ മരിച്ചു. കരിമ്പുഴ അമ്പലംപാടം കന്നിച്ചാലിൽ മറിയ ആണ് മരിച്ചത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ റെയ്ഡിൽ 145 അറസ്റ്റ് ചെയ്തു. MDMA മറ്റു മയക്കുമരുന്നുകളും പിടിച്ചെടുത്തു. ആധാർ സംബന്ധമായ എല്ലാ സേവനങ്ങൾക്കുമായി പോസ്റ്റൽ വകുപ്പ് കൊച്ചി കടവന്ത്ര ഗാന്ധിനഗറിലെ പാർസൽ ഓഫീസിൽ ഈവനിംഗ് കൌണ്ടർ തുറക്കും. ഉദ്ഘാടനം തിങ്കളാഴ്ച. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 ജയം. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക്.

ചിത്രം നാലാം കെട്ടിലെ നല്ല തമ്പിമാർ. ഗായകർ യേശുദാസ് ചിത്ര. രചന ഗിരീഷ് പോത്തഞ്ചേരി. സംഗീതം എസ് പി വെങ്കടേഷ്.

ഏപ്രിൽ 19 എന്ന ചിത്രത്തിലെ ഗാനമാണിനി. യേശുദാസും ജാനകിയും പാടിയ ഈ ഗാനത്തിന്റെ രചന എസ് രമേശൻ നായർ, സംഗീതം രവീന്ദ്രൻ.

വീണ്ടും ഒരു യുഗ്മഗാനത്തിലേക്ക്. യേശുദാസും ചിത്രയും പാടിയ ഈ ഗാനത്തിന്റെ രചന എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ, ചിത്രം ഞങ്ങൾ സന്തുഷ്ടരാണ്.

സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് ആർ വെങ്കിട്ടരാമൻ വീണയിൽ വായിച്ച മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. മൃദംഗം ശ്രീ തിരുവനന്തപുരം വി സുരേന്ദ്രൻ, ഖടം ശ്രീ തിരുവനന്തപുരം വി കാർത്തികേയൻ, പാഹി ശ്രീപദേ എന്ന കൃതി കേൾക്കാം. രാഗം ഹംസധ്വനി, ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആർ വെങ്കിട്ടരാമൻ വീണയിൽ വായിച്ച മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ. മൃദംഗം ശ്രീ തിരുവനന്തപുരം വി സുരേന്ദ്രൻ. ഖടം ശ്രീ തിരുവനന്തപുരം വി കാർത്തികേയൻ. ഇനി പാഹി ജഗജ്ജനനി എന്ന് തുടങ്ങുന്നു രാഗം. വാചസ്പതി ആദിതാളം.

ഇതുവരെ കേട്ടത് ആർ വെങ്കിട്ടരാമൻ വീണയിൽ വായിച്ച മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ. മൃദംഗം ശ്രീ തിരുവനന്തപുരം വി സുരേന്ദ്രൻ. ഖടം ശ്രീ തിരുവനന്തപുരം വി കാർത്തികേയൻ.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ? ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

ആകാശവാണി അനന്തപുരി FM 101.9. സമയം 10:30. ഇപ്പോൾ കേൾക്കാം നിശ സുരഭി. ആദ്യം കേൾപ്പിക്കുന്നു ചീനവല എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. രചന വയലാർ, സംഗീതം MK അർജുനൻ.

ഈ ഒരു ഗാനം കൂടിയുണ്ട് ഇന്ന് നിശാസുരഭിയിൽ. യേശുദാസും ജാനകിയും പാടിയ ഈ ഗാനം എഴുതിയത് വയലാർ, സംഗീതം MS വിശ്വനാഥൻ, ചിത്രം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ.

0: ഇന്നത്തെ നിശാസുരഭി സമാപിക്കുകയാണ്. പരിപാടി ഇനി നാളെ രാത്രി 10:30 ആകാശവാണി ആനന്ദപുരി FM. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. പള്ളിക്കൽ സുനിൽ അവതരിപ്പിച്ചത്.
1: മറ്റുള്ളവർക്ക് ദോഷകരമായ പ്രവർത്തനങ്ങൾ ചെയ്യുക ചിലർക്ക് ഒരു രസമാണ്. അവർ ചെയ്യുന്ന ദ്രോഹ പ്രവൃത്തികൾക്ക് തക്ക ശിക്ഷ അവർക്കും കിട്ടാതിരിക്കില്ല. പണ്ടൊരു ശൈലിയുള്ളതാണ് വിതച്ചതേ കൊയ്യൂ എന്ന്. നാം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് യോജിച്ച ഫലങ്ങളാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. നെല്ല് വിതച്ചാൽ നെല്ല് തന്നെയാണ് മുളയ്ക്കുകയും ഫലം തരികയും ചെയ്യുന്നത്. കള വിതയ്ക്കാറില്ലല്ലോ. നെല്ല് വിളയുന്ന പാടത്തു തന്നെ കളയും വളരുകയാണ്. കള കളയാതെ വിള വളരില്ല. അതിനാൽ വിനാശകരമായ ദുഷ്കർമ്മങ്ങൾ കുരുങ്ങുന്നവർ അതിനുള്ള ശിക്ഷയും അനുഭവിക്കാൻ തയ്യാറാകണം എന്നത് ഒരു പരമമായ നീതിയാണ്. അനുകൂലമായ പരിതസ്ഥിതിയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പ്രവർത്തിക്കണം. കൊയ്ത്ത് കഴിയുമ്പോൾ പാടത്ത് പതിരും മണിയും വേർതിരിച്ച് വെടുപ്പാക്കുന്നത് കാറ്റത്ത് പാറ്റാനിട്ടിട്ടാണ്. കാറ്റിന് വേണ്ടി വീശുകയും പതിവാണ്. അപ്പോൾ പ്രകൃതിദത്തമായ കാറ്റ് നന്നായി വീശുന്നുണ്ടെങ്കിൽ പിന്നെ നെല്ലിനെയും പതിരിനെയും വേർതിരിക്കാൻ എളുപ്പമാണ്. വീശിക്കൊടുക്കേണ്ട ക്ലേശമില്ല. നമ്മുടെ പ്രവർത്തനത്തിന് ഉതകുന്ന സാഹചര്യം സ്വാഭാവികമായി ലഭ്യമാണെങ്കിൽ അത് പരമാവധി പ്രയോജനപ്പെടുത്തുന്നതാണ് ബുദ്ധി. അവസരത്തിനൊത്ത് പ്രവർത്തിച്ചാൽ നേട്ടങ്ങൾ ധാരാളം ഉണ്ടാകുമെന്ന് മാത്രമല്ല ക്ലേശങ്ങൾ പലതും ഒഴിവാക്കാനും സാധിക്കും. തക്ക സമയത്ത് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ബുദ്ധി. പക്ഷേ അതിൽ അത്യാഗ്രഹം ആപത്താണ്. കൂടുതൽ മെച്ചമുള്ളതാണെന്ന് കരുതി കയ്യിൽ കിട്ടിയത് നഷ്ടപ്പെടുത്തി പറക്കുന്നതിനെ പിടിക്കാൻ ശ്രമിക്കുന്നത് മഠേതരമാണ്. കയ്യിലുള്ളത് പോവുകയും ചെയ്യും. ആഗ്രഹിക്കുന്നത് കിട്ടിയെന്നും വരില്ല. അത്യാഗ്രഹമാണ് ഇങ്ങനെ പ്രവർത്തിക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നത്. നാം എത്രമാത്രം സത്യസന്ധമായി ആത്മാർത്ഥമായി പ്രവർത്തിച്ചാലും ചില ഘട്ടങ്ങളിൽ അതിനെയൊക്കെ നിസ്സാരമായി തള്ളിക്കളയുന്ന ചില കൂട്ടരെയും കാണാൻ സാധിക്കും. അവർക്ക് നാം യാഥാർത്ഥ്യമായ കർമ്മങ്ങൾ എത്ര ശ്രദ്ധയിൽപ്പെടുത്തിയാലും നിസ്സാരമായി മാത്രമേ കാണാൻ സാധിക്കൂ. ആത്മാർത്ഥത ഏതു രംഗത്തും വിലമതിക്കുന്ന ഒന്നാണ്. പക്ഷേ കപട ലോകത്തിൽ ആത്മാർത്ഥത ഒരു കള്ളനാണയമായേ പലരും കരുതുന്നുള്ളൂ. വഞ്ചനയും കാപട്യവും സർവത്ര നടമാടുന്നതുകൊണ്ടുകൂടിയാവാം

0: അങ്ങനെ ചില കാര്യങ്ങളെ ചിലർ അവഗണിക്കുന്നത്. തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാളെ നേർവഴിക്ക് നയിക്കാനായി ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമെല്ലാം നാം കൊടുക്കുന്നു. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ അയാൾ പഴയതുപോലെ തന്നെ ആയാൽ നാം പറഞ്ഞതും നിർദ്ദേശിച്ചതുമെല്ലാം വൃഥാവിലായി. അതിന് പണ്ട് പറയുന്ന ഒരു ശൈലിയാണ് കുടം കമഴ്ത്തി വെച്ച് വെള്ളമൊഴിച്ചതുപോലെ എന്ന്. അവിടെ മറ്റുള്ളവർ എന്ത് കരുതുന്നു എന്ന് ചിന്തിക്കാതെ സത്യമാണ് താൻ ചെയ്യുന്നതെന്ന ചിന്തയോടെ പ്രവർത്തിക്കുന്നതാണ് ഉചിതം. പക്ഷേ അത് വിനയം കൊണ്ടേ സാധിക്കും. വിനയമാണ് ഉയർച്ചയ്ക്കുള്ള കാരണം. ധിക്കാരിക്ക് അധപ്പതനമായിരിക്കും അനുഭവം. മഹാവാക്യങ്ങൾ പലപ്പോഴും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശ്രേഷ്ഠത കൈവരുത്തുന്നത് ശ്രദ്ധേയമാണ്.
1: ഇതുവരെ സുഭാഷിതം അവതരിപ്പിച്ചത് പള്ളിക്കൽ സുനിൽ. ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥ: തിരുവനന്തപുരത്തും പരിസരങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാം. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.6 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.6 ഡിഗ്രി സെൽഷ്യസ്. ഇപ്പോൾ സമയം 11:05. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ കേൾക്കാം.

चाहे यार करूं, चाहे फूलों के साए से खेलो, चाहे कली से प्यार करूं।

दिल में समा, आजा रे आ जरा आ, लहरा के आ जरा।